ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 2 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1869 ഒക്ടോബർ 2. കഴിഞ്ഞ ഒരു സഹസ്രാബ്ദത്തിനുള്ളിൽ മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും മഹാനായ ഭാരതപുത്രൻ മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഭൂജാതനായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രമുഖ ശില്പിയും അക്രമരാഹിത്യം എന്ന അസാധാരണ സമരായുദ്ധത്തിന്റെ പ്രയോഗത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നുകത്തിൻ കീഴിൽ നിന്ന് ഭാരതീയരെ വിമോചിപ്പിക്കുകയും ചെയ്ത ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന വിശേഷണത്തോടെ ആധുനിക ഭാരതത്തിന്റെ സ്രഷ്ടാക്കളിൽ ഒന്നാമനായി. 1944 ഒക്ടോബർ 2 വാഴ്സ പ്രതിരോധം അവസാനിച്ചു. 1975 ഒക്ടോബർ 2 ജപ്പാൻ ചക്രവർത്തി ഹിരോഹിതോ ജീവിതത്തിലാദ്യമായി അമേരിക്കൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിൽ എത്തിയിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്ത് നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല, കാത്തിരിക്കേണ്ട.
2: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കുടുംബം മനഃശാന്തിക്ക് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. നല്ല കുടുംബ ബന്ധങ്ങൾ വ്യക്തിയുടെ മാനസികാരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമാണ്. മനുഷ്യന്റെ അസ്തിത്വം തന്നെ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഓരോ മനുഷ്യന്റെ ശരീരത്തിലും മാഞ്ഞുപോകാത്ത ഒരടയാളമുണ്ട്, പൊക്കിൾ. ഇത് കുടുംബ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എനിക്കാരുമില്ല എന്നാർക്കും പറയുവാൻ അവകാശമില്ല. ജനിച്ചു വീഴുമ്പോൾ മുതൽ കുടുംബത്തിന്റെ ഊഷ്മളത അനുഭവിക്കുന്നവർ ഉത്തമ പൌരന്മാരായി തീരുകയും മനഃശാന്തിയോടെ ജീവിതം നയിക്കുകയും ചെയ്യും. അതനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കാത്തവർ സാമൂഹ്യവിരുദ്ധരും ക്രൂരന്മാരും ഒരുപക്ഷെ മാനസിക വൈകൃതമുള്ളവരുമായി മാറിപ്പോകും. ജനിച്ചു വീഴുമ്പോൾ ലഭിക്കുന്ന തലോടൽ മുതൽ വീഴ്ചകളിൽ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നതും അപകടങ്ങളിൽ സംരക്ഷണ വലയം തീർക്കുന്നതും ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന അവശ്യ ഘടകങ്ങളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വത്തെയാണ് സാരമായി ബാധിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ ചില വ്യക്തികൾ കൂടുതൽ സ്വയം പര്യാപ്തരായി തീർന്നേക്കാം. എന്നാൽ അവരുടെ ജീവിതത്തിലേറ്റ മുറിവുകൾ അവരുടെ ജീവിതത്തെയും സമീപനങ്ങളെയും ബന്ധങ്ങളെയും എക്കാലവും നിഷേധാത്മകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അന്യോന്യം മനസ്സിലാക്കുന്ന ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയാണ് എല്ലാവരുടെയും മാനസികാരോഗ്യത്തിനും മനഃശാന്തിക്കും ആവശ്യം. അങ്ങനെയുള്ള ഊഷ്മള ബന്ധങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ പോലും മനഃശാന്തിയുടെ അനുരണനങ്ങൾ ഉളവാക്കുമെന്നത് ശ്രദ്ധേയമാണ്. കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വ്യക്തി സാമൂഹ്യ ഇടപെടലുകളിലൂടെ തനിക്കൊരു സാമൂഹ്യ ഇടം കണ്ടെത്തുവാനുള്ള പരിശ്രമം ആരംഭിക്കുന്നു. ഇതിന് സഹായിക്കുന്നത് പ്രധാനമായും സുഹൃത്തുക്കളാണ്. നിന്റെ സുഹൃത്തുക്കൾ ആരെന്ന് പറയുക, നീ ആരെന്ന് ഞാൻ പറയാം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അവിടെയാണ്. നല്ല സുഹൃത്തുക്കൾ നല്ല വ്യക്തിബന്ധങ്ങളും നല്ല ശീലങ്ങളും പഠിപ്പിക്കുക മാത്രമല്ല, വ്യക്തിക്ക് അധികമായ മനഃശാന്തി നൽകി വരികയും ചെയ്യുന്നു. ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളില്ലാത്തിടത്തുനിന്ന് വരുന്ന വ്യക്തിയുമായുള്ള കൂട്ടുകൂടൽ മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമാകും. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ആരും സുഹൃത്തുക്കളായി ഇല്ലാത്ത ഒരാളെ സുഹൃത്താക്കി നന്നാക്കിക്കളയാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിനൊരു ശതമാനം മാത്രമേ വിജയസാധ്യതയുള്ളൂ. ബാക്കി 99% തെറ്റിപ്പോകാനാണ് സാധ്യത. ഏകാന്തത ഇഷ്ടപ്പെടുന്ന, നിഷേധാത്മക ചിന്തകളുള്ള, സാമൂഹ്യ ഇടപെടലുകൾ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം അയാൾ. അയാളോട് കൂട്ടുകൂടുമ്പോൾ അയാളുടെ മാനസിക നിലയിലേക്കും സ്വഭാവ പ്രത്യേകതകളിലേക്കും ശീലങ്ങളിലേക്കും മാറിപ്പോകുവാനുള്ള സാധ്യതയാണ് അധികവും. സുഹൃത്ത് ബന്ധങ്ങളിൽ അതിരുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പരസ്പര ചൂഷണത്തിനും അതിലൂടെ ചതിക്കുഴികളിൽ അകപ്പെടുന്നതിനും ഇടയാകും. ആൺപെൺ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഇവയെല്ലാം അപകടകരമായ രീതിയിൽ മനഃശാന്തി നശിപ്പിക്കുമെന്ന് മാത്രമല്ല ജീവിതം തന്നെ അപകടപ്പെടുത്തിക്കളയും എന്നത് വിസ്മരിക്കരുത്. ഭക്ഷണവും മനഃശാന്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇഷ്ടഭക്ഷണം മനഃശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. അമിത ഭക്ഷണം മനഃശാന്തി കെടുത്തിക്കളയും എന്നത് മറക്കരുത്. അത് ശരീരത്തെ തളർത്തുകയും തുടർന്ന് മനസ്സിനെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മ കേവലം ശരീരത്തിനാവശ്യമായ ഭക്ഷണം മാത്രമല്ല നൽകുന്നത്, മാനസികാരോഗ്യത്തിനാവശ്യമായ സ്നേഹവും കരുതലും കൂടെയാണ്. വിരുന്നു സൽക്കാരങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സമത്വവും സാഹോദര്യവുമാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീൻ, വിറ്റാമിനുകൾ മുതലായവയ്ക്ക് മാനസികാരോഗ്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മനഃശാന്തി നിലനിർത്താൻ ഭക്ഷണം ക്രമീകൃതമായും സമീകൃതമായും കഴിക്കേണ്ടതുണ്ട്. തലച്ചോറിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും അത് അത്യാവശ്യമാണ്. പ്രോട്ടീൻ ഏത് പ്രായത്തിലും ആവശ്യമാണ്. 5 വയസ്സുവരെയുള്ള പ്രായത്തിൽ പ്രോട്ടീൻ ആവശ്യമായ അളവിൽ ഭക്ഷണത്തിലൂടെ ലഭിച്ചില്ല എങ്കിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് നഴ്സറി തലത്തിലുള്ള സർക്കാരിന്റെ പോഷകാഹാര പദ്ധതികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ മനഃശാന്തി നിലനിർത്താൻ

0: കഴിച്ചത് എന്നോർക്കാത്തതുകൊണ്ട് അതേ ആഹാരം വീണ്ടും വീണ്ടും കഴിക്കുവാൻ ഇടയുണ്ട്. എത്ര അളവിൽ കഴിച്ചു എന്നും വിശപ്പ് മാറിയോ എന്നും ചിന്തിക്കാത്തതുകൊണ്ട് അമിത ഭക്ഷണശീലത്തിന് അടിമയായിത്തീരാം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പുലർത്തുന്നതും ഭക്ഷണ സമയത്ത് ശ്രദ്ധയോടുകൂടെ പ്രസാദാത്മകമായി ഭക്ഷിക്കുന്നതും മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രഭാത ഭക്ഷണത്തിന് ഇന്ന് ഇഡലിയാണ് എന്ന് പറയുമ്പോൾ, അയ്യേ ഇന്ന് ഇഡലിയാണോ, ദോശ മതിയായിരുന്നു എന്ന് പറയും. നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മതിയായിരുന്നു എന്ന് പറയും. ഇത് ഭക്ഷണത്തിന്റെ ആസ്വാദ്യത തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാബദ്ധം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനം രാജ്യം ഇന്ന് സമുചിതമായി ആഘോഷിക്കുന്നു. ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്ന യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം കൂടുതൽ പ്രസക്തമായി മാറിയെന്ന് ദ്രൌപദി മുർമു പറഞ്ഞു. 2047-ഓടെ വികസിത ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്നും വികസനത്തിന്റെ നേട്ടങ്ങളിൽ നിന്ന് ഒരു പൌരനും ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സഹാനുഭൂതി, എല്ലാവരെയും ഉൾക്കൊള്ളൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് രാജ്യത്ത് ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ ചേരും. പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുക, പൊതുസേവനങ്ങളും ഗ്രാമീണ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്കാണ് ഗ്രാമസഭകൾ ചേരുന്നത്. സബ് കി യോജന, സബ് കാ വികാസ് എന്ന പരിപാടിക്ക് ഈ ഗ്രാമസഭകൾ തുടക്കം കുറിക്കുമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീളുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും. ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. 2031 മാർച്ച് 30-ഓടെ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ആഘോഷങ്ങളുടെ സംസ്ഥാനതല പരിപാടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1904 ഒക്ടോബർ 2 ഉത്തർപ്രദേശിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ നഗറിലാണ് അദ്ദേഹം ജനിച്ചത്. കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്ന അദ്ദേഹം 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ വരുമെന്നും കുട്ടികൾക്ക് കൂടുതൽ ലളിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ അനുഭവമാണ് താരാപഥത്തിലൂടെ കൈവരിക്കാൻ കഴിയുകയെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി അലങ്കാരത്തിന് അല്ലെന്ന് നിയുക്ത ചെയർമാൻ ഡോക്ടർ എം കെ മുനീർ പറഞ്ഞു. സംസ്ഥാനത്തിന് ആവശ്യമായതും ഗുണകരവുമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അറിയിച്ച അദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് 14 റിപ്പോർട്ടുകൾ കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെ നടപ്പാക്കിയത് വി എസിന്റെ കാലത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സൂ സഫാരി പാർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് അറിയിച്ചു. തളിപ്പറമ്പ് എം എൽ എ ചെയർമാനായും മൃഗശാലാ വകുപ്പ് സൂപ്രണ്ട് കൺവീനറായും പ്രാദേശിക സമിതിക്ക് രൂപം നൽകിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തി കാസർകോട് ജില്ലയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പ് പുരാവസ്തു സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക വൈവിധ്യവുമുള്ള കാസർഗോഡിന്റെ മണ്ണിൽ തെളിഞ്ഞും മറഞ്ഞും കിടക്കുന്ന പുരാവസ്തു ശേഷിപ്പുകളും ചരിത്ര തെളിവുകളും കണ്ടെത്തുക, അവ സമഗ്രമായി ഡോക്യുമെന്റ് ചെയ്യുക, തുടർ പഠനങ്ങൾ നടത്തുക എന്നിവയാണ് ഈ സർവേയുടെ പ്രധാന ലക്ഷ്യം. പ്രാചീന മനുഷ്യവാസത്തിന്റെ തെളിവുകളായ കുടക്കല്ലുകൾ, മുനിയറകൾ, ചെങ്കൽ നിലത്തെ ലിഖിതങ്ങൾ, ചരിത്രപ്രസിദ്ധമായ കോട്ടകൾ എന്നിവയാൽ സമ്പന്നമാണ് കാസർഗോഡ്. ബേക്കൽകോട്ട, ഉമിച്ചിപ്പൊയിൽ, ചീമേനി, അരിയിട്ടപാറ, ബന്തെടുക്ക, മാണിമൂല എന്നിവിടങ്ങളിൽ മുമ്പ് നടന്ന അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച തെളിവുകളാണ് ഇത്തരമൊരു സമഗ്ര പഠനത്തിന് വഴിയൊരുക്കിയത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് രാമേശ്വരം പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാമേശ്വരത്തെ നവീകരിച്ച പാമ്പൻപാലം ഇന്ത്യയിലെ ആദ്യത്തെ ലംബ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമാണ്. ശ്രീലങ്കയുമായി വ്യാപാര ബന്ധം വികസിപ്പിക്കാനാണ് പാമ്പൻപാലം നിർമ്മിച്ചത്. 1870 നിർമ്മാണത്തിന് തുടക്കം കുറിച്ച പാലത്തിന് 143 തൂണുകളുണ്ട്. 2.2 കിലോമീറ്ററാണ് നീളം. 1914 പാമ്പൻപാലം കമ്മീഷൻ ചെയ്തത്. പുതിയ പാലത്തിലെ ലംബ ലിഫ്റ്റിന് 72.5 മീറ്റർ സെൻട്രൽ സ്പാൻ ഉണ്ട്. 99 അപ്രോച്ച് ഗർഡർ നിർമ്മാണത്തിന് മാത്രം 3000 ടൺ സ്റ്റീൽ ഉപയോഗിച്ചതായി മധുര ഡിവിഷനിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ ആകാശവാണിയോട് പറഞ്ഞു. രാജ്യരക്ഷാ വിഭാഗം PRO ആയും DD News മിസോറാമിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച നാംപി ബൌമാരിന്മായുടെ വിയോഗത്തിൽ രാജ്യരക്ഷാ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിലാണ് അദ്ദേഹവും മുതിർന്ന IAS ഉദ്യോഗസ്ഥനും PIB ഇംഫാൽ ADGയുമായ ഡോക്ടർ ഇൻകം പാമയും മറ്റൊരു ഉദ്യോഗസ്ഥനും മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ 10 സ്വർണവും 23 വെള്ളിയും 33 വെങ്കലവും ഉൾപ്പെടെ 66 മെഡലുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8 സ്ഥാനത്ത്. ഹോക്കിയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ എത്തി. ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ പുരുഷന്മാരുടെ 97 കിലോ വിഭാഗത്തിൽ നിതേഷ് സിവാജ് ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടി. 1962 ശേഷം ആദ്യമായാണ് ഗ്രീക്കോ റോമൻ ഗുസ്തിയിൽ ഒരു ഇന്ത്യൻ താരം ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്നത്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട വെള്ളി മെഡൽ കരസ്ഥമാക്കിയ തിരുവമ്പാടിയിലെ വിദർശ കെ വിനോദിന് ജന്മനാട്ടിൽ വൈകിട്ട് പൌരാവലി സ്വീകരണം നൽകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് വരവേൽപ്പ്. കണ്ണൂർ ആറളത്ത് മയക്കുവെടിവെച്ച് പിടികൂടിയ കണ്ണൂർ മഖ്ന എന്ന മോഴയാനയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ദിവസങ്ങൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ആനയെ തളച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളെ വർഷങ്ങളായി ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ KM1 എന്ന മോഴയാനയെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവെടിവെച്ച് പിടികൂടിയത്. മയക്കുവെടിയേറ്റ ആനയെ റോഡിലെത്തിക്കുക അസാധ്യമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ചാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ മോഴയാനയെ പുറത്തേക്കെത്തിച്ചത്. മുത്തങ്ങയിൽ പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൊട്ടിലാണ് കണ്ണൂർ മക്കനയെ താമസിപ്പിക്കുക. ആനയുടെ ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം ട്രാക്ക് ചെയ്യുന്നതിനായി റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് മേഖലയിലെ വനത്തിൽ തുറന്നുവിടാനാണ് പദ്ധതി.
0: അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി ശാഖ ഗാന്ധിജയന്തി ദിനമായി ഇന്ന് വന്ദ്യമാതാക്കളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കും. വൈകിട്ട് 5 ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ ജനറൽ ബോർഡ് യോഗവും പൊതുസമ്മേളനവും രാവിലെ തോട്ടടയിൽ ചേരും. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ TO മോഹൻ MLA ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3 കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 5 അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ ആദ്യ സെഷനിൽ ഗാന്ധിജിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ MN കാരശ്ശേരി സംസാരിക്കും. 4 കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിലെ തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. ഇന്ന് ഗാന്ധി ജയന്തി. മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്നു. യുദ്ധത്തിന്റെയും സംഘർഷത്തിന്റെയും സാഹചര്യത്തിൽ ഗാന്ധി സന്ദേശം കൂടുതൽ പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. പൊതുവിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്ത് താരാപഥം പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 66 മെഡലുകളുമായി ഇന്ത്യ 8 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കുടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കുനിറമാർന്ന ചക്രവാളത്തിനപ്പുറത്തു നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കവന കൗമുദിയെക്കുറിച്ച് കേൾക്കാം. വളരെ പഴയ കാലത്ത് എന്ന് വെച്ചാൽ ഒരു നൂറ്റാണ്ട് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ഒരു മാസികയാണ് കവന കൗമുദി, മലയാള കവിതാ മാസിക. അങ്ങനെ സൂക്ഷ്മമായി പറയാൻ ഒരു കാര്യവുമുണ്ട്. പരസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പദ്യരൂപത്തിലാണ് ഈ മാസികയിൽ അച്ചടിച്ചിരുന്നത്. ഭാരതീയ ഭാഷകളിലെ തന്നെ ആദ്യത്തെ പദ്യാത്മക മാസികയായിരുന്നു കവന കൗമുദി. കായംകുളം രത്നപ്രഭ പ്രസ്സിൽ നിന്നായിരുന്നു മാസിക അച്ചടിച്ചിരുന്നത്. കവന കൗമുദി പന്തളത്ത് നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. 3 വർഷത്തോളം പന്തളം കേരളവർമ്മയായിരുന്നു പത്രാധിപർ. കവന കൗമുദിയുടെ ഉടമയും അദ്ദേഹമായിരുന്നു. തുടർന്ന് നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിനെ തുടർന്ന് മാസികയുടെ ചുമതല വള്ളത്തോളിനെ ഏൽപ്പിച്ചു. തുടർന്ന് അപ്പൻ തമ്പുരാന്റെ കേരള കൽപ്പദ്രുമം പ്രസ്സിൽ നിന്ന് കവന കൗമുദി അച്ചടിക്കാൻ തുടങ്ങി. ആദ്യത്തെ 3 വർഷം ദ്വൈവാരികയായാണ് ആരംഭിച്ചതെങ്കിലും പിന്നീടത് മാസികയായി. വള്ളത്തോൾ നാരായണ മേനോനും കുറ്റിപ്പുറത്ത് കേശവൻ നായരും കവന കൗമുദിയുടെ നേതൃത്വം വഹിച്ചുവെങ്കിലും പിന്നെയും സാമ്പത്തിക ബുദ്ധിമുട്ട് രൂക്ഷമായി. അതേ തുടർന്ന് കവന കൗമുദിയുടെ മേൽനോട്ടം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റേതായി. പി വി കൃഷ്ണവാര്യർ പത്രാധിപരായിക്കൊണ്ട് അത് പിന്നെയും മുന്നോട്ടു പോയി. 22 വർഷക്കാലം കവന കൗമുദി മുടങ്ങാതെ പ്രസിദ്ധീകരിച്ചു വന്നു. 1930 കവന കൗമുദിയുടെ പ്രവർത്തനം നിലച്ചു. പന്തളം കേരളവർമ്മയുടെ വിജയോദയം, രുക്മാംഗത ചരിതം എന്നീ മഹാകാവ്യങ്ങളും ഉള്ളൂരിന്റെ ഉമാകേരളം, വള്ളത്തോളിന്റെ ചിത്രയോഗം എന്നിവയുമെല്ലാം കവന കൗമുദിയിലാണ് പ്രസിദ്ധീകൃതമായത്. മലയാളത്തിൽ ആദ്യം വിശേഷാൽ പ്രതി പ്രസിദ്ധീകരിച്ചതും കവന കൗമുദിയിലാണ്. ഭാഷാവിലാസം എന്ന പേരിൽ 9 വിശേഷാൽ പ്രതികൾ പ്രസിദ്ധീകരിച്ചു. വിശേഷാൽ പ്രതികളിൽ മാത്രമാണ് ഗദ്യലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. മലയാള ഭാഷയുടെ മഹത്വം വിളിച്ചോതുന്ന അനേകം ചരിത്ര സംഭവങ്ങളിൽ അങ്ങേയറ്റം വൈശിഷ്ട്യമർഹിക്കുന്ന ഒന്നാണ് കവന കൗമുദി. പരസ്യങ്ങൾ പോലും പദ്യത്തിൽ അവതരിപ്പിക്കുക എന്ന സാഹസം കവന കൗമുദി ഏറ്റെടുത്തിരുന്നു. വെറും പദ്യങ്ങളല്ല, പ്രാസവും അലങ്കാരങ്ങളും വൃത്തങ്ങളും എല്ലാം ചേർന്ന തരത്തിലുള്ള കവിതകളായിരുന്നു കവന കൗമുദിയിൽ ഉണ്ടായിരുന്നത്. കവന കൗമുദി കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത് സംസ്കൃതി തന്നെയായിരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണ്ണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്തുനിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. യുകെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66-ആയി. വാർത്തകൾ വിശദമായി. ഇന്ന് ഗാന്ധി ജയന്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷികത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. 1869 ഒക്ടോബർ 2-ന് ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാകെ മാർഗദീപമായിരുന്നു. സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിച്ച് സമാനതകളില്ലാത്ത സഹന സമര മാതൃക തീർത്ത് ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി മാറിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഒരു റിപ്പോർട്ട്.
2: സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ച മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ രാജ്യം ഇന്ന് ഗാന്ധിജയന്തി ആഘോഷിക്കുന്നു. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനായോഗം നടക്കും. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകളും ചേരും. സബ് കി യോജന സബ് കാ വികാസ് പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പഞ്ചായത്തുകളുടെ ശാക്തീകരണം, പൊതുസേവനങ്ങൾ കൂടുതൽ ലഭ്യമാക്കൽ, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ സംബന്ധിച്ച ചർച്ചകളും നടത്തും. രാജ്യത്തുടനീളവും വിദേശത്തുമുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഗാന്ധിജയന്തി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധിജയന്തി സന്ദേശം നൽകി. ഗാന്ധിജി മുന്നോട്ടുവച്ച സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1904 ഒക്ടോബർ 2-ന് ഉത്തർപ്രദേശിൽ ജനിച്ച അദ്ദേഹം കൌമാരപ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സജീവ പങ്കാളിയായിരുന്നു. 1965 യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച ജയ് ജവാൻ ജയ് കിസാൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഏറെ പ്രശസ്തമാണ്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് രാജ്ഘട്ടിലും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിജയഘട്ടിലും നടക്കുന്ന പരിപാടികളുടെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 11 മണി വരെ രാജ്ഘട്ട് റിംഗ് റോഡ് മേഖലകളിൽ ഗതാഗതം നിയന്ത്രിക്കുമെന്ന് പോലീസ് അറിയിച്ചു. രാജ്യം പരിവർത്തനത്തിന്റെ പാതയിൽ അതിവേഗം വളരുകയാണെന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ശതാബ്ദി ആഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ പുതിയ തൊഴിൽ സംസ്കാരവുമായി മുന്നേറുകയാണെന്നും ജനക്ഷേമം മുൻനിർത്തിയുള്ള കാര്യക്ഷമമായ ഭരണനിർവഹണമാണ് അതിന്റെ അടിസ്ഥാന തത്വമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും പങ്കെടുത്തു. മഴയില്ലാത്തപ്പോൾ ഒഡീഷയിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കിനെ ഛത്തീസ്ഗഡിൽ മഹാനദിയുടെ ഉപരിഭാഗത്ത് നിർമ്മിക്കുന്ന ജലപദ്ധതികൾ ബാധിക്കുമെന്ന് ഒഡീഷ വാദിച്ചു. അതേസമയം തങ്ങളുടെ വെള്ളത്തിന്റെ വിഹിതം കൃഷി, വ്യവസായം, ഗാർഹിക ജോലികൾ എന്നിവയ്ക്കായി ആവശ്യമുണ്ടെന്നാണ് ഛത്തീസ്ഗഡിന്റെ നിലപാട്. എന്നാൽ കേന്ദ്ര ജലകമ്മീഷൻ എടുക്കുന്ന ഏതു തീരുമാനവും അംഗീകരിക്കുമെന്നും ഇരു സംസ്ഥാനങ്ങളും കമ്മീഷന് രേഖാമൂലം ഉറപ്പു നൽകി. യു കെ ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യൻ വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിൽ നടക്കുന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് ഇരു രാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യു കെ വ്യാപാര പ്രതിനിധി ജോനാഥൻ റെയ്നോൾസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ശ്രീ ഗോയൽ അവലോകനം ചെയ്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ സംബന്ധിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി ഒരു വർഷത്തിൽ നിന്ന് 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദിവ്യാംഗർക്ക് ഫാസ്ടാഗുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനുമുള്ള പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം ശാരീരിക വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്കും ദിവ്യാംഗരുടെ ഉടമസ്ഥതയിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും സൌജന്യ ഫാസ്ടാഗ് അനുവദിക്കും. വൈകല്യ സർട്ടിഫിക്കറ്റിലോ UDID കാർഡിലോ രേഖപ്പെടുത്തിയിട്ടുള്ള വൈകല്യത്തിന്റെ ശതമാനം അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ

0: 1914 കമ്മീഷൻ ചെയ്ത പഴയ ചരിത്രപ്രസിദ്ധമായ പാലത്തിന് പകരമാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ഈ പുതിയ എഞ്ചിനീയറിംഗ് അത്ഭുതം യാഥാർത്ഥ്യമാക്കിയത്. 143 പിയറുകളിലായി 2.2 കിലോമീറ്റർ നീളമുണ്ടായിരുന്ന പഴയ പാലം ധനുഷ്കോടിയെ തകർത്ത വലിയ ചുഴലിക്കാറ്റുകളെ പോലും അതിജീവിച്ച ഒന്നായിരുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന ആകർഷണം. ഇതിലുള്ള 72.5 മീറ്റർ നീളമുള്ള സെൻട്രൽ സ്പാൻ കടലിലൂടെ വലിയ കപ്പലുകൾ വരുമ്പോൾ അവയ്ക്ക് കടന്നുപോകാനായി ലംബമായി മുകളിലേക്ക് ഉയരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 10 സ്വർണം, 23 വെള്ളി, 33 വെങ്കലം ഉൾപ്പെടെ 66 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയത്. ഹോക്കി സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിൽ കടന്നു. പുരുഷ ക്രിക്കറ്റിലും ശ്രീലങ്കയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതകളുടെ റീകർവ് ഇനത്തിൽ സെമിഫൈനലിൽ ഇന്ത്യ വിജയിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് ഇന്ത്യൻ താരങ്ങൾക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദനം അറിയിച്ചു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 18, അണ്ടർ 20, അണ്ടർ 23 എന്നീ വിഭാഗങ്ങളിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 4 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന അത്ലറ്റിക് മീറ്റിൽ 3000 കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന്റെ ആക്രമണത്തെ ധീരമായി പ്രതിരോധിച്ച് യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. സൌദി അറേബ്യയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ പരിചരണത്തിനായി അദ്ദേഹത്തെ അബുദാബിയിലേക്ക് മാറ്റി. യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി ആശുപത്രിയിലെത്തി ക്യാപ്റ്റനെ സന്ദർശിച്ചു. ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിന്റെ ധീരതയെയും സമയോചിതമായ ഇടപെടലിനെയും വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ PIB ADG ഡോക്ടർ എങ്കാം പാം, പ്രതിരോധ വകുപ്പ് PRO ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംബിപ്പോ ബാർമെ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 5ാം ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച കാനഡയിലെ ഒട്ടാവയിൽ ആരംഭിക്കും. ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ $7,000 കോടി ഉയർത്താൻ ലക്ഷ്യമിടുന്നതായി കാനഡയുടെ വ്യാപാരമന്ത്രി മനീന്ദർ സിദ്ധു അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിച്ചത്. ഗാന്ധി സ്മരണയിൽ രാജ്യം. മഹാത്മാഗാന്ധിയുടെ 157ാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. മഹാനദി ജലതർക്കം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. UK ഓസ്ട്രേലിയ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ വിപുലീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ദിവ്യാംഗർക്ക് ടോൾ പ്ലാസുകളിൽ നൽകുന്ന സൌജന്യ ഫാസ്ടാഗുകളുടെ കാലാവധി 5 വർഷം വരെയായി ദീർഘിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന ഇന്ത്യ, മെഡൽ നേട്ടം 66. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു മുറിയിൽ ഒരാൾ ഉറക്കെ ചിരിച്ചു. അയാൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അറിയില്ല, തമാശ എന്താണെന്നും അറിയില്ല. എന്നിട്ടും അടുത്തിരുന്ന ഒരാളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു, പിന്നെ മറ്റൊരാളിലും. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ മുറിയിലെ അന്തരീക്ഷം തന്നെ മാറി. ഇനി മറ്റൊരു കാഴ്ച. ഒരു പരീക്ഷയ്ക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ തോൽക്കും. അവന്റെ അടുത്തിരുന്ന സുഹൃത്ത് ആദ്യം ശാന്തനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവനും പുസ്തകത്തിന്റെ പേജുകൾ അസ്വസ്ഥമായി മറിക്കാൻ തുടങ്ങി. എനിക്കും ഒന്നും ഓർമ്മയില്ലല്ലോ. ഒരു വികാരം മറ്റൊരാളിലേക്ക് പോയതുപോലെ. പക്ഷെ അത് വായുവിലൂടെ പറഞ്ഞെത്തിയ ഒരു അദൃശ്യ രോഗാണു ആയിരുന്നില്ല,

മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെയാണ് അത് പടർന്നത്. മറ്റൊരാളുടെ മുഖഭാവം കണ്ടു, ശബ്ദത്തിലെ മാറ്റം കേട്ടു, പെരുമാറ്റം ശ്രദ്ധിച്ചു, അതിനോട് നമ്മുടെ മസ്തിഷ്കം പ്രതികരിച്ചു. അങ്ങനെ ഒരാളുടെ വികാരമോ മനോഭാവമോ പെരുമാറ്റമോ മറ്റൊരാളിൽ സ്വാധീനം ചെലുത്തുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് സോഷ്യൽ കണ്ടാജിയൻ അഥവാ സാമൂഹിക പകർച്ച. രോഗാണുക്കൾ ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് പകരുന്നത് പോലെ ഇത് അക്ഷരാർത്ഥത്തിൽ പകരുന്ന ഒന്നല്ല. പക്ഷെ മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങളിലൂടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും ചിലപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിശയകരമായ വേഗത്തിൽ വ്യാപിക്കാം. മനുഷ്യൻ ഒറ്റപ്പെട്ടൊരു മനസ്സല്ല, മറ്റു മനുഷ്യരുടെ സാന്നിധ്യത്തിൽ നിരന്തരം സ്വയം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. നമ്മുടെ മുന്നിലുള്ള ഒരാൾ ചിരിക്കുമ്പോൾ നാം ആദ്യം ചെയ്യുന്നത് എന്താണ്? അറിയാതെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കും. ചുണ്ടുകൾ എങ്ങനെ മാറുന്നു, കണ്ണുകൾ എങ്ങനെ ചുരുങ്ങുന്നു, ശബ്ദം എങ്ങനെയാണ്, ശരീരഭാഷ എങ്ങനെയാണ്, ഈ ചെറിയ സൂചനകൾ നമ്മുടെ മസ്തിഷ്കം അതിവേഗം വായിച്ചെടുക്കുന്നു. മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിന് ഇത് അനിവാര്യമായ കഴിവാണ്. മറ്റൊരാൾ സന്തോഷത്തിലാണോ, ഭയന്നിരിക്കുകയാണോ, കോപത്തിലാണോ, അസ്വസ്ഥനാണോ, സഹായം ആവശ്യമുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയണം. അതിനാലാണ് മനുഷ്യ മസ്തിഷ്കം മറ്റുള്ളവരുടെ മുഖഭാവങ്ങളെയും ശബ്ദത്തെയും ശരീരഭാഷയെയും പെരുമാറ്റത്തെയും നിരന്തരം നിരീക്ഷിക്കുന്നത്. ഇതിന്റെ ഒരു ലളിതമായ ഉദാഹരണമാണ് ഇമോഷണൽ മിമിക്രി അഥവാ വൈകാരിക അനുകരണം. ഒരാൾ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കാം. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം മൃദുവാകാം. ഒരാൾ ഉത്കണ്ഠയോടെ സംസാരിക്കുമ്പോൾ നമുക്കും ഒരു അസ്വസ്ഥത തോന്നാം. ഇവയെല്ലാം മനുഷ്യരുടെ സാമൂഹിക മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ കോണ്ടേജിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉയരുന്നൊരു വാക്കാണ് മിറർ ന്യൂറോൺ അഥവാ കണ്ണാടി ന്യൂറോണുകൾ. മറ്റൊരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നാഡീ പ്രവർത്തനങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലും സജീവമാകുന്നതായി ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് മിറർ ന്യൂറോൺ സിസ്റ്റം എന്ന ആശയം വികസിപ്പിച്ചത്. പക്ഷേ ഇവിടെ ഒരു ശാസ്ത്രീയ സൂക്ഷ്മത ആവശ്യമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും നമ്മളിലേക്ക് പകരുന്നതിന്റെ മുഴുവൻ വിശദീകരണവും മിറർ ന്യൂറോണുകൾ മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല. മനുഷ്യരുടെ സാമൂഹിക പെരുമാറ്റം അതിനേക്കാൾ സങ്കീർണമാണ്. സോഷ്യൽ ലേണിംഗ്, അറ്റൻഷൻ, ഇമിറ്റേഷൻ, അപ്രൈസൽ, റീഇൻഫോഴ്സ്മെന്റ്, എംപതി, സോഷ്യൽ നോംസ് തുടങ്ങിയ നിരവധി പ്രക്രിയകൾ ഇതിൽ പങ്കുചേരുന്നു. അതിനാൽ മിറർ ന്യൂറോണുകളെ ഒരു പ്രധാന സാധ്യതയായി കാണാം. എന്നാൽ മനുഷ്യന്റെ മുഴുവൻ സാമൂഹിക മനസ്സിനുള്ള ഒരൊറ്റ വിശദീകരണമായി കാണാനാവില്ല. കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നത് പുസ്തകം വായിച്ചല്ല, അവർ ചുറ്റുമുള്ളവരെ കേൾക്കുന്നു, വാക്കുകൾ അനുകരിക്കുന്നു, ശബ്ദത്തിന്റെ ഉയർച്ചയും താഴ്ചയും പഠിക്കുന്നു, മുഖഭാവങ്ങൾ പഠിക്കുന്നു, പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നു. ഇത് കുട്ടികളിൽ മാത്രം സംഭവിക്കുന്നില്ല, വളർന്ന മനുഷ്യരും നിരന്തരം മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഓഫീസിൽ എല്ലാവരും സമയത്തെത്തുന്നു, പുതുതായി വന്ന ഒരാളും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതേ ശീലം സ്വീകരിക്കുന്നു. ഒരു കൂട്ടത്തിൽ എല്ലാവരും ദിവസവും നടക്കാൻ പോകുന്നു. ഒരാൾ ആദ്യം മടിച്ചു നിൽക്കും, പിന്നീട് അയാളും കൂടെ നടക്കാൻ തുടങ്ങും. ഒരു സുഹൃത്ത് പുസ്തകം വായിക്കുന്നതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു, അത് മറ്റൊരാളിലും വായിക്കാനുള്ള ആഗ്രഹം ഉണർത്താം. ഇതാണ് സോഷ്യൽ ലേണിംഗ്, മറ്റുള്ളവരെ നിരീക്ഷിച്ച് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പഠിക്കുക.

സോഷ്യൽ കൊണ്ടേജിയൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. കോപം, ഭയം, ഉത്കണ്ഠ, അക്രമം. പക്ഷെ സാമൂഹിക പകർച്ചയ്ക്ക് മറ്റൊരു മനോഹരമായ മുഖവുമുണ്ട്. നന്മയ്ക്കും പകരാൻ കഴിയും. ഒരു കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അത് കണ്ട മറ്റൊരാൾക്കും അങ്ങനെ പെരുമാറാൻ തോന്നാം. ഒരു സുഹൃത്ത് മറ്റൊരാളുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. അത് കാണുന്ന മൂന്നാമത്തെയാളിനും സഹായിക്കാനുള്ള മനോഭാവം വളരാം. ഒരാൾ ദിവസവും വ്യായാമം ചെയ്യുന്നു. മറ്റൊരാൾ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നു. മറ്റൊരാൾ പുസ്തകം വായിക്കുന്നു. മറ്റൊരാൾ പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ ചുറ്റുമുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാം. അതുകൊണ്ട് സാമൂഹിക സ്വാധീനം ഒരു ഭീഷണി മാത്രമല്ല, മാറ്റത്തിനുള്ള ഒരു സാമൂഹിക ശക്തിയുമാണ്. ഒരു ഓഫീസിൽ ഒരാൾ സ്ഥിരമായി കോപത്തോടെ സംസാരിക്കുന്നു. അവന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതനാകുന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അതേ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരിലും അസ്വസ്ഥത വർദ്ധിക്കാം. ഒരു കുടുംബത്തിൽ എല്ലാവരും നിരന്തരം ഭയത്തോടെ സംസാരിക്കുന്നു. എന്തെങ്കിലും സംഭവിക്കും, പുറത്തു പോകരുത്, എല്ലാം അപകടമാണ്. കുട്ടിയും പതുക്കെ ലോകത്തെ ഒരു ഭീഷണിയായി കാണാൻ പഠിച്ചേക്കാം. ഇത് ഭയം പകർന്ന രോഗം എന്ന അർത്ഥത്തിലല്ല. തുടർച്ചയായ സാമൂഹിക സൂചനകൾ ഒരാളുടെ വികാരത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കാം എന്നതാണ് അർത്ഥം. മനുഷ്യന്റെ മസ്തിഷ്കം പരിസരത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം പ്രതികരണങ്ങളും ക്രമീകരിക്കുന്നത്. അതുപോലെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് മറ്റൊരാളുടെ സമ്മർദ്ദം നമ്മുടെ ശരീരത്തെയും ബാധിക്കുമോ എന്നത്. ഇവിടെ സോഷ്യൽ കൊണ്ടേജിയൻ കൂടുതൽ കൗതുകകരമാകുന്നു. നമ്മുടെ മനസ്സും ശരീരവും രണ്ടായി വേർതിരിച്ചിട്ടുള്ള ലോകങ്ങളല്ല. നാം സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം സജീവമാകുന്നു. കോർട്ടിസോൾ ഉൾപ്പെടെയുള്ള ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങളുണ്ടാകാം. അതുപോലെ അടുത്ത ബന്ധത്തിലുള്ള ഒരാൾ കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുമ്പോൾ അയാളുടെ സംസാരവും പെരുമാറ്റവും ശരീരഭാഷയും നമ്മുടെ സ്വന്തം സമ്മർദ്ദാനുഭവത്തെ സ്വാധീനിക്കാം. ഇതിന് സ്ട്രെസ് കോണ്ടിജിയൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു മാതാപിതാവ് നിരന്തരം കടുത്ത സമ്മർദ്ദത്തിലാണെങ്കിൽ കുട്ടിയുടെ വൈകാരിക അന്തരീക്ഷത്തെയും അത് സ്വാധീനിക്കാം. ഒരു ടീമിലെ എല്ലാവരും സമ്മർദ്ദത്തിലാണെങ്കിൽ ഒരാളുടെ സമ്മർദ്ദം മറ്റുള്ളവരിലേക്കും സാമൂഹിക ഇടപെടലുകളിലൂടെ വ്യാപിക്കാം. എന്നാൽ ഇവിടെയും അയാളുടെ കോർട്ടിസോൾ എനിക്ക് നേരിട്ട് പകർന്നു എന്ന രീതിയിൽ മനസ്സിലാക്കരുത്. സാമൂഹിക ഇടപെടലുകളിലൂടെയുള്ള സമ്മർദ്ദ സൂചനകളാണ് നമ്മുടെ സ്ട്രെസ് റെസ്പോൺസിനെ സ്വാധീനിക്കുന്നത്. കൂട്ടുകാർ ആരാണ് എന്നത് എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്ന ചോദ്യവും പ്രസക്തമാകുന്നത് ഈ അർത്ഥത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവർ എന്താണ് സംസാരിക്കുന്നത്, എന്തിനാണ് ചിരിക്കുന്നത്, എങ്ങനെ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നു, എന്താണ് കഴിക്കുന്നത്, എങ്ങനെ ഉറങ്ങുന്നു, വ്യായാമത്തെക്കുറിച്ചുള്ള അവരുടെ സമീപനം എന്താണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ഇവയെല്ലാം നമുക്ക് സാമൂഹിക സൂചനകളായി മാറാം. അതുകൊണ്ട് നല്ല കൂട്ടുകാർ വേണം എന്ന പഴയ ഉപദേശം വെറും ധാർമ്മിക ഉപദേശം മാത്രമല്ല, അതിന് മനഃശാസ്ത്രപരമായ ഒരു അടിസ്ഥാനവുമുണ്ട്. എന്നാൽ ഇതിന്റെ അർത്ഥം നമ്മൾ സുഹൃത്തുക്കളെ കൃത്യമായി തിരഞ്ഞെടുത്താൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാം എന്നല്ല. മനുഷ്യന്റെ പെരുമാറ്റം അതിനേക്കാൾ സങ്കീർണമാണ്. പക്ഷെ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിക്ക് നമ്മുടെ ചിന്തകളിലും ശീലങ്ങളിലും സ്വാധീനമുണ്ടെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പകർച്ചയുടെ വേഗം കൂട്ടിയ പുതിയ ലോകമാണ് സോഷ്യൽ മീഡിയ. മുമ്പ് ഒരു വികാരം പടരാൻ ഒരു മുറി മതിയായിരുന്നു. ഇന്നൊരു മൊബൈൽ ഫോൺ മതി, ഒരു വീഡിയോ, ഒരു പോസ്റ്റ്, ഒരു മീം, ഒരു കോപഭരിതമായ കമന്റ്, ഒരു ഭയപ്പെടുത്തുന്ന വാർത്ത, ഒരു സന്തോഷകരമായ അനുഭവം. ഒരു വ്യക്തിയുടെ വികാരം നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്താം. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയയിലെ എല്ലാ വ്യാപനവും സോഷ്യൽ കോണ്ടിജൻ തന്നെയാണെന്ന് പറയാനാവില്ല. എന്നാൽ സാമൂഹിക ഇടപെടലുകളുടെ വേഗവും വ്യാപ്തിയും സോഷ്യൽ മീഡിയ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരേ തരത്തിലുള്ള കോപമുള്ള പോസ്റ്ററുകൾ നിരന്തരം പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയും വികാരവും അതിലേക്ക് തിരിയാം. അതുപോലെ തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഓൺലൈൻ സമൂഹവും ആളുകളെ പ്രചോദിപ്പിക്കാം. ഒരു നല്ല സന്ദേശവും വൈറലാകാം. ഒരു തെറ്റായ വിവരം പോലും വൈറലാകാം. അതിനാൽ ഡിജിറ്റൽ ലോകത്ത് ഒരു പുതിയ ചോദ്യം പ്രസക്തമാണ്. ഞാൻ എന്താണ് കാണുന്നത് എന്നതിലുപരി ഞാൻ എന്താണ് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാം പകരില്ല, എല്ലാവരും ഒരുപോലെ സ്വാധീനിക്കപ്പെടുകയുമില്ല എന്നതും പ്രധാനമാണ്.

സോഷ്യൽ കോണ്ടീജിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. നമ്മുടെ അടുത്തുള്ള ഒരാൾ വിഷാദത്തിലാണെങ്കിൽ നമുക്കും വിഷാദമുണ്ടാകും എന്നല്ല. ഒരു സുഹൃത്ത് കോപിച്ചാൽ നാം നിർബന്ധമായും കോപിക്കണം എന്നുമില്ല. മറ്റൊരാൾ മോശം ശീലം പിന്തുടരുന്നു എന്നതുകൊണ്ട് നാം അതേ ശീലം സ്വീകരിക്കണമെന്നുമില്ല. ഒരു വ്യക്തിയുടെ സ്വഭാവം, മുൻ അനുഭവങ്ങൾ, വ്യക്തിപരമായ വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, മാനസികാവസ്ഥ എന്നിവയെല്ലാം സാമൂഹിക സ്വാധീനത്തിന്റെ ഫലത്തെ മാറ്റാം. ഓർക്കുക, മനുഷ്യനൊരു സ്പോഞ്ചല്ല. കാണുന്നതെല്ലാം അതേപടി ആഗിരണം ചെയ്യുന്നില്ല. അവൻ തിരഞ്ഞെടുക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രതിരോധിക്കുകയും ചിലപ്പോൾ നിരസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സോഷ്യൽ കോണ്ടിജൻ എന്നത് മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന ആശയമല്ല. മറ്റുള്ളവരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിനെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പകരുന്നത് എന്നതാണ് ഈ ആശയത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർ എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. പക്ഷേ ചോദ്യം അത്രമാത്രമല്ല, ഞാൻ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും ചോദിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന രീതി, ഓഫീസിൽ സഹപ്രവർത്തകരോട് പെരുമാറുന്ന രീതി, കുട്ടികളോട് പ്രതികരിക്കുന്ന രീതി, സുഹൃത്തിന്റെ വിഷമം കേൾക്കുന്ന രീതി, അപരിചിതനായ ഒരാളോട് കാണിക്കുന്ന കരുണ, റോഡിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ക്ഷമ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ സന്ദേശവും, ഇവയ്ക്കെല്ലാം നമ്മൾ കരുതുന്നതിലും വലിയ സാമൂഹിക സ്വാധീനമുണ്ടാകാം. ഒരു മനുഷ്യൻ ഒരു അന്തരീക്ഷവുമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു വ്യക്തി മാത്രമല്ല, നമ്മൾ കടന്നുപോകുന്ന ഇടങ്ങളിൽ ഒരു ചെറിയ അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു. ചിലരുടെ അടുത്തിരുന്നാൽ നമുക്ക് സംസാരിക്കാൻ തോന്നും, ചിലരുടെ അടുത്തിരുന്നാൽ നിശബ്ദരാകാൻ തോന്നും, ചിലരോടൊപ്പം നമുക്ക് നമ്മളായിരിക്കാം, ചിലരുടെ സാന്നിധ്യത്തിൽ നാം നിരന്തരം സ്വയം നിയന്ത്രിക്കും. ഇതെല്ലാം മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മമായ മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് ഒരാളുടെ സാന്നിധ്യം മറ്റൊരാളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സ്വാധീനം പലപ്പോഴും ഒരു വാക്കിനേക്കാൾ വലുതായിരിക്കും. ഒരു പുഞ്ചിരി, ഒരു കണ്ണോട്ടം, ഒരു കൈത്താങ്ങ്, ഒരു എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം, ഒരു ഞാൻ കേൾക്കുന്നുണ്ട് എന്ന മറുപടി, ഇവയ്ക്കും സാമൂഹിക പകർച്ചയുടെ സ്വന്തം ഭാഷയുണ്ട്. ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്, നന്മയ്ക്കും ഒരു ശൃംഖലയുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരാളെ സഹായിച്ചു, അതുകണ്ട മൂന്നാമൻ മറ്റൊരാളെ സഹായിച്ചു, അതുകണ്ട നാലാമൻ മറ്റൊരു മനുഷ്യനോട് കരുണ കാണിച്ചു. അങ്ങനെ ഒരു ചെറിയ പ്രവൃത്തി വലിയൊരു സാമൂഹിക ശൃംഖലയായി മാറാം. ഇതൊരു റൊമാന്റിക് ആശയം മാത്രമല്ല, മനുഷ്യരുടെ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ, സഹകരണം, പരോപകാരം, പെരുമാറ്റ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിന്റെ പല രൂപങ്ങളും പരന്നുകിടക്കുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ നന്മ വളർത്തുക എന്നത് വലിയ പ്രസംഗങ്ങൾ മാത്രം കൊണ്ടല്ല. ഒരു മനുഷ്യന്റെ ചെറിയ പെരുമാറ്റം മറ്റൊരാളുടെ പെരുമാറ്റത്തിന് മാതൃകയാകുന്നതിലൂടെയും അത് സംഭവിക്കുന്നു. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നാം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു, മറ്റുള്ളവർ നമ്മളെയും സ്വാധീനിക്കുന്നു. ചിലപ്പോൾ അത് ഒരു ചിരിയിലൂടെ, ചിലപ്പോൾ ഒരു ഭയത്തിലൂടെ, ചിലപ്പോൾ ഒരു ശീലത്തിലൂടെ, ചിലപ്പോൾ ഒരു വാക്കിലൂടെ, ചിലപ്പോൾ ഒരു മൗനത്തിലൂടെ പോലും. അതിനാൽ ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് ഇതായിരിക്കാം: എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എന്താണ് പകരുന്നത്? എന്റെ കോപമോ, എന്റെ ഭയമോ, എന്റെ നിരാശയോ, അതോ എന്റെ കരുണയോ, എന്റെ ധൈര്യമോ, എന്റെ പ്രതീക്ഷയോ, എന്റെ അറിവിനോടുള്ള കൗതുകമോ, മറ്റൊരാളെ കേൾക്കാനുള്ള മനസ്സോ? നമ്മുടെ മനസ്സുകൾ പൂട്ടിയ മുറികളല്ല, അവ പരസ്പരം ജനലുകളുള്ള ലോകങ്ങളാണ്. ഒരു മനുഷ്യന്റെ ശബ്ദം മറ്റൊരാളുടെ മനസ്സിലെത്തുന്നു, ഒരു മുഖഭാവം മറ്റൊരാളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു, ഒരു ശീലം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടക്കുന്നു, ഒരു ഭയം മറ്റൊരാളുടെ ജാഗ്രതയാകുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പ്രതീക്ഷ മറ്റൊരാളുടെ പ്രതീക്ഷയ്ക്കും തുടക്കമാകാം. അതുകൊണ്ട് നല്ല ഊർജം മാത്രം പകരാം എന്ന് പറയുമ്പോൾ അതിനെ ഒരു ശാസ്ത്രീയ വാചകമായി കാണേണ്ടതില്ല. മനുഷ്യരിൽ അദൃശ്യമായ വൈദ്യുത തരംഗങ്ങൾ പകരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ മനഃശാസ്ത്രപരമായ അർത്ഥം വളരെ ലളിതമാണ്. നമ്മുടെ വികാരങ്ങളും വാക്കുകളും ശീലങ്ങളും പെരുമാറ്റങ്ങളും മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാം. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ നിമിഷവും ഒരു ചെറിയ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നാം ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിൽ മാത്രമല്ല, നാം മറ്റുള്ളവരുടെ മനസ്സുകളിലും ചെറിയ അടയാളങ്ങൾ പതിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും മനോഹരമായ ശാസ്ത്രം ഇതായിരിക്കുന്നത്: ഒരു മനസ്സിൽ തെളിഞ്ഞ ഒരു വെളിച്ചം മറ്റൊരു മനസ്സിലും വെളിച്ചമാകാം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി.
മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നിന്നെ വീണ്ടും കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ആധുനിക ദൂരദർശിനികൾ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് പ്രകാശവർഷങ്ങൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. നക്ഷത്രങ്ങളിലെ ബ്ലാക്ക് ഹോൾ പ്രതിഭാസത്തെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലുള്ളവർ ഗവേഷണങ്ങൾ നടത്തി. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു അവ. പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെക്കുറിച്ചുള്ള അവബോധം ശരിക്കും മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമായിരുന്നു. ദൃശ്യപ്രപഞ്ചത്തെക്കാൾ എത്രയോ വലുതാണ് ഈശ്വരനിർമ്മിതമായ പ്രപഞ്ചം എന്ന വിശ്വാസം അതോടെ തകരുവാൻ തുടങ്ങി. പ്രപഞ്ചത്തെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്ന കാലങ്ങളിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി രൂപപ്പെട്ട ഒന്നായിരുന്നു പ്രപഞ്ചമെന്നത് ഈശ്വരനിർമ്മിതമാണ് എന്നത്. അത്ഭുത പ്രപഞ്ചത്തെയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആകാശങ്ങളിലിരിക്കും ദൈവമാണെന്നത് വെറും വിശ്വാസമാണെന്നും, അതിൽ യുക്തിചിന്ത ലെവലേഷൻ പോലുമില്ലെന്നും ഇത്തരം ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞു. സൂര്യചന്ദ്രാദികൾ ഉൾപ്പെട്ട സൌരയൂഥങ്ങൾ പോലെ അനേകം സൌരയൂഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന കണ്ടുപിടുത്തങ്ങളും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവയായിരുന്നു. ശാസ്ത്രബോധം മനുഷ്യന് പകർന്നു നൽകിയത് പുതിയൊരു അവബോധമായിരുന്നു. സങ്കല്പങ്ങളിലും വിശ്വാസങ്ങളിലും കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ പലതും ഉടഞ്ഞു വീണേ തീരൂ എന്നായി. പ്രപഞ്ചമെന്നത് ആരാലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നതും അതിവിടെയുള്ളതാണെന്നും യുവതലമുറ മനസ്സിലാക്കുന്നു. തലച്ചോറിലെ രാസഘടനകൾ, സന്തോഷത്തിന്റെ ഇരിപ്പിടം, സങ്കടമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്നു തുടങ്ങി ഒരു കാലത്ത് ഒരു ധാരണയുമില്ലാതിരുന്ന പലതിനും ഇന്നും വ്യക്തമായ ഉത്തരമുണ്ട്, ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട്. അവയൊന്നും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെടുന്നവയാണ്. എന്നാൽ ശാസ്ത്രീയമായ ചുവടുവയ്പ്പുകളിൽ എത്തിച്ചേരുന്നതിന് ശാസ്ത്രജ്ഞന്മാർ ഭാവനകളെ ആശ്രയിക്കാറുമുണ്ട്. ആശയങ്ങളുടെ വിഭാവനയാണല്ലോ പലപ്പോഴും പ്രായോഗികതയിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രീയമായ വസ്തുതകളുടെ തന്നെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് ചെന്നുചേരാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ ചന്ദ്രനിൽ എത്തിച്ചതെന്ന് മറന്നുപോവരുത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുകയും വേറെന്തോ ശക്തിയാണ് നയിക്കുന്നതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഭാവനയുടെ ചിറകിലേറി ശാസ്ത്രത്തിന്റെ തട്ടകത്തിൽ എത്താനാവില്ല. പരമ്പരാഗതമായ ആരാധനകളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളുടെ മതിൽക്കെട്ടുകളിൽ നിന്നും പുറത്തുവരാതെ ഇതൊന്നും സാധ്യമാവുകയുമില്ല. നമ്മൾ സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ നമ്മൾ തന്നെ മറികടന്നേ തീരൂ. അല്ലാതെ ഇനിയും പഴയ ഓലക്കെട്ടുകളാണ് ജീവിതമെന്ന് കരുതുന്ന പക്ഷം നാട് കൂടുതൽ അവികസിതമായിക്കൊണ്ടേയിരിക്കും. മറന്നുപോകരുത്.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കിൽ നിന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായി റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

0: പിച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തനുഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇനിയിപ്പോ പറയാം.
2: അതിപ്പോ രണ്ടാമത്തേതിന്റെ ഓരോതോടെ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം?
1: അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്.
3: അതെ, ഇനിയിപ്പോ പറയാം. കൊച്ചുമോന്റെ ഒരു കത്തുണ്ട്.
4: ഭാസിയുടെ?
3: ആ, അവൻ ഇത്തവണ വെക്കേഷൻ എന്റെ ഒപ്പാ ഇവിടെ.
4: ഗ്ലാഡ് ന്യൂസ്.
2: താനിത് എന്തോ അറിഞ്ഞിട്ടാടോ കൈയടിക്കുന്നേ?
5: സാറേ, ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്ക് ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു.
2: ഞാൻ ചികിത്സിപ്പിച്ചോളാം.
5: ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല.
3: നീ വാടാ. അവിടെ ഞാൻ വായിച്ചു വെച്ചൊരു പുസ്തകം ഇരിപ്പുണ്ട്, നാലപ്പാടിന്റെ കണ്ണുകീർത്തുള്ളി.

0: പ്രിയപ്പെട്ട അപ്പൂപ്പന്, ഇത്തവണ അപ്പൂപ്പൻ ഒരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും. വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും.
1: മറ്റന്നാൾ വരിക?
2: മറ്റന്നാൾ വരില്ലടോ കുറുപ്പെ, മറ്റന്നാളിന്റെ വെക്കേഷൻ തുടങ്ങ.
1: മറ്റന്നാളിന്റെ വെക്കേഷൻ തുടങ്ങ. വായിച്ചാട്ടെ.
0: ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട, സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ.
3: അതാണ്
0: വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ, വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ ബാച്ചു.
4: കണ്ടോ,
0: സൂക്ഷിച്ച ചെയ്യടാ വാനരാ.
4: പിന്നെയും കണ്ണി വീഴിച്ചോ?
0: വീഴിക്കാണോ? വീഴുന്നല്ലേ.
4: എവിടെ?
0: ശരിയായെന്ന് തോന്നുന്നു.
4: സൂക്ഷിച്ച്.
0: ഇതിലിപ്പോ എങ്ങനെയാ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് പോലെ ചെയ്യാം.
4: എടുത്തോണ്ട് വരട്ടെ.
0: എന്ത്?
4: അമ്മാവന്റെ കൂളിംഗ് ഗ്ലാസ്.
0: നീ അതും ചെയ്യും.
1: അതിനെന്തിനാ ഒരു ചിരി?
0: അതെ,
1: നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു.
0: എന്റെ കുറിച്ചോ?
1: ആയിരിക്കുമല്ലോ.
0: ഒന്നാമത് അവന്മാർക്ക് ഈ പഴയ വീട് പിടിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്.
1: അതുകൊണ്ട് ഇവിടെ വന്ന് അങ്ങ് ഇരുന്നോട്ടെ എന്നോ എപ്പോഴും
0: എന്നല്ല.
4: ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട്
0: വാദം? അവിടെയൊക്കെ ടൈപ്പറേറ്ററിന് വളരെ വിലക്കുറവാ, അതിന്റെ ദുരന്തങ്ങളിലൊന്നാ.
4: ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ? കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ പറയട്ടെ? എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്തുവല്ലോ വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറയും നിക്കുന്നേ. വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ.
5: കിട്ടണം.
4: ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്.
5: ഉണ്ടെങ്കി ഞാനിപ്പോ ഇങ്ങോട്ട് വരുവോ?
0: അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാ ഞാൻ ആവേശം കൊള്ളേണ്ടത്? ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ?
1: ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. 6-7 കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുമെന്നും പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ?
0: 6-7 കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എനിക്ക് ഇന്നിപ്പ ഈ ഭൂമിയിലെ നേർബന്ധമെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ.
1: അതെ, അതത്രേ ഉള്ളൂ.
0: ആദ്യം കാർത്യായനി പോയി, അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല. എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമ്മാനിച്ചു. ഞാനും അവന്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി. ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമ്മാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലെ ആയി. പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ ഈ പാച്ചു.
6: നമസ്തേ മലയാളം.
7: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

0: മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴുകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.
1: ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനുണ്ടായിരുന്ന എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നുവരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാണ്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ഭൂതകാലത്തിലെ പ്രതാപങ്ങൾക്ക് ഭാവികാലങ്ങളെ സമ്പന്നമാക്കാനാവില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന മൊഴി പഴയതല്ല, പുതിയതാണ്. വർത്തമാനമാണ് സമ്പത്ത് കാലം, അതായത് ഇന്ന്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെയെ കായ്ഫലമുള്ളതാക്കുന്നത്. ഇന്നലെയെക്കുറിച്ചുള്ള ചിന്തകളിൽ മതിമറന്നിരിക്കുകയോ ഊറ്റം കൊള്ളുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടവ ബാക്കി നിൽക്കില്ലേ? അങ്ങനെയായാൽ അത് നാളെ എങ്ങനെയാണ് കായ്ഫലമാകുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നിൽ ജീവിക്കാൻ, വർത്തമാനത്തിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ. ശാസ്ത്ര സാങ്കേതികത്വങ്ങളുടെ അതിനൂതനത്വത്തിൽ വിരാജിക്കണമെങ്കിൽ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിൽ നിന്ന് മുക്തമായേ തീരൂ. ശാസ്ത്രത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൈതൃകങ്ങളുടെ പെരുമയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ആലസ്യതയുടെ കായൽപ്പരുപ്പുകളിലേക്ക് വീഴാതെ നോക്കേണ്ടതുണ്ട്. സ്വയം ശക്തരാകേണ്ടതുണ്ട്. ശക്തർ ശക്തരെ ആദരിക്കുന്നു എന്ന വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരുടെയും അടിമയാകാതിരിക്കുക. എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം? ചിലരുണ്ട് തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും. എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്നു ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോകും, അതിൽ കിടന്നു ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തുനോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൌര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം. കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ഇതിഹാസ ഉത്സവത്തെക്കുറിച്ചാണ്. പോരാട്ടങ്ങളുടെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന മാമാങ്കം എന്ന മഹോത്സവത്തെക്കുറിച്ച്. നമ്മുടെ മനസ്സിൽ മാമാങ്കം എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഉണരുന്നത് വീരകഥകളാണ്, ചാവേറുകളുടെ ചോരയിൽ ചാലിച്ച പോരാട്ടങ്ങളുടെ ഓർമ്മകളാണ്. ഒരു ഉത്സവം എന്നതിലുപരി അതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായിരുന്നു. വള്ളുവനാടിന്റെയും സാമൂതിരിയുടെയും അധികാര പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഈ മഹോത്സവം ഓരോ 12 വർഷത്തിലും തിരുനാവായ മണപ്പുറത്ത് വെച്ച് നടന്നിരുന്നു. മാമാങ്കം എന്നത് ഒരു നദിയിലെ ആഘോഷം എന്നല്ല അർത്ഥമാക്കുന്നത്. മഹന്മകം എന്ന വാക്കാണ് പിന്നീട് മാമാങ്കമായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് മകം നാളിൽ നടക്കുന്ന വലിയൊരു ഉത്സവം. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്തായിരുന്നു ഈ ഉത്സവം നടന്നിരുന്നത്. മാമാങ്കം ആദ്യകാലങ്ങളിൽ ചേരമാൻ പെരുമാൾമാരുടെ കാലം മുതൽക്ക് കേരളത്തിലെ രാജാക്കന്മാരുടെ ഒരു മഹാസമ്മേളനമായിരുന്നു. അന്നത്തെ എല്ലാ രാജാക്കന്മാരും ഇതിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ചേരമാൻ പെരുമാളിന്റെ ഭരണം അവസാനിച്ചതോടെ മാമാങ്കത്തിന്റെ അധികാരം വള്ളുവനാടൻ രാജാവിന് ലഭിച്ചു. എന്നാൽ സാമൂതിരി രാജാവ് പതിയെ പതിയെ അധികാരം വർദ്ധിപ്പിക്കുകയും വള്ളുവനാടിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം സ്വന്തമാക്കി. ഇത് വള്ളുവനാടൻ രാജാവിന് ഒരു വലിയ അപമാനമായിരുന്നു. ഈ അപമാനം മാറ്റാൻ വള്ളുവനാടൻ രാജാവ് എടുത്ത പ്രതിജ്ഞയാണ് മാമാങ്കത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം തിരിച്ചുപിടിക്കാൻ വള്ളുവനാടൻ രാജാവ് ഒരു വഴി കണ്ടു. ഓരോ 12 വർഷത്തിലും നടക്കുന്ന മാമാങ്കത്തിൽ സാമൂതിരിക്ക് നേരെ പോരാടാൻ അദ്ദേഹം ചാവേറുകളെ അയച്ചു. ചാവേറുകൾ എന്ന പദത്തിന് മരണത്തിന് തയ്യാറായവർ എന്നാണ് അർത്ഥം. അവർ തിരുനാവായ മണപ്പുറത്തേക്ക് പോയത് തിരിച്ചുവരാൻ വേണ്ടിയായിരുന്നില്ല, സാമൂതിരിയെ വധിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ മരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവർ പോയത്. മാമാങ്കം തുടങ്ങുമ്പോൾ ഒരു വലിയ പടക്കളത്തിൽ വെച്ച് ചാവേറുകൾ സാമൂതിരിക്ക് നേരെ പാഞ്ഞടുക്കും. സാമൂതിരിയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ യോദ്ധാക്കളുണ്ടായിരുന്നു. ചാവേറുകൾ ആ യോദ്ധാക്കളുമായി പോരാടുകയും ഒടുവിൽ മരണം വരിക്കുകയും ചെയ്യും. ഓരോ മാമാങ്കത്തിലും വള്ളുവനാടൻ രാജാവ് പുതിയ ചാവേറുകളെ അയച്ചു. ഈ പോരാട്ടം ഏകദേശം 280 വർഷത്തോളം നീണ്ടുനിന്നു. ഒരു ചാവേറും സാമൂതിരിയെ വധിക്കാൻ വിജയിച്ചില്ല. എങ്കിലും അവരുടെ പോരാട്ടം ഒരു ധീരമായ ചെറുത്തുനിൽപ്പായിരുന്നു. 1755 അവസാനത്തെ മാമാങ്കം നടന്നത്. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ സാമൂതിരിയുമായി യുദ്ധം ചെയ്തപ്പോൾ സാമൂതിരിക്ക് ഈ യുദ്ധങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഇത് മാമാങ്കത്തിന്റെ പ്രാധാന്യം കുറച്ചു. മാമാങ്കം എന്ന ഉത്സവം കേവലം ഒരു പോരാട്ടത്തിന്റെ കഥ മാത്രമല്ല, അത് കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു. മാമാങ്കം കേരളത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെയും കലാകാരന്മാരെയും ഒരുമിപ്പിച്ച് ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായി മാറി. മാമാങ്കത്തിന്റെ ഓർമ്മകൾ കേരളീയർക്ക് എന്നും പോരാട്ടത്തിന്റെ ആവേശം നൽകുന്നു. ചാവേറുകളുടെ ധീരത, അവരുടെ പ്രതിജ്ഞ, അതൊക്കെ എന്നും നമുക്ക് പ്രചോദനമാകട്ടെ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തങ്കം മൂവീസിന്റെ ബാനറിൽ രാജു എം മാത്തൻ നിർമ്മിച്ച് കെ സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു മണവാട്ടി. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. കെ ജെ യേശുദാസ്, എ എം രാജ, രാഘവൻ എന്നിവരായിരുന്നു ഗായകർ. 1964 ഏപ്രിൽ 10 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, മധു, എസ് പി പിള്ള, ബഹദൂർ, രാഗിണി, വിജയ, ആറുമുള പൊന്നമ്മ, അടൂർ പങ്കജം, ബേബി വിനോദിനി, ഭാരതി, ഗോപിനാഥ് എന്നിവർ വേഷമിട്ടു. കെ ആർ വിജയുടെ ആദ്യ മലയാള ചിത്രമാണ് മണവാട്ടി എന്ന സവിശേഷതയുമുണ്ട്. 8 പാട്ടുകളോടുകൂടിയ ചിത്രമായിരുന്നു മണവാട്ടി. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം മണവാട്ടി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കലാവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

ഒരു പ്രണയകഥയ്ക്ക് എത്ര ജീവിതങ്ങളുണ്ടാകാം? ഒരു പുസ്തകത്തിന്റെ താളുകളിൽ ഒരിക്കൽ ജനിച്ച കഥാപാത്രങ്ങൾ എത്ര തലമുറകളുടെ സ്വപ്നങ്ങളിലേക്കും വേദനകളിലേക്കും കടന്നു ചെല്ലും? ഒരു എഴുത്തുകാരൻ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ എത്ര നടന്മാരുടെ മുഖങ്ങളിലൂടെ വീണ്ടും വീണ്ടും ജീവിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ സാഹിത്യവും സിനിമയും നൽകുന്ന ഏറ്റവും കൗതുകകരമായ ഉത്തരങ്ങളിൽ ഒന്നാണ് ദേവദാസ്. ശരത്ചന്ദ്ര ചതോപാധ്യായയുടെ പേരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ വിഷാദ നായകൻ ഒരു നോവലിലെ കഥാപാത്രം മാത്രമല്ലാതായി മാറിയിട്ട് നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പ്രണയത്തിൽ പരാജയപ്പെട്ട യുവാവ്, സ്വന്തം തീരുമാനങ്ങളാൽ തന്നെ തകർന്ന മനുഷ്യൻ, സാമൂഹിക നിയന്ത്രണങ്ങൾക്കിടയിൽ വഴിതെറ്റിയ ഒരാൾ, സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പ്രണയിതാവ്. ദേവദാസിന്റെ കഥയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരു വിചിത്രമായ ദീർഘായുസ്സുണ്ട്. കാലം മാറി, സിനിമയുടെ ഭാഷ മാറി, നായകന്റെ വേഷം മാറി, പാർവതിയുടെ മുഖം മാറി, ചന്ദ്രമുഖിയുടെ രൂപവും മാറി. പക്ഷേ ദേവദാസ് വീണ്ടും വീണ്ടും തിരശീലയിൽ തിരിച്ചെത്തി. ഒരു നൂറ്റാണ്ടായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം ഓരോ തലമുറയിലും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ബംഗാളി സാഹിത്യകാരനായ ശരത്ചന്ദ്ര ചതോപാധ്യായ രചിച്ച ദേവദാസ്

അതിനെ നഷ്ടപ്പെടുത്തിയ ശേഷം അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തതിലാണ് ദേവദാസിന്റെ ദുരന്തം. നോവൽ പ്രസിദ്ധീകരിച്ച് വെറും 11 വർഷങ്ങൾക്കുള്ളിൽ ദേവദാസ് സിനിമയിലെത്തി. 1928 നരേഷ് ചന്ദ്ര മിത്ര സംവിധാനം ചെയ്ത നിശബ്ദ ചിത്രമാണ് ആദ്യത്തെ അറിയപ്പെടുന്ന ചലച്ചിത്ര ആവിഷ്കാരം. ഭണി ബർമ ദേവദാസിയായി അഭിനയിച്ചു. ശബ്ദമില്ലാത്ത സിനിമയുടെ കാലം. സംഭാഷണങ്ങളില്ല, പാട്ടുകളില്ല, ശബ്ദപ്രഭാവങ്ങളുമില്ല. എന്നിട്ടും ദേവദാസിന്റെ വേദന തിരശ്ശീലയിലെത്തി. സാഹിത്യത്തിലെ വാക്കുകൾ സിനിമയിലെ ദൃശ്യങ്ങളായി മാറി. അതൊരു ചെറിയ പരീക്ഷണമല്ലായിരുന്നു. ഒരു കഥാപാത്രം പുസ്തകത്തിന്റെ താളുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജനങ്ങളുടെ കാഴ്ചയുടെ ഭാഗമായ നിമിഷമായിരുന്നു അത്. ദേവദാസിന്റെ സിനിമാ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടം വന്നത് 1930കളിലാണ്. സംവിധായകൻ പി സി ബറുവ ദേവദാസിനെ ഒരേ കാലഘട്ടത്തിൽ വ്യത്യസ്ത ഭാഷകളിൽ സിനിമയാക്കി. 1935 ബംഗാളിയിൽ ദേവദാസ് പുറത്തിറങ്ങി. 1936 അതിന്റെ ഹിന്ദുസ്ഥാനി പതിപ്പ് വന്നു. 1937 അസമീസ് പതിപ്പും എത്തി. ഇവിടെ മറ്റൊരു കൗതുകമുണ്ട്. ബംഗാളി പതിപ്പിൽ ദേവദാസിയെ അഭിനയിച്ചത് പി സി ബറുവ തന്നെയായിരുന്നു. ഹിന്ദുസ്ഥാനി പതിപ്പിൽ ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയത് കെ എൽ സൈഗാൾ. സൈഗാളിന്റെ ദേവദാസ് പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ആദ്യകാല ദേവദാസുമാരിൽ ഒരാളായി. ഇതോടെ ദേവദാസ് ഒരു ബംഗാളി സാഹിത്യകഥ എന്ന പരിധി കടന്നു. അത് ഇന്ത്യൻ ജനപ്രിയ സംസ്കാരത്തിലെ ഒരു പൊതുകഥയായി മാറാൻ തുടങ്ങി. 1953 ദേവദാസ് വീണ്ടും ഭാഷ മാറി. ഈ തവണ തെലുങ്കിൽ ദേവദാസു. വേദാന്തം രാഘവയ്യ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അക്കിനേനി നാഗേശ്വര റാവു ദേവദാസിയായി, സാവിത്രി പാർവതിയായി, ലളിത ചന്ദ്രമുഖിയായി. ചിത്രം തമിഴിലും പുറത്തിറങ്ങി. ഇവിടെ ദേവദാസ് വീണ്ടും മാറുന്നു. ബംഗാളിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ജനിച്ച കഥാപാത്രം ദക്ഷിണേന്ത്യൻ സിനിമയുടെ വികാര ഭാഷയിലേക്ക് കടക്കുന്നു. പക്ഷെ വേദന അതേപടി തുടരുന്നു. ഇതാണ് ദേവദാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. കഥാപാത്രത്തിന്റെ ഭൂമിശാസ്ത്രം മാറിയാലും അതിന്റെ മാനസിക ഭൂമിശാസ്ത്രം മാറുന്നില്ല. 1955 ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു ക്ലാസിക്. ബിമൽ റോയിയുടെ ദേവദാസ്, ദിലീപ് കുമാർ ദേവദാസായി, സുചിത്ര സെൻ പാർവതിയായി, വൈജയന്തിമാല ചന്ദ്രമുഖിയായി. ഈ ചിത്രം ദേവദാസിനെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശക്തമായ ദുരന്ത നായക പ്രതിരൂപങ്ങളിൽ ഒന്നാക്കി മാറ്റി. ദിലീപ് കുമാറിന്റെ അഭിനയത്തിൽ ദേവദാസിന്റെ തകർച്ച വെറും പ്രണയപരാജയമായി തോന്നുന്നില്ല. അതൊരു മനുഷ്യന്റെ ഉള്ളിലെ സംഘർഷമായി മാറുന്നു. അവന്റെ ദൌർബല്യം, അഹങ്കാരം, പശ്ചാത്താപം, ഒളിച്ചോടൽ, സ്വയം നശിപ്പിക്കൽ, അങ്ങനെ ദേവദാസ് ഒരു പ്രണയകഥയിലെ നായകനിൽ നിന്ന് ഒരു മനഃശാസ്ത്രപരമായ കഥാപാത്രമായി മാറുന്നു. ഇതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. ഒരിക്കൽ പറഞ്ഞ കഥ വീണ്ടും പറയേണ്ടതെന്തിന്? ഉത്തരം ഒരുപക്ഷെ കഥയുടെ പ്രണയത്തിൽ മാത്രമല്ല. ദേവദാസ് ഓരോ കാലത്തെയും സമൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു കാലത്ത് അത് കുടുംബാധിപത്യത്തിന്റെ കഥയാണ്. മറ്റൊരു കാലത്ത് വർഗവ്യത്യാസത്തിന്റെ കഥ. മറ്റൊരു കാലത്ത് പുരുഷന്റെ വികാര ദൌർബല്യത്തിന്റെ കഥ. മറ്റൊരിടത്ത് മദ്യാസക്തിയുടെയും സ്വയം നശീകരണത്തിന്റെയും കഥ. മറ്റൊരു കാലത്ത് പ്രണയത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ നിയന്ത്രണങ്ങളുടെ കഥ. അതിനാലാണ് ഓരോ സംവിധായകനും സ്വന്തം കാലത്തിന്റെ ദേവദാസിനെ കണ്ടെത്തുന്നത്. ദേവദാസിന്റെ യാത്ര ഇന്ത്യയിൽ അവസാനിച്ചില്ല. 1965 പാകിസ്ഥാനിൽ ഉറുദു ഭാഷയിലും ചിത്രം പുറത്തിറങ്ങി. ഒരു ബംഗാളി നോവലിലെ കഥാപാത്രം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റൊരു രാജ്യത്തിന്റെ സിനിമയിൽ. ഭാഷ മാറി, രാജ്യം മാറി, സാംസ്കാരിക പശ്ചാത്തലം മാറി, എന്നിട്ടും കഥ നിലനിന്നു. ഇത് ദേവദാസിന്റെ കഥയിലെ മറ്റൊരു ശക്തി കാണിക്കുന്നു. പ്രണയത്തിന്റെ പരാജയത്തിന് രാഷ്ട്രീയ അതിർത്തികളില്ല. 1974 വിജയ നിർമ്മല സംവിധാനം ചെയ്ത തെലുങ്ക് പതിപ്പെത്തി. ഒരു കഥയെ വീണ്ടും സിനിമയാക്കുന്നത് പലപ്പോഴും അതേ കഥയെ ആവർത്തിക്കൽ മാത്രമല്ല, പുതിയ അഭിനേതാക്കൾ, പുതിയ സാമൂഹിക പശ്ചാത്തലം, പുതിയ സിനിമാ ഭാഷ, പുതിയ പ്രേക്ഷകർ, അങ്ങനെ ഓരോ പുനരാവിഷ്കാരവും യഥാർത്ഥ കഥയുടെ മറ്റൊരു വായനയായി മാറുന്നു. ദേവദാസ് ജനിച്ചത് ബംഗാളിയിലാണ്. അതുകൊണ്ട് തന്നെ ബംഗാളി സിനിമയിലേക്കുള്ള അതിന്റെ തിരിച്ചുവരവുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. 1979 ദിലീപ് റോയ് സംവിധാനം ചെയ്ത ബംഗാളി പതിപ്പ് പുറത്തിറങ്ങി. 1982 ബംഗ്ലാദേശിൽ ചാഷി നസ്രുൽ ഇസ്ലാമിന്റെ സംവിധാനത്തിൽ മറ്റൊരു ദേവദാസ് എത്തി. 2013 അതേ സംവിധായകൻ വീണ്ടും കഥയെ ബംഗ്ലാദേശി പ്രേക്ഷകർക്കായി പുനരാവിഷ്കരിച്ചു. ഇവിടെ ദേവദാസിന്റെ യാത്ര ഒരു രാജ്യത്തിനുള്ളിലെ ഭാഷാ വൈവിധ്യം മാത്രമല്ല കാണിക്കുന്നത്. ബംഗാൾ വിഭജിക്കപ്പെട്ടിട്ടും കഥയുടെ സാംസ്കാരിക ഓർമ്മ അതിർത്തി കടന്നു നിന്നു. 1980

0: 1999-ൽ ദേവദാസ് മലയാളത്തിലുമെത്തി. ക്ലോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വേണുനാഗവള്ളി ദേവദാസായി, പാർവതി പാർവതിയായി, രമ്യ കൃഷ്ണ ചന്ദ്രമുഖിയായി. ചിത്രത്തിന്റെ സംഗീതത്തിന് കെ രാഘവനും മോഹൻ സിത്താരയും പങ്കുവച്ചു. ഗാനങ്ങൾക്ക് പി ഭാസ്കരൻ വരികളെഴുതി. മലയാളികൾക്ക് ഈ ചിത്രം മറ്റൊരു കാരണത്താലും ഓർമ്മിക്കാം. സ്വപ്നമാലിനി തീരത്ത് എന്ന ഗാനത്തിന്റെ മാധുര്യം. ബംഗാളിൽ ജനിച്ച ദേവദാസ് മലയാളത്തിന്റെ സംഗീത ഭാഷയിലേക്കും കടന്നെത്തിയ നിമിഷം കൂടിയായിരുന്നു അത്. ഒരു സാഹിത്യകഥ പ്രാദേശികമായപ്പോൾ അത് വിവർത്തനം മാത്രമാകുന്നില്ല, അത് പുതിയൊരു സാംസ്കാരിക ഓർമ്മയായി മാറുന്നു. പിന്നെ വന്നു 2002-ൽ, ഇന്ത്യൻ ജനപ്രിയ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട വർഷം. സഞ്ജയ് ലീല ഭൻസാലിയുടെ ദേവദാസ്, ഷാറൂഖ് ഖാൻ, ഐശ്വര്യ റോയ്, മാധുരി ദീക്ഷിത്, ദേവദാസ്, പാർവതി, ചന്ദ്രമുഖി. ഇവിടെ ശരചന്ദ്രന്റെ ലളിതമായ കഥയ്ക്ക് ഭൻസാലി തന്റെ സ്വന്തം ദൃശ്യഭാഷ നൽകി. വിപുലമായ കൊട്ടാരങ്ങൾ, ആഡംബര വസ്ത്രങ്ങൾ, നിറങ്ങളുടെ സമൃദ്ധി, വലിയ സെറ്റുകൾ, ഗാനങ്ങളും നൃത്തങ്ങളും, അതോടൊപ്പം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ. 2002-ലെ ദേവദാസ് പഴയ കഥയെ പുനരാവിഷ്കരിച്ചതിനൊപ്പം ഇന്ത്യൻ സിനിമയിലെ ദൃശ്യവിസ്മയത്തിന്റെ ഒരു വലിയ മാതൃക കൂടിയായി മാറി. അത് ക്യാൻസിലും പ്രദർശിപ്പിക്കപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യൻ സിനിമയുടെ ശ്രദ്ധേയമായ പ്രതിനിധികളിലൊന്നായി മാറി. പക്ഷേ ആ ആഡംബരത്തിന്റെ നടുവിലും ദേവദാസ് അതേ മനുഷ്യനായിരുന്നു, സ്വന്തം ജീവിതത്തെ രക്ഷിക്കാൻ കഴിയാതെ പോയ ഒരാൾ. ദേവദാസിനെ പുനർനിർമ്മിക്കുക മാത്രമല്ല, അതിനെ പൊളിച്ചെഴുതാനും ശ്രമങ്ങളുണ്ടായി. അനുരാഗ് കശ്യപിന്റെ ദേവ് ഡി അതിന് ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ്. അഭയ ഡിയോൾ അവതരിപ്പിച്ച ദേവ്, മാഹി ഗിൽ അവതരിപ്പിച്ച പാർവതി, കൽക്കി കൊച്ചിലിൻ അവതരിപ്പിച്ച ലെന്നി, ഇവിടെ കഥ പഴയ കാലഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആധുനിക ഇന്ത്യയിലേക്ക് കടക്കുന്നു. പ്രണയം, ലൈംഗികത, മയക്കുമരുന്ന്, സ്വയം നശീകരണം, നഗരജീവിതം, പുതിയ തലമുറയുടെ ബന്ധങ്ങൾ എന്നിങ്ങനെ പഴയ ദേവദാസ് പുതിയ കാലത്തിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങുന്നു. കഥ മാറിയില്ല, പക്ഷേ കഥ പറയുന്ന സമൂഹം മാറി. 2018-ൽ സുധീർ മിശ്രയുടെ ദാസ് ദേവ് പുറത്തിറങ്ങി. ഇത് ശരത്ചന്ദ്രന്റെ കഥയുടെ നേരിട്ടുള്ള പുനർനിർമ്മാണം എന്നതിനേക്കാൾ അതിന്റെ രാഷ്ട്രീയവും അധികാരപരവുമായുള്ള ആശയങ്ങളെ ആധുനിക ഇന്ത്യയിലേക്ക് മാറ്റി വായിച്ച ഒരു രൂപാന്തരമാണ്. ദേവദാസ് എന്ന വ്യക്തിയുടെ സ്വകാര്യ ദുരന്തം ഇവിടെ രാഷ്ട്രീയ അധികാരത്തിന്റെ ലോകവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഇതോടൊപ്പം 2018-ൽ പുറത്തിറങ്ങിയ തെലുങ്ക് ദേവദാസ് എന്ന ചിത്രം നാഗാർജുനയും നാനിയും അഭിനയിച്ച ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ്. അത് ശരത്ചന്ദ്രന്റെ ദേവദാസിന്റെ നേരിട്ടുള്ള ചലച്ചിത്ര ആവിഷ്കാരമായി കണക്കാക്കാനാവില്ല. ഈ വ്യത്യാസം പ്രധാനമാണ്. കാരണം ദേവദാസ് എന്ന പേര് ഉപയോഗിക്കുന്ന എല്ലാ സിനിമകളും ശരത്ചന്ദ്രന്റെ നോവലിന്റെ പുനർനിർമ്മാണങ്ങളല്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭണി ബർമ, പി സി ബർവ, കെ എൽ സൈഗാൾ, അക്കിനേനി നാഗേശ്വര റാവു, ദിലീപ് കുമാർ, വേണുനാഗവള്ളി, ഷാറൂഖ് ഖാൻ, അഭയ ഡിയോൾ ഓരോരുത്തരും ഓരോ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പക്ഷേ ഒരേ ദേവദാസിനെ അല്ല, കാരണം ഓരോ കാലവും സ്വന്തം ദേവദാസിനെ സൃഷ്ടിച്ചു. ഒരു കാലത്ത് ദേവദാസ് വിധിയുടെ ഇരയായിരുന്നു, മറ്റൊരു കാലത്ത് പ്രണയത്തിന്റെ ഇര, മറ്റൊരു കാലത്ത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഇര, പിന്നീട് സ്വന്തം ദൌർബല്യങ്ങളുടെ ഇര, അവസാനം സ്വന്തം തീരുമാനങ്ങളുടെ ഇര. ദേവദാസിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും നാം മറക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട്, പാർവതി പിന്നെ ചന്ദ്രമുഖി. ഒരു സ്ത്രീയെ സാമൂഹിക നിയന്ത്രണങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് തള്ളുന്നു. മറ്റൊരാൾ സമൂഹം അംഗീകരിക്കാത്ത തൊഴിൽ ചെയ്യുന്ന സ്ത്രീയായിരുന്നിട്ടും ദേവദാസിനോട് യഥാർത്ഥ കരുണ കാണിക്കുന്നു. ഇവരെ വെറും നായകന്റെ പ്രണയിനികൾ ആയി വായിക്കുന്നത് അവരുടെ സങ്കീർണത കുറച്ചു കാണുന്നതാണ്. പാർവതി ഒരു സാമൂഹിക ഘടനയ്ക്കുള്ളിൽ സ്വന്തം ജീവിതം സ്വീകരിക്കേണ്ടി വന്ന സ്ത്രീയാണ്. ചന്ദ്രമുഖി അതേ സമൂഹം പുറന്തള്ളിയ സ്ത്രീയുടെ മനുഷ്യത്വത്തെയാണ് മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ദേവദാസിന്റെ കഥ പുരുഷന്റെ ദുരന്തം മാത്രമല്ല, സ്ത്രീകളുടെ ജീവിതത്തെ സമൂഹം എങ്ങനെ നിർവചിക്കുന്നു എന്നതിന്റെ കഥ കൂടിയാണ്. ശരത്ചന്ദ്രൻ ദേവദാസിനെ എഴുതിയത് 1917-ൽ, ഒരു നൂറ്റാണ്ട് പിന്നിട്ടു. ലോകം മാറി, പ്രണയത്തിന്റെ ഭാഷ മാറി, സിനിമ മാറി, സാങ്കേതിക വിദ്യ മാറി, സമൂഹം മാറി, എന്നിട്ടും ദേവദാസ് തുടരുന്നു. കാരണം ദേവദാസിന്റെ കഥയിൽ മനുഷ്യന്റെ ഒരു പഴയ ദൌർബല്യം ഒളിഞ്ഞിരിക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നാം പലപ്പോഴും അതിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ കാലം ദുഃഖിക്കുന്നു. നമുക്ക് മുന്നിലുള്ള ജീവിതത്തെക്കാൾ നഷ്ടപ്പെട്ട ജീവിതത്തെ ആരാധിക്കുന്ന മനസ്സ്, സ്വന്തം തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം വിധിയെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്, രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നു കിടന്നിട്ടും അതിലൂടെ നടക്കാൻ കഴിയാത്ത മനസ്സ്, ഇതാണ് ദേവദാസിനെ കാലാതീതനാക്കുന്നത്. ദേവദാസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും കൂടുതൽ പുനരാവിഷ്കരിക്കപ്പെട്ട സാഹിത്യ കഥകളിലൊന്നാണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വിവിധ ഭാഷകളിലായി സിനിമകളും ടെലിവിഷൻ രൂപാന്തരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബംഗാളി, ഹിന്ദി, അസമീസ്, തെലുങ്ക്, തമിഴ്, മലയാളം, ഉറുദു തുടങ്ങിയ ഭാഷകളിലേക്ക് കഥ യാത്ര ചെയ്തു. ഇത് തന്നെയാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ സിനിമാറ്റിക് നേട്ടം. ഒരു സിനിമ വിജയിച്ചതുകൊണ്ട് മാത്രം അത് വീണ്ടും നിർമ്മിക്കപ്പെടുന്നില്ല. ഒരു കഥയിൽ പുതിയ കാലം സ്വന്തം പ്രതിബിംബം കാണുമ്പോഴാണ് അത് വീണ്ടും ജനിക്കുന്നത്. 1928 നിശബ്ദത ദേവദാസിൽ നിന്ന് 2002 ആഡംബര ദേവദാസിലേക്കും 2009 ആധുനിക ദേവ ഡിയിലേക്കും 2018 രാഷ്ട്രീയ ദാസ് ദേവിലേക്കും എത്തുമ്പോൾ നാം കാണുന്നത് ഒരേ കഥയുടെ ആവർത്തനമല്ല, ഒരു സമൂഹം സ്വന്തം കാലത്തെ അതേ കഥയിലൂടെ വീണ്ടും വായിക്കുന്നതാണ്. ദേവദാസ് ഒടുവിൽ മരിക്കുന്നു. നോവലിലും സിനിമകളിലും പല രൂപങ്ങളിൽ അവന്റെ മരണം നമ്മൾ കാണുന്നു. പക്ഷേ അത്ഭുതം ഇതാണ്, ദേവദാസ് മരിച്ചിട്ടും ദേവദാസ് കഥ മരിക്കുന്നില്ല. ഒരു സംവിധായകൻ വീണ്ടും അവനെ വിളിച്ചു വരുത്തും, ഒരു നടൻ അവന്റെ മുഖമാകും, ഒരു പുതിയ തലമുറ അവന്റെ പ്രണയത്തെ ചോദ്യം ചെയ്യും, മറ്റൊരു തലമുറ അവന്റെ ദൗർബല്യത്തെ തിരിച്ചറിയും, മറ്റൊരാൾ പാർവതിയുടെ കണ്ണിലൂടെ കഥ കാണും, മറ്റൊരാൾ ചന്ദ്രമുഖിയുടെ വേദനയിലൂടെ. അങ്ങനെ ശരചന്ദ്രൻ 1917 എഴുതിയ ഒരു ചെറു കഥാപാത്രം നൂറ്റാണ്ടിന്റെ സാംസ്കാരിക ഓർമ്മകളിൽ ഒരു പ്രതീകമായി മാറുന്നു. ദേവദാസ് ഇനി ഒരു മനുഷ്യന്റെ പേര് മാത്രമല്ല, പ്രണയത്തിൽ തോറ്റ ഒരാളുടെ പേരാണ്, സ്വയം നശീകരണത്തിലേക്ക് വഴുതിപ്പോയ ഒരാളുടെ പേര്, നഷ്ടപ്പെട്ടതിനെ മറക്കാനാകാത്ത ഒരാളുടെ പേര്, സ്വന്തം ജീവിതത്തെക്കാൾ സ്വന്തം വേദനയെ വലുതാക്കിയ ഒരാളുടെ പേര്. അതുകൊണ്ടാണ് ഓരോ കാലവും ദേവദാസിനെ വീണ്ടും അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ദേവദാസിനെ അന്വേഷിക്കുന്നത് അവന് വേണ്ടിയല്ല, നമ്മളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു ദേവദാസിനെ തിരിച്ചറിയാനാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് ഒരു ബംഗാളി എഴുത്തുകാരൻ എഴുതിയ കഥാപാത്രം ഇന്നും പുതിയ മുഖങ്ങളോടെ തിരശ്ശീലയിൽ വരുന്നു. കഥാപാത്രം മാറുന്നില്ല, നമ്മളാണ് മാറുന്നത്. അതിനാൽ ദേവദാസിന്റെ സിനിമാ ചരിത്രം യഥാർത്ഥത്തിൽ ഒരു കഥാപാത്രത്തിന്റെ ചരിത്രമല്ല. ഇന്ത്യൻ സമൂഹം പ്രണയത്തെയും കുടുംബത്തെയും പൗരുഷത്തെയും സ്ത്രീത്വത്തെയും പരാജയത്തെയും സ്വയം നശീകരണത്തെയും ഓരോ കാലത്തും എങ്ങനെ കണ്ടുവന്നതിന്റെ ഒരു നൂറ്റാണ്ട് നീണ്ട കണ്ണാടിയാണ്.
1: കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയ വാക്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയ വാക്യം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
2: പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ ആദ്യം ചെയ്തത് ടെലിസ്കോപ്പുകൾ ആകാശത്തേക്ക് തിരിക്കുകയായിരുന്നു. പിന്നീട് റേഡിയോ ടെലിസ്കോപ്പുകൾ നിർമ്മിച്ചു. എന്നാൽ 1961 ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു കടലാസ് എടുത്തു, അതിലൊരു സമവാക്യം എഴുതി. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ഗണിതം ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ ശാസ്ത്രജ്ഞനായിരുന്നു ഫ്രാങ്ക് ഡ്രേക്ക്. അദ്ദേഹം അവതരിപ്പിച്ച ആശയമാണ് ഇന്ന് ഡ്രേക്ക് സമവാക്യം എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ഡ്രേക്ക് സമവാക്യം ഒരു അത്ഭുത സൂത്രമല്ല, അത് അന്യഗ്രഹ ജീവികളുടെ എണ്ണം കൃത്യമായി പറയുന്ന ഗണിതവാക്യവുമല്ല. മറിച്ച് ഒരു വലിയ ചോദ്യത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങളായി വിഭജിക്കാനുള്ള ഒരു ശാസ്ത്രീയ രീതിയാണ്. ഒരു നഗരത്തിൽ എത്ര ഡോക്ടർമാരുണ്ടെന്നറിയണമെങ്കിൽ നേരിട്ടെണ്ണാൻ കഴിയില്ല. പക്ഷേ ആ നഗരത്തിലെ ജനസംഖ്യ, പ്രായഘടന, ആശുപത്രികളുടെ എണ്ണം, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഏകദേശ കണക്ക് തയ്യാറാക്കാൻ കഴിയും. ഡ്രേക്ക് ചെയ്തതും അതുതന്നെയാണ്. ഡ്രേക്ക് സമവാക്യം അടിസ്ഥാനപരമായി 7 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ഗാലക്സിയിൽ ഓരോ വർഷവും എത്ര പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നു? അവയിൽ എത്ര നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുണ്ട്? ആ ഗ്രഹങ്ങളിൽ എത്രയെണ്ണം ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമാണ്? അവയിൽ എത്രയിടത്ത് യഥാർത്ഥത്തിൽ ജീവൻ രൂപപ്പെടുന്നു? ആ ജീവികളിൽ എത്ര പേർ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നു? അവരിൽ എത്ര നാഗരികതകൾ ബഹിരാകാശത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു? അങ്ങനെ വികസിച്ച നാഗരികതകൾ എത്രകാലം നിലനിൽക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പരസ്പരം ഗുണിച്ചാൽ നമ്മുടെ ഗാലക്സിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന നാഗരികതകളുടെ ഏകദേശ എണ്ണം ലഭിക്കുമെന്നാണ് ഡ്രേക്ക് നിർദ്ദേശിച്ചത്. ഡ്രേക്ക് സമവാക്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഗണിതത്തിലല്ല, വിവരങ്ങളുടെ അഭാവത്തിലാണ്. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഇന്ന് നമുക്ക് നല്ല ഉത്തരങ്ങളുണ്ട്. കാരണം ആധുനിക ദൂരദർശിനികൾ 1000 എക്സോപ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞർക്കറിയാം ഗ്രഹങ്ങൾ അപൂർവമല്ല, മിക്ക നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുണ്ട്. പക്ഷേ അടുത്ത ചോദ്യങ്ങൾക്ക് ഇന്നും കൃത്യമായ ഉത്തരമില്ല. ജീവൻ രൂപപ്പെടാനുള്ള സാധ്യത എത്ര? ബുദ്ധിയുള്ള ജീവികൾ എത്ര അപൂർവമാണ്? സാങ്കേതിക നാഗരികതകൾ എത്രകാലം നിലനിൽക്കും? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഭൂമിയെ മാത്രമാണ് നമുക്ക് ഉദാഹരണമായി കാണിക്കാൻ കഴിയുന്നത്. ഒരേ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഒരു പ്രപഞ്ച നിയമം കണ്ടെത്താൻ കഴിയില്ല. ഡ്രേക്ക് സമവാക്യത്തിൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. ചില കണക്കുകൾ പ്രകാരം നമ്മുടെ ഗാലക്സിയിൽ 1000 ബുദ്ധിയുള്ള നാഗരികതകൾ ഉണ്ടായേക്കാം. മറ്റു ചില കണക്കുകൾ പറയുന്നത് നമ്മൾ മാത്രമായിരിക്കാം. ഈ 2 സാധ്യതകളും ഇന്നും ശാസ്ത്രീയമായി തുറന്നുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഡ്രേക്ക് സമവാക്യം ഒരു ഉത്തരത്തേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത്. 50 മുമ്പ് ഡ്രേക്ക് സമവാക്യത്തിലെ പല ഘടകങ്ങളും വെറും ഊഹങ്ങളായിരുന്നു. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. കെപ്ലർ, ടെസ്, ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി തുടങ്ങിയ ദൌത്യങ്ങൾ ഭൂമിക്ക് പുറത്തുള്ള ലോകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വിപുലമാക്കി. ചില ഗ്രഹങ്ങളിൽ ജലബാഷ്പത്തിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഗ്രഹങ്ങൾ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ മേഖലയിലാണ്. എന്നാൽ ഇതുവരെ ഒരിടത്തും ജീവന്റെ നേരിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടില്ല. ഡ്രേക്ക് സമവാക്യം ഒരു ഗണിതസൂത്രം മാത്രമായിരുന്നില്ല, അത് ശാസ്ത്രത്തിന്റെ ചിന്താരീതിയെ മാറ്റിമറിച്ചു. മുമ്പ് ആളുകൾ ചോദിച്ചിരുന്നത് അന്യഗ്രഹജീവികൾ ഉണ്ടോ? ഡ്രേക്ക് ചോദിച്ചത് അവർ ഉണ്ടാകാനുള്ള സാധ്യതയെ എങ്ങനെ ശാസ്ത്രീയമായി വിലയിരുത്താം? ഇതാണ് ശാസ്ത്രത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം, വലിയ ചോദ്യങ്ങളെ അളക്കാവുന്ന ചെറിയ ചോദ്യങ്ങളാക്കി മാറ്റാനുള്ള കഴിവ്. ഡ്രേക്ക് സമവാക്യം ഇന്നും ഒരു പൂർണ്ണ ഉത്തരമല്ല, പക്ഷേ അത് മനുഷ്യന്റെ ജിജ്ഞാസയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിലൊന്നാണ്. നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ അന്ധവിശ്വാസത്തെയോ ഭാവനയെയോ അല്ല, ഗണിതത്തെയും നിരീക്ഷണത്തെയും ആശ്രയിച്ചു. ഒരുപക്ഷെ അതാണ് ഈ സമവാക്യത്തിന്റെ ഏറ്റവും വലിയ വിജയം. കാരണം ചിലപ്പോൾ ഒരു സമവാക്യം ഒരു സംഖ്യ കണ്ടെത്താനല്ല എഴുതപ്പെടുന്നത്, മനുഷ്യരാശിയെ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കാനാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് ഹൃദയഹാരിയായ പാട്ട് കേൾക്കാൻ, അതിനൊപ്പം ഹൃദയം കുരുത്തുവയ്ക്കാൻ, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ പാട്ടിൻ്റെ പിച്ചകപ്പൂവുകൾ നട്ടു നനച്ചു വളർത്താൻ ഇഷ്ടമല്ലാത്തവരായി ആരുമുണ്ടാവില്ല. ആകാശത്തുനിന്ന് അശരീരിയായി ഒഴുകി വന്നെത്തുന്ന പാട്ടുകൾ പ്രണയമായും ദുഃഖമായും വെയിലായും വേനലായും അത് നമ്മെ തഴുകിയെത്തുന്നു. ഇഷ്ടഗാനങ്ങളിൽ എന്നാദ്യം വരവേൽപ്പ് എന്ന ചിത്രത്തിൽ നിന്ന് ഗാനം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിയനല്ലൂരിൽ നിന്നും സിദ്ധാർത്ഥൻ, മനു എന്നിവർ. ഗാനത്തിന് ഈണം നൽകിയത് ജോൺസൺ, രചന കൈതപ്രം, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

അക്ഷരങ്ങളിൽ മഞ്ഞു തൂകിക്കിടക്കുന്ന നൈർമല്യം, വാക്കുരുകി ഹൃദയത്തോട് ചേരുന്നു, പാട്ടിന്റെ പട്ടുരുമാൽ, സുരഭിലമായ നിലാവ് അനുഭവമാകുന്ന ഹൃദ്യത. നോക്കെത്താ ദൂരത്ത് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു അമ്പലമുക്കു നിന്നും സതീശൻ, രാജി എന്നിവർ. ഗാനരചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നു.

ഇവിടെയാണീ വെയിൽ ചേക്കേറുമനാദിയാം പകലിൻ ഇഷ്ടവസന്തത്തോട്. ഒരു ചെമ്പനീർ പൂവ് നെഞ്ചുരുമ്മുമ്പോൾ നിത്യവിസ്മയമായി ഇതൾ വിടർന്നെത്തും പാട്ടിന്റെ ഹൃദയചാരുത. ചെറുകുളത്ത് നിന്നും സൂസി, മഞ്ജു, വിജയൻ എന്നിവർ കാതോർത്ത് കേൾക്കാൻ കൊതിക്കുന്ന ഗാനം. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം. സംഗീതം ശരത്. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നു.

നിലാവുതിന്നാൻ വന്നെത്തും ചകോരങ്ങൾ പോലെ പാട്ടിന്റെ പല്ലവിയുണ്ണാൻ കൊതിക്കും ഹൃദന്തമേ. കേൾക്ക, നാഴിയുരി പാലുപോൽ ചുരക്കും ഈ ഗാനാമൃതധാരയിൽ നീ നനയുക. നിന്നിൽ ഞാനും ഈ പ്രപഞ്ചവും നനഞ്ഞൊഴുകുന്നു. പാട്ടിന്റെ പാലാഴി. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം ആവശ്യപ്പെടുന്നത് കോട്ടപ്പുറത്തുനിന്നും സുബ്രഹ്മണ്യൻ. ഗാനരചന ONV, സംഗീതം MV ശ്രീനിവാസൻ, ആലാപനം KJ യേശുദാസും KS ചിത്രയും. ചിത്രം മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. മൺചെരാതിൽ വിറകൊണ്ട് തെളിയും ഒരു ചെറുദീപം പോലെ പാട്ട് ഹൃത്തടത്തിൽ തെളിഞ്ഞു കത്തുന്നു. അനർഹമായ അനുഭൂതിയുടെ പടവുകളിലിരുന്ന് പാട്ടിൻ്റെ ചെറു സൂര്യവെട്ടത്തെ നെഞ്ചോട് ചേർക്കുമ്പോൾ കിട്ടുന്ന സുഖം. ഇഷ്ടപ്പാട്ടിനായി കാതോർത്തിരിക്കുന്നത് മീനംകുളത്ത് നിന്നും കാത്തു, നന്ദു, മീര, രുചി എന്നിവർ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ പാട്ടിന് ഈണമിട്ടിരിക്കുന്നത് ഇളയരാജ. രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും.

പി ഭാസ്കരൻ രചന നിർവഹിച്ച് വിദ്യാധരൻ ഈണമിട്ട ഗാനമാണ് അടുത്തത്. കാണാൻ കുതിച്ച് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടൂരിൽ നിന്നും അഫ്സൽ, ഷാഫി തുടങ്ങിയവർ.

ചിത്രം അനുരാഗി, രചന യൂസഫ് ലക്കേച്ചേരി, സംഗീതം ഗംഗയ്യമരൻ, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന്.

ഈ ഗാനം ആവശ്യപ്പെട്ടത് മുക്കോലയ്ക്കൽ നിന്നും രാജേന്ദ്രൻ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ചിത്രം തൂവാനത്തുമ്പികൾ, രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ആലാപനം ജി വേണുഗോപാലും കെ എസ് ചിത്രയും. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാങ്ങയിൽ നിന്നും വിക്രമൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: നിലത്തു വീണുകിടക്കുന്ന ചെമ്പക പൂക്കൾ പോലെ മനസ്സിന്റെ വികാര വിസ്മൃതികളിൽ എങ്ങും വിരിഞ്ഞു നിൽക്കുന്ന നീലാംബുജങ്ങൾ, പാട്ടിന്റെ തരളിതയിൽ അവ ജീവിതത്തിന്റെ ഇതളുകൾ വിടർത്തുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് താളവട്ടം എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും. ഗാനം ആവശ്യപ്പെട്ടത് മൂഴിയിൽ നിന്നും സജി. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാലം കേരളത്തിലെ മഴക്കാലമാണെന്ന് പറഞ്ഞത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. പതിനെട്ടര കവികളിൽ ശ്രേഷ്ഠൻ. അതിലെ അരക്കവിയായ പുനന്നമ്പൂതിരിക്ക് അന്തഹന്ത കിന്തപട്ട് എന്ന് പറഞ്ഞ് അഭിനന്ദനം നൽകിയ സംസ്കൃത കേസരി. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അദ്ദേഹം പറഞ്ഞതാണ് കേരളത്തിലെ മഴക്കാലം ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ കാലമാണെന്ന്. ഇപ്പോഴും ഞങ്ങൾക്കും ഈ മരങ്ങൾക്കും ഒരു അത്ഭുതം തന്നെ ഈ സ്വർഗീയ സംഭവമെന്ന് മഴയെക്കുറിച്ച് വൈലോപ്പിള്ളി പറയുന്നു. മഴപ്പാട്ടുകൾ ഒരുപാടുണ്ട്. എന്നാലും രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർകാറ്റിൽ ഇലച്ചാർ തുലഞ്ഞ നേരം എന്ന പാട്ട് കേൾക്കുമ്പോൾ മഴ ഒരു സുഖാനുഭവം തന്നെയാകും. മഴയും ആ പാട്ടും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കവിതകൾ എഴുതാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാലം. ഇന്നലെ വന്ന മഴ ഇന്ന് പെയ്യും മഴ, ഹൃദയതാളങ്ങളായി നിന്നു പെയ്യും മഴ, മനസ്സിലും മണ്ണിലും വന്നു നിറയും മഴ. മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലെങ്കിൽ മഴ ഒരു സുഖം തന്നെയാണ്. പക്ഷേ അതിന് ചോരാത്തൊരു കൂര വേണം. പേടിപ്പിക്കുന്ന ഇടിയും മിന്നലും ഉണ്ടാവാതിരിക്കണം. കുട്ടിക്കാലത്ത് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇടിയും മിന്നലുമൊന്നുമില്ലാതെ മഴ പെയ്യാത്തത് എന്താണെന്ന്. ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രിയിൽ മഴ പെയ്തിരുന്നെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു, വെള്ളവും മുട്ടില്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ മഴയുണ്ടോ അതൊക്കെ അറിയുന്നു. പിന്നീട് രാത്രി മഴ വായിച്ചപ്പോഴും തോന്നി, മഴയ്ക്ക് പല ഭാവങ്ങളുണ്ടെന്ന്, പല രസങ്ങളുണ്ടെന്ന്. ആ ഭാവങ്ങളൊക്കെയും ഇഷ്ടം, അത്രമേലിഷ്ടം.

ചോർച്ചയുള്ള പുൽപ്പുരയിലോ ഓലപ്പുരയിലോ ഉറക്കം വരാതെ കിടക്കുമ്പോഴറിയാം അത്തരം വീടുകളെയാണ് മഴ ഇഷ്ടപ്പെടുന്നതെന്ന്, അത്തരം വീടുകളിലാണ് മഴ സ്വാതന്ത്ര്യമെടുക്കുന്നതെന്ന്. പക്ഷേ വേദനകളെപ്പോലെ മഴയ്ക്ക് മറഞ്ഞുകൂടാ ഇഷ്ടക്കൂടുതലുണ്ടാക്കുന്ന പ്രയാസങ്ങൾ. വയലോപ്പിള്ളിയുടെ അത്യാനന്ദം എന്ന ഒരു കവിതയുണ്ട്. അതിൽ ഭാര്യ ചോദിക്കുന്നു, നാം ഒന്നു ചേർന്നതിൽ പിന്നെ അങ്ങേയറ്റം ജീവിതസുഖം കിട്ടിയ മുഹൂർത്തം ഏതാണ്? അനുവാച്യമായ ആനന്ദം അങ്ങ് നുകർന്ന മുഹൂർത്തം ഏതാണ്? ഭർത്താവ് ഇങ്ങനെ ഓർത്തു പറയുന്നു, ഒരു മൂവാണ്ടായി വരും മിഥുനത്തിൽ പാതിരാവിനു ശേഷം ഇടിയും കൊടുങ്കാറ്റും മാരിയും ഉലകത്തെ കിടിലം കൊള്ളിച്ചുഗ്രം വേരോടെ ഇളയ്ക്കുമ്പോൾ ഉണർന്നുകിടന്നു ഞാൻ വലം കൈപ്പടമാകെ കുനുന്തു ചിറകുപോലൻ മാറിലണച്ചു നീ ശ്വസിച്ചു ഗാഠം നിദ്രയിൽ പുറത്തട്ടഹസിച്ചു ഭൂതങ്ങൾ തന്നുന്മാദം തകർക്കവേ. തന്നെ വിശ്വസിച്ച് സ്നേഹവിശ്വാസവും ചൂടും പകർന്ന് പുറത്തെ പ്രകൃതിക്ഷോഭത്തിൻ്റെ പകയേശാതെ അവൾ സ്വസ്ഥമായുറങ്ങുന്നത് നോക്കിക്കിടന്ന ആ മുഹൂർത്തമാണ് എന്ന് ഭർത്താവ് പറയുന്നത് വായിക്കുമ്പോൾ മഴ പ്രണയത്തോടൊപ്പം പെയ്യുന്നത് പോലെ കവിതയും ആ മഴരാത്രികളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മഴയ്ക്ക് സൗന്ദര്യം നഗരത്തിലല്ല, അതിനി ആര് തർക്കിച്ചാലും ഞാൻ പറയും നാട്ടിൻ പുറത്താണ്, ഗ്രാമത്തിൻ്റെ പച്ചപ്പുകളിലാണ്, വയനാട്ടിലാണ്, അഗസ്ത്യാർകൂടത്തിലാണ്, തേവിയാരുകുന്നിലാണ്, കുറ്റ്യാടിയിലാണ്, കുമരകത്താണ് മഴയുടെ സൗന്ദര്യമെന്ന്. ആ സൗന്ദര്യം കവടിയാറുണ്ടാവില്ല. സ്റ്റാച്യുവിലും തൈക്കാടുമൊന്നും മഴ പെയ്യുമ്പോൾ തേക്കടയിലും വിളക്കുപാറയിലും പെയ്യുന്ന സൗന്ദര്യമുണ്ടാവില്ല തന്നെ. കൊതിപ്പിച്ചു പെയ്യുന്ന ആ നാട്ടുമഴകൾ ഇഷ്ടം.

ഖസാക്കിൽ രവി ബസ് വരാൻ കാത്തു കിടന്ന നാളുകളിലെ കാലവർഷം നമുക്കല്ലാതെ മറ്റാർക്കാണ് അനുഭവിക്കാനാവുക? എല്ലാ നാട്ടിലും മഴയുണ്ട്, എന്നാലും മലയാള നാട്ടിലല്ലേ കവിതയൂറും മഴയുള്ളൂ. മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി ദിവ്യമൊരഴകിനെ എന്നെ മറന്നു ഞാൻ എന്ന് മലയാളിക്കല്ലേ പാടാൻ പറ്റൂ? ആ ഗാനം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ചെതലിയിൽ കാലവർഷം പൊട്ടി. ചെതലിയുടെ നീലിച്ച പാർശ്വങ്ങൾ പായലിന്റെ നിറമായി. മലന്തേനാട്ടുകളിൽ ആലിപ്പഴങ്ങൾ വീണു. മഴ തുള്ളിച്ചു, മഴ കനത്തുപിടിച്ചു. ഇടിയും മിന്നലുമില്ലാത്ത കാലവർഷത്തിന്റെ വെളുത്ത മഴ. മഴ പെയ്യുന്നു, മഴ മാത്രമേയുള്ളൂ. അനാദിയായ മഴവെള്ളത്തിന്റെ സ്പർശം. മഴ ചെറുതായി, മഴ ഉറങ്ങി. ഇങ്ങനെയൊക്കെ മഴയെക്കുറിച്ച് മലയാളത്തിനല്ലാതെ മറ്റാർക്ക് പറയാനാവും. മഴയുടെ രൂപപരിണാമങ്ങൾ, ഭാവമാറ്റങ്ങൾ ഒക്കെയും ഇഷ്ടം, അത്രമേയിലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: സ്കൂള് കഴിഞ്ഞ് മഴ നനഞ്ഞു വരുന്ന സുഖം ഇന്നത്തെ മക്കൾക്കറിയില്ല. പുസ്തകങ്ങൾ ഉടുപ്പിനുള്ളിൽ തിരികെ വെച്ചുള്ള ഒരു നടത്തമുണ്ട്. അതായിരുന്നു യഥാർത്ഥ മഴ നടത്തം. കടലിൽ മഴ കട്ടമരത്തിലിരുന്നു മാഞ്ഞു മാഞ്ഞു പോയി ഞാൻ എന്ന് കവി. ജനൽ തുറന്ന് മഴ നോക്കി നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഖസാക്കിലെ വെളുത്ത മഴ കാണുന്നു, കനത്ത മഴ. മഴയെക്കുറിച്ച് എഴുതാത്ത കവികൾ ചുരുക്കമായിരിക്കും. എഴുത്തച്ഛൻ എഴുതി, നമ്പ്യാരും ചെറുശ്ശേരിയും എഴുതി, ആശാനും പി കുഞ്ഞിരാമൻ നായരും വൈലോപ്പിള്ളിയും ഒ എൻ വിയും എഴുതി. മഴ എന്നെ മറക്കുമ്പോൾ എന്ന ഷെൽവിയുടെ കവിത ഇങ്ങനെയാണ്. പുഴയോട് എനിക്ക് പറയാനുള്ളത് മഴയില്ലെങ്കിൽ നീയില്ലെന്നാണ്. കാടുകളോട് എനിക്ക് പറയാനുള്ളത് മഴയും നിങ്ങളും തമ്മിലുള്ള എഗ്രിമെൻ്റ് പുതുക്കണമെന്നാണ്. കവികളോട് എനിക്ക് പറയാനുള്ളത് മഴ ഇനി നിങ്ങളെക്കുറിച്ച് പാടട്ടെ എന്നാണ്. മഴ ഒരു പെൺകുട്ടിയുടെ അഴിച്ചിട്ട മുടിയാണെങ്കിൽ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് കവി ഡി വിനയചന്ദ്രൻ ചോദിക്കുന്നു. മഴ ഒരു പെൺകുട്ടിയുടെ അഴിച്ചിട്ട മുടിയാണെങ്കിൽ അവളുടെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് കവി ഡി വിനയചന്ദ്രൻ ചോദിക്കുന്നു. മഴ കൊണ്ടെഴുതിയ ഈ അക്ഷരങ്ങളെല്ലാം മഴയെപ്പോലിഷ്ടം, അത്രമേലിഷ്ടം.

മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പ് ചായ കൂടി ഉണ്ടാകുന്നതിൻ്റെ സുഖം, കാൽപ്പനികമായ ആ സുഖം എന്നെ പഠിപ്പിച്ചത് എൻ്റെ സഹോദരനാണ്. മഴത്തുള്ളി വീഴാൻ തുടങ്ങുമ്പോൾ അലക്കിയിട്ട തുണികളെടുക്കാൻ ഓടുന്ന അമ്മമാർ എന്നെ പതീർപ്പാഞ്ചിലയിലെ രംഗങ്ങളെ ഓർമ്മിപ്പിക്കും. മലയൻ കുഞ്ഞിലെ മഴ വല്ലാതെ പേടിപ്പിക്കുന്നു. തൂവാനത്തുമ്പികളിലെ മഴ വീണ്ടും പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്നു. മഴയത്ത് ഒരു കുടയിൽ ഒരു കുടുംബം നടന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഗാന്ധിയുണ്ടായിരുന്നെങ്കിൽ മഴയത്ത് ഒരു വലിയ കുടയിൽ ഞാൻ ചേർത്തു പിടിച്ചു നടന്നേനെ. ഗാന്ധി പാർക്കിലെ സിമെന്റ് ബെഞ്ചിൽ സന്ധ്യാനേരത്ത് മഴ നനഞ്ഞുകൊണ്ട് മാധവിക്കുട്ടി എന്നോട് വർത്തമാനം പറയുന്നു. ബെല്ലടിച്ചു, ക്ലാസ്സിൽ പോകാനല്ല, മഴ വരുന്നു, മുറ്റത്തിറങ്ങാമെന്ന് പറഞ്ഞ് മഴ നനയിച്ച ഒരാളെ ഉണ്ടാവൂ. അതൊരു അധ്യാപികയായിരുന്നു. മഴ തരുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇഷ്ടം, അത്രമേലിഷ്ടം.

0: മഴയെത്തും മുമ്പേ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞേ, മനസ്സീർപ്പമാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞേ എന്ന അൻവറിൻ്റെ വരികളും ഇഷ്ടമാണ്. വല്ലാത്തൊരിഷ്ടം തോന്നിപ്പിക്കുന്നതാണ്. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് കൂട്ടുകാരൻ എന്നോട് ചോദിക്കുന്നു. ഞാനെങ്ങനെ കാണാനാണ്? മരുഭൂമി കാണാൻ പാസ്പോർട്ട് എടുത്തു വയ്ക്കാത്ത ഞാനെങ്ങനെ മരുഭൂമിയിലെ മഴ കാണാനാണ്? പക്ഷേ ദുബായ് പുഴ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ താളുകളിൽ മണൽപ്പരപ്പിൽ മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മരുമഴകളും ഇഷ്ടമാണ്. എല്ലാ മഴകളും ഇഷ്ടം, അത്രമേലിഷ്ടം.
1: മഴയോ മഴ മഴ മഴ.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു മുറിയിൽ ഒരാൾ ഉറക്കെ ചിരിച്ചു. അയാൾ എന്തിനാണ് ചിരിക്കുന്നതെന്ന് അറിയില്ല, തമാശ എന്താണെന്നും അറിയില്ല. എന്നിട്ടും അടുത്തിരുന്ന ഒരാളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു, പിന്നെ മറ്റൊരാളിലും. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മുറിയിലെ അന്തരീക്ഷം തന്നെ മാറി. ഇനി മറ്റൊരു കാഴ്ച. ഒരു പരീക്ഷയ്ക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ തോൽക്കും. അവന്റെ അടുത്തിരുന്ന സുഹൃത്ത് ആദ്യം ശാന്തനായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവനും പുസ്തകത്തിന്റെ പേജുകൾ അസ്വസ്ഥമായി മറിക്കാൻ തുടങ്ങി. എനിക്കും ഒന്നും ഓർമ്മയില്ലല്ലോ. ഒരു വികാരം മറ്റൊരാളിലേക്ക് പോയതുപോലെ, പക്ഷെ അത് വായുവിലൂടെ പറഞ്ഞെത്തിയ ഒരു അദൃശ്യ രോഗാണുമായിരുന്നില്ല, മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിലൂടെയാണ് അത് പടർന്നത്. മറ്റൊരാളുടെ മുഖഭാവം കണ്ടു, ശബ്ദത്തിലെ മാറ്റം കേട്ടു, പെരുമാറ്റം ശ്രദ്ധിച്ചു, അതിനോട് നമ്മുടെ മസ്തിഷ്കം പ്രതികരിച്ചു. അങ്ങനെ ഒരാളുടെ വികാരമോ മനോഭാവമോ പെരുമാറ്റമോ മറ്റൊരാളിൽ സ്വാധീനം ചെലുത്തുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരാണ് സോഷ്യൽ കണ്ടാജിയൻ അഥവാ സാമൂഹിക പകർച്ച. രോഗാണുക്കൾ ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് പകരുന്നത് പോലെ ഇത് അക്ഷരാർത്ഥത്തിൽ പകരുന്ന ഒന്നല്ല, പക്ഷെ മനുഷ്യരുടെ സാമൂഹിക ബന്ധങ്ങളിലൂടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും ചിലപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിശയകരമായ വേഗത്തിൽ വ്യാപിക്കാം. മനുഷ്യൻ ഒറ്റപ്പെട്ടൊരു മനസ്സല്ല, മറ്റു മനുഷ്യരുടെ സാന്നിധ്യത്തിൽ നിരന്തരം സ്വയം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ്. നമ്മുടെ മുന്നിലുള്ള ഒരാൾ ചിരിക്കുമ്പോൾ നാം ആദ്യം ചെയ്യുന്നത് എന്താണ്? അറിയാതെ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കും. ചുണ്ടുകൾ എങ്ങനെ മാറുന്നു, കണ്ണുകൾ എങ്ങനെ ചുരുങ്ങുന്നു, ശബ്ദം എങ്ങനെയാണ്, ശരീരഭാഷ എങ്ങനെയാണ്, ഈ ചെറിയ സൂചനകൾ നമ്മുടെ മസ്തിഷ്കം അതിവേഗം വായിച്ചെടുക്കുന്നു. മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിന് ഇത് അനിവാര്യമായ കഴിവാണ്. മറ്റൊരാൾ സന്തോഷത്തിലാണോ, ഭയന്നിരിക്കുകയാണോ, കോപത്തിലാണോ, അസ്വസ്ഥനാണോ, സഹായം ആവശ്യമുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയണം. അതിനാലാണ് മനുഷ്യ മസ്തിഷ്കം മറ്റുള്ളവരുടെ മുഖഭാവങ്ങളെയും ശബ്ദത്തെയും ശരീരഭാഷയെയും പെരുമാറ്റത്തെയും നിരന്തരം നിരീക്ഷിക്കുന്നത്. ഇതിന്റെ ഒരു ലളിതമായ ഉദാഹരണമാണ് ഇമോഷണൽ മിമിക്രി അഥവാ വൈകാരിക അനുകരണം. ഒരാൾ ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കാം. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം മൃദുവാകാം. ഒരാൾ ഉത്കണ്ഠയോടെ സംസാരിക്കുമ്പോൾ നമുക്കും ഒരു അസ്വസ്ഥത തോന്നാം. ഇവയെല്ലാം മനുഷ്യരുടെ സാമൂഹിക മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ കോണ്ടേജിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉയരുന്നൊരു വാക്കാണ് മിറർ ന്യൂറോൺ അഥവാ കണ്ണാടി ന്യൂറോണുകൾ. മറ്റൊരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നാഡീ പ്രവർത്തനങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലും സജീവമാകുന്നതായി ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് മിറർ ന്യൂറോൺ സിസ്റ്റം എന്ന ആശയം വികസിപ്പിച്ചത്. പക്ഷെ ഇവിടെ ഒരു ശാസ്ത്രീയ സൂക്ഷ്മത ആവശ്യമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും നമ്മളിലേക്ക് പകരുന്നതിന്റെ മുഴുവൻ വിശദീകരണവും മിറർ ന്യൂറോണുകൾ മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല. മനുഷ്യരുടെ സാമൂഹിക പെരുമാറ്റം അതിനേക്കാൾ സങ്കീർണമാണ്. സോഷ്യൽ ലേണിംഗ്, അറ്റൻഷൻ, ഇമിറ്റേഷൻ, അപ്രൈസൽ, റീഇൻഫോഴ്സ്മെന്റ്, എംപതി, സോഷ്യൽ നോംസ് തുടങ്ങിയ നിരവധി പ്രക്രിയകൾ ഇതിൽ പങ്കുചേരുന്നു. അതിനാൽ മിറർ ന്യൂറോണുകളെ ഒരു പ്രധാന സാധ്യതയായി കാണാം. എന്നാൽ മനുഷ്യന്റെ മുഴുവൻ സാമൂഹിക മനസ്സിനുള്ള ഒരൊറ്റ വിശദീകരണമായി കാണാനാവില്ല. കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നത് പുസ്തകം വായിച്ചല്ല, അവർ ചുറ്റുമുള്ളവരെ കേൾക്കുന്നു, വാക്കുകൾ അനുകരിക്കുന്നു, ശബ്ദത്തിന്റെ ഉയർച്ചയും താഴ്ചയും പഠിക്കുന്നു, മുഖഭാവങ്ങൾ പഠിക്കുന്നു, പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നു. ഇത് കുട്ടികളിൽ മാത്രം സംഭവിക്കുന്നില്ല, വളർന്ന മനുഷ്യരും നിരന്തരം മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഓഫീസിൽ എല്ലാവരും സമയത്തെത്തുന്നു. പുതുതായി വന്ന ഒരാളും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അതേ ശീലം സ്വീകരിക്കുന്നു. ഒരു കൂട്ടത്തിൽ എല്ലാവരും ദിവസവും നടക്കാൻ പോകുന്നു. ഒരാൾ ആദ്യം മടിച്ചു നിൽക്കും, പിന്നീട് അയാളും കൂടെ നടക്കാൻ തുടങ്ങും. ഒരു സുഹൃത്ത് പുസ്തകം വായിക്കുന്നതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നു. അത് മറ്റൊരാളിലും വായിക്കാനുള്ള ആഗ്രഹം ഉണർത്താം. ഇതാണ് സോഷ്യൽ ലേണിംഗ്, മറ്റുള്ളവരെ നിരീക്ഷിച്ച് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പഠിക്കുക.

സോഷ്യൽ കൊണ്ടേജിയൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും. കോപം, ഭയം, ഉത്കണ്ഠ, അക്രമം. പക്ഷെ സാമൂഹിക പകർച്ചയ്ക്ക് മറ്റൊരു മനോഹരമായ മുഖവുമുണ്ട്. നന്മയ്ക്കും പകരാൻ കഴിയും. ഒരു കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അത് കണ്ട മറ്റൊരാൾക്കും അങ്ങനെ പെരുമാറാൻ തോന്നാം. ഒരു സുഹൃത്ത് മറ്റൊരാളുടെ ബുദ്ധിമുട്ടിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. അത് കാണുന്ന മൂന്നാമത്തെയാളിനും സഹായിക്കാനുള്ള മനോഭാവം വളരാം. ഒരാൾ ദിവസവും വ്യായാമം ചെയ്യുന്നു. മറ്റൊരാൾ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നു. മറ്റൊരാൾ പുസ്തകം വായിക്കുന്നു. മറ്റൊരാൾ പുകവലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ ചുറ്റുമുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാം. അതുകൊണ്ട് സാമൂഹിക സ്വാധീനം ഒരു ഭീഷണി മാത്രമല്ല, മാറ്റത്തിനുള്ള ഒരു സാമൂഹിക ശക്തിയുമാണ്. ഒരു ഓഫീസിൽ ഒരാൾ സ്ഥിരമായി കോപത്തോടെ സംസാരിക്കുന്നു. അവന്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതനാകുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതേ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവരിലും അസ്വസ്ഥത വർദ്ധിക്കാം. ഒരു കുടുംബത്തിൽ എല്ലാവരും നിരന്തരം ഭയത്തോടെ സംസാരിക്കുന്നു. എന്തെങ്കിലും സംഭവിക്കും, പുറത്തു പോകരുത്, എല്ലാം അപകടമാണ്. കുട്ടിയും പതുക്കെ ലോകത്തെ ഒരു ഭീഷണിയായി കാണാൻ പഠിച്ചേക്കാം. ഇത് ഭയം പകർന്ന രോഗം എന്ന അർത്ഥത്തിലല്ല. തുടർച്ചയായ സാമൂഹിക സൂചനകൾ ഒരാളുടെ വികാരത്തെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കാം എന്നതാണ് അർത്ഥം. മനുഷ്യന്റെ മസ്തിഷ്കം പരിസരത്തെ നിരീക്ഷിച്ചുകൊണ്ടാണ് പലപ്പോഴും സ്വന്തം പ്രതികരണങ്ങളും ക്രമീകരിക്കുന്നത്. അതുപോലെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് മറ്റൊരാളുടെ സമ്മർദ്ദം നമ്മുടെ ശരീരത്തെയും ബാധിക്കുമോ എന്നത്. ഇവിടെ സോഷ്യൽ കൊണ്ടേജിയൻ കൂടുതൽ കൗതുകകരമാകുന്നു. നമ്മുടെ മനസ്സും ശരീരവും രണ്ടായി വേർതിരിച്ചിട്ടുള്ള ലോകങ്ങളല്ല. നാം സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം സജീവമാകുന്നു. കോർട്ടിസോൾ ഉൾപ്പെടെയുള്ള ഹോർമോണുകളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങളുണ്ടാകാം. അതുപോലെ

അടുത്ത ബന്ധത്തിലുള്ള ഒരാൾ കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ സംസാരവും പെരുമാറ്റവും ശരീരഭാഷയും നമ്മുടെ സ്വന്തം സമ്മർദ്ദാനുഭവത്തെ സ്വാധീനിക്കാം. ഇതിന് സ്ട്രെസ് കോണ്ടിജിയൻ എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു മാതാപിതാവ് നിരന്തരം കടുത്ത സമ്മർദ്ദത്തിലാണെങ്കിൽ കുട്ടിയുടെ വൈകാരിക അന്തരീക്ഷത്തെയും അത് സ്വാധീനിക്കാം. ഒരു ടീമിലെ എല്ലാവരും സമ്മർദ്ദത്തിലാണെങ്കിൽ ഒരാളുടെ സമ്മർദ്ദം മറ്റുള്ളവരിലേക്കും സാമൂഹിക ഇടപെടലുകളിലൂടെ വ്യാപിക്കാം. എന്നാൽ ഇവിടെയും അയാളുടെ കോർട്ടിസോൾ എനിക്ക് നേരിട്ട് പകർന്നു എന്ന രീതിയിൽ മനസ്സിലാക്കരുത്. സാമൂഹിക ഇടപെടലുകളിലൂടെയുള്ള സമ്മർദ്ദ സൂചനകളാണ് നമ്മുടെ സ്ട്രെസ് റെസ്പോൺസിനെ സ്വാധീനിക്കുന്നത്. കൂട്ടുകാർ ആരാണ് എന്നത് എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്ന ചോദ്യവും പ്രസക്തമാകുന്നത് ഈ അർത്ഥത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവർ എന്താണ് സംസാരിക്കുന്നത്, എന്തിനാണ് ചിരിക്കുന്നത്, എങ്ങനെ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നു, എന്താണ് കഴിക്കുന്നത്, എങ്ങനെ ഉറങ്ങുന്നു, വ്യായാമത്തെക്കുറിച്ചുള്ള അവരുടെ സമീപനം എന്താണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ഇവയെല്ലാം നമുക്ക് സാമൂഹിക സൂചനകളായി മാറാം. അതുകൊണ്ട് നല്ല കൂട്ടുകാർ വേണം എന്ന പഴയ ഉപദേശം വെറും ധാർമ്മിക ഉപദേശം മാത്രമല്ല, അതിന് മനഃശാസ്ത്രപരമായ ഒരു അടിസ്ഥാനവുമുണ്ട്. എന്നാൽ ഇതിന്റെ അർത്ഥം നമ്മൾ സുഹൃത്തുക്കളെ കൃത്യമായി തിരഞ്ഞെടുത്താൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാം എന്നല്ല. മനുഷ്യന്റെ പെരുമാറ്റം അതിനേക്കാൾ സങ്കീർണമാണ്. പക്ഷെ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിക്ക് നമ്മുടെ ചിന്തകളിലും ശീലങ്ങളിലും സ്വാധീനമുണ്ടെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പകർച്ചയുടെ വേഗം കൂട്ടിയ പുതിയ ലോകമാണ് സോഷ്യൽ മീഡിയ. മുമ്പ് ഒരു വികാരം പടരാൻ ഒരു മുറി മതിയായിരുന്നു. ഇന്നൊരു മൊബൈൽ ഫോൺ മതി, ഒരു വീഡിയോ, ഒരു പോസ്റ്റ്, ഒരു മീം, ഒരു കോപഭരിതമായ കമന്റ്, ഒരു ഭയപ്പെടുത്തുന്ന വാർത്ത, ഒരു സന്തോഷകരമായ അനുഭവം. ഒരു വ്യക്തിയുടെ വികാരം നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്താം. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. സോഷ്യൽ മീഡിയയിലെ എല്ലാ വ്യാപനവും സോഷ്യൽ കോണ്ടിജൻ തന്നെയാണെന്ന് പറയാനാവില്ല. എന്നാൽ സാമൂഹിക ഇടപെടലുകളുടെ വേഗവും വ്യാപ്തിയും സോഷ്യൽ മീഡിയ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരേ തരത്തിലുള്ള കോപമുള്ള പോസ്റ്ററുകൾ നിരന്തരം പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയും വികാരവും അതിലേക്ക് തിരിയാം. അതുപോലെ തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഓൺലൈൻ സമൂഹവും ആളുകളെ പ്രചോദിപ്പിക്കാം. ഒരു നല്ല സന്ദേശവും വൈറലാകാം, ഒരു തെറ്റായ വിവരം പോലും വൈറലാകാം. അതിനാൽ ഡിജിറ്റൽ ലോകത്ത് ഒരു പുതിയ ചോദ്യം പ്രസക്തമാണ്, ഞാൻ എന്താണ് കാണുന്നത് എന്നതിലുപരി ഞാൻ എന്താണ് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പകരില്ല, എല്ലാവരും ഒരുപോലെ സ്വാധീനിക്കപ്പെടുകയുമില്ല എന്നതും പ്രധാനമാണ്.

സോഷ്യൽ കോണ്ടീജിയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു തെറ്റിദ്ധാരണ ഒഴിവാക്കണം. നമ്മുടെ അടുത്തുള്ള ഒരാൾ വിഷാദത്തിലാണെങ്കിൽ നമുക്കും വിഷാദമുണ്ടാകും എന്നല്ല. ഒരു സുഹൃത്ത് കോപിച്ചാൽ നാം നിർബന്ധമായും കോപിക്കണം എന്നുമില്ല. മറ്റൊരാൾ മോശം ശീലം പിന്തുടരുന്നു എന്നതുകൊണ്ട് നാം അതേ ശീലം സ്വീകരിക്കണമെന്നുമില്ല. ഒരു വ്യക്തിയുടെ സ്വഭാവം, മുൻ അനുഭവങ്ങൾ, വ്യക്തിപരമായ വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ, സാഹചര്യങ്ങൾ, മാനസികാവസ്ഥ എന്നിവയെല്ലാം സാമൂഹിക സ്വാധീനത്തിന്റെ ഫലത്തെ മാറ്റാം. ഓർക്കുക, മനുഷ്യനൊരു സ്പോഞ്ചല്ല. കാണുന്നതെല്ലാം അതേപടി ആഗിരണം ചെയ്യുന്നില്ല. അവൻ തിരഞ്ഞെടുക്കുകയും വ്യാഖ്യാനിക്കുകയും പ്രതിരോധിക്കുകയും ചിലപ്പോൾ നിരസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സോഷ്യൽ കോണ്ടിജൻ എന്നത് മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന ആശയമല്ല. മറ്റുള്ളവരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിനെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പകരുന്നത് എന്നതാണ് ഈ ആശയത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർ എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. പക്ഷേ ചോദ്യം അത്രമാത്രമല്ല, ഞാൻ മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും ചോദിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്ന രീതി, ഓഫീസിൽ സഹപ്രവർത്തകരോട് പെരുമാറുന്ന രീതി, കുട്ടികളോട് പ്രതികരിക്കുന്ന രീതി, സുഹൃത്തിന്റെ വിഷമം കേൾക്കുന്ന രീതി, അപരിചിതനായ ഒരാളോട് കാണിക്കുന്ന കരുണ, റോഡിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ക്ഷമ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ സന്ദേശവും, ഇവയ്ക്കെല്ലാം നമ്മൾ കരുതുന്നതിലും വലിയ സാമൂഹിക സ്വാധീനമുണ്ടാകാം. ഒരു മനുഷ്യൻ ഒരു അന്തരീക്ഷവുമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു വ്യക്തി മാത്രമല്ല, നമ്മൾ കടന്നുപോകുന്ന ഇടങ്ങളിൽ ഒരു ചെറിയ അന്തരീക്ഷവും സൃഷ്ടിക്കുന്നു. ചിലരുടെ അടുത്തിരുന്നാൽ നമുക്ക് സംസാരിക്കാൻ തോന്നും, ചിലരുടെ അടുത്തിരുന്നാൽ നിശബ്ദരാകാൻ തോന്നും, ചിലരോടൊപ്പം നമുക്ക് നമ്മളായിരിക്കാം, ചിലരുടെ സാന്നിധ്യത്തിൽ നാം നിരന്തരം സ്വയം നിയന്ത്രിക്കും. ഇതെല്ലാം മനുഷ്യബന്ധങ്ങളുടെ സൂക്ഷ്മമായ മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് ഒരാളുടെ സാന്നിധ്യം മറ്റൊരാളുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം പലപ്പോഴും ഒരു വാക്കിനേക്കാൾ വലുതായിരിക്കും. ഒരു പുഞ്ചിരി, ഒരു കണ്ണോട്ടം, ഒരു കൈത്താങ്ങ്, ഒരു എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം, ഒരു ഞാൻ കേൾക്കുന്നുണ്ട് എന്ന മറുപടി, ഇവയ്ക്കും സാമൂഹിക പകർച്ചയുടെ സ്വന്തം ഭാഷയുണ്ട്. ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ്, നന്മയ്ക്കും ഒരു ശൃംഖലയുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരാളെ സഹായിച്ചു, അത് കണ്ട മൂന്നാമൻ മറ്റൊരാളെ സഹായിച്ചു, അത് കണ്ട നാലാമൻ മറ്റൊരു മനുഷ്യനോട് കരുണ കാണിച്ചു. അങ്ങനെ ഒരു ചെറിയ പ്രവൃത്തി വലിയൊരു സാമൂഹിക ശൃംഖലയായി മാറാം. ഇതൊരു റൊമാന്റിക് ആശയം മാത്രമല്ല, മനുഷ്യരുടെ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ, സഹകരണം, പരോപകാരം, പെരുമാറ്റ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിന്റെ പല രൂപങ്ങളും പരന്നുകിടക്കുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ നന്മ വളർത്തുക എന്നത് വലിയ പ്രസംഗങ്ങൾ മാത്രം കൊണ്ടല്ല. ഒരു മനുഷ്യന്റെ ചെറിയ പെരുമാറ്റം മറ്റൊരാളുടെ പെരുമാറ്റത്തിന് മാതൃകയാകുന്നതിലൂടെയും അത് സംഭവിക്കുന്നു. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നാം മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു, മറ്റുള്ളവർ നമ്മളെയും സ്വാധീനിക്കുന്നു. ചിലപ്പോൾ അത് ഒരു ചിരിയിലൂടെ, ചിലപ്പോൾ ഒരു ഭയത്തിലൂടെ, ചിലപ്പോൾ ഒരു ശീലത്തിലൂടെ, ചിലപ്പോൾ ഒരു വാക്കിലൂടെ, ചിലപ്പോൾ ഒരു മൗനത്തിലൂടെ പോലും. അതിനാൽ ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് ഇതായിരിക്കാം: എന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എന്താണ് പകരുന്നത്? എന്റെ കോപമോ, എന്റെ ഭയമോ, എന്റെ നിരാശയോ, അതോ എന്റെ കരുണയോ, എന്റെ ധൈര്യമോ, എന്റെ പ്രതീക്ഷയോ, എന്റെ അറിവിനോടുള്ള കൗതുകമോ, മറ്റൊരാളെ കേൾക്കാനുള്ള മനസ്സോ? നമ്മുടെ മനസ്സുകൾ പൂട്ടിയ മുറികളല്ല, അവ പരസ്പരം ജനലുകളുള്ള ലോകങ്ങളാണ്. ഒരു മനുഷ്യന്റെ ശബ്ദം മറ്റൊരാളുടെ മനസ്സിലെത്തുന്നു, ഒരു മുഖഭാവം മറ്റൊരാളുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു, ഒരു ശീലം മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടക്കുന്നു, ഒരു ഭയം മറ്റൊരാളുടെ ജാഗ്രതയാകുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പ്രതീക്ഷ മറ്റൊരാളുടെ പ്രതീക്ഷയ്ക്കും തുടക്കമാകാം. അതുകൊണ്ട് നല്ല ഊർജം മാത്രം പകരാം എന്ന് പറയുമ്പോൾ അതിനെ ഒരു ശാസ്ത്രീയ വാചകമായി കാണേണ്ടതില്ല. മനുഷ്യരിൽ അദൃശ്യമായ വൈദ്യുത തരംഗങ്ങൾ പകരുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ മനഃശാസ്ത്രപരമായ അർത്ഥം വളരെ ലളിതമാണ്. നമ്മുടെ വികാരങ്ങളും വാക്കുകളും ശീലങ്ങളും പെരുമാറ്റങ്ങളും മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാം. അതുകൊണ്ട് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ നിമിഷവും ഒരു ചെറിയ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നാം ജീവിക്കുന്നത് നമ്മുടെ സ്വന്തം മനസ്സിനുള്ളിൽ മാത്രമല്ല, നാം മറ്റുള്ളവരുടെ മനസ്സുകളിലും ചെറിയ അടയാളങ്ങൾ പതിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും മനോഹരമായ ശാസ്ത്രം ഇതായിരിക്കുന്നത്: ഒരു മനസ്സിൽ തെളിഞ്ഞ ഒരു വെളിച്ചം മറ്റൊരു മനസ്സിലും വെളിച്ചമാകാം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി.
മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. എസ്ഐആർ നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 രണ്ടാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. രാജ്ഘട്ടിൽ നടന്ന സർവധർമ്മ പ്രാർത്ഥനയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. മഹാത്മാഗാന്ധി നൽകിയ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം എക്കാലവും പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിപ്രായപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ സത്യത്തിലും അഹിംസയിലുമുള്ള അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയും മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ബാപ്പുവിന്റെ ആദർശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവരാശിക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നുണ്ട്. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബിജെപി അധ്യക്ഷൻ നിതിൻ നബിൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടുനിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് തുടക്കമായി. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് അല്പം മുമ്പ് നിർവഹിച്ചു. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിൽ സംഘടിപ്പിച്ച പ്രഭാതഭേരി മാർച്ചിൽ വിദ്യാർത്ഥികൾ, സൈനികർ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛത ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഇന്നലെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ യജ്ഞം നടന്നു. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി, അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ ടൂറിസം പോലീസ്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ദേശവാസികൾ പങ്കാളികളായി. സ്വച്ഛത ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയം മേധാവി എ ജി ബൈജു, വാർത്താവിഭാഗം മേധാവി ലമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പൂർത്തിയായതിനുശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെയും ആദ്യമായി വോട്ട് രേഖപ്പെടുത്തുന്ന യുവാക്കളെയും ഉൾപ്പെടുത്തുന്നതിനായി പ്രത്യേക വോട്ടർ ചേർക്കൽ യജ്ഞം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള വോട്ടർ പട്ടികയും എസ്ഐആറിന് മുൻപുള്ള വോട്ടർ പട്ടികയും താരതമ്യം ചെയ്ത് നിലവിലെ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ

0: സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനുമായി ഡിസംബർ അവസാന വാരം കോട്ടമൈതാനത്ത് 7 ദിവസത്തെ വിപുലമായ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ജൻ സേവാ സേ ദേശ് സേവ അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതിയെക്കുറിച്ചാണ് ജൻ സേവ സേ ദേശ് സേവ അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 GST നടപ്പാക്കിയത്. GST യിലൂടെ 17 നികുതികളെയും 13 സെസ്സുകളെയും ഒരു പൊതുചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി യാഥാർത്ഥ്യമായി മാറി. പെരിയാർ കടുവ സങ്കേതത്തിൽ നടത്തിയ 4 ദിവസം നീണ്ട ജന്തുജാല സർവേയിൽ 6 ഇനം ജീവജാലങ്ങളെ കൂടി കണ്ടെത്തി. ഒരു പുതിയ ഇനം പക്ഷി, ഒരു പൂമ്പാറ്റ, 4 ഇനം തുമ്പികൾ എന്നിവയാണ് പുതുതായി തിരിച്ചറിഞ്ഞത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: പെരിയാർ വനമേഖലയിലെ ആകെ പക്ഷിയിനങ്ങൾ 347, പൂമ്പാറ്റകൾ 284, തുമ്പികൾ 111 എന്നിങ്ങനെയായി ഉയർന്നു. വനംവകുപ്പ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ, ട്രാവൻകൂർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. 75 പ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 ദിവസത്തെ സർവേയിൽ പങ്കാളികളായി. പുതുതായി കണ്ടെത്തിയ തുമ്പിയിനങ്ങൾ പെരിയാറിലെ ശുദ്ധജല അരുവികളുടെയും തണ്ണീർത്തടങ്ങളുടെയും മികച്ച ആവാസ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിലയിരുത്തി അന്തിമ ഡാറ്റാബേസ് വനംവകുപ്പിന്റെ ദീർഘകാല ജൈവ വൈവിധ്യ നിരീക്ഷണത്തിനായി കൈമാറി.
1: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ 12 സ്വർണം, 24 വെള്ളി, 34 വെങ്കലം ഉൾപ്പെടെ 70 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്താണ്. ബോക്സിംഗിൽ വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലിന ബോർഗോഹൈൻ സ്വർണമണിഞ്ഞു. 2014 മേരി കോം സ്വർണം നേടിയതിനുശേഷം ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യ നേടുന്ന 2ാമത് സ്വർണ്ണ മെഡലാണിത്. വനിതകളുടെ അംബൈത്ത് റീകർവ് ടീം ഇനത്തിൽ ലോക ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ തകർത്ത് ഇന്ത്യ ആദ്യ ഗെയിംസ് സ്വർണം നേടി ചരിത്രം സൃഷ്ടിച്ചു. ഇതേ ഇനത്തിൽ മിക്സഡ് ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. സെയിലിംഗിൽ വനിതകളുടെ ഡിങ്കി ഇനത്തിൽ നേത്രാകുമാരൻ വെങ്കല മെഡൽ നേടി. 4ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം ഇന്ന് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിലാണ് കഥകളി മഹോത്സവം അരങ്ങേറുന്നത്. കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന കോട്ടയത്ത് തമ്പുരാന്റെ 4 കഥകളും സമ്പൂർണമായി ഓരോ കഥകളുമാണ് അവതരിപ്പിക്കുക. ഉദ്ദേശം 16ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത രാമനാട്ടം കഥകളിയായി രൂപാന്തരപ്പെടുന്നത് കോട്ടയം തമ്പുരാൻ മഹാഭാരത കഥകളെ അടിസ്ഥാനമാക്കി ആട്ടക്കഥകൾ രചിച്ച് അരങ്ങേറിയതോടെയാണ്. ഭഗവധം, കിർമീരവധം, കല്യാണ സൗഗന്ധികം, നിവാദ കവച കാലകേയവധം എന്നിവയാണ് കോട്ടം തീർന്ന കോട്ടയം കഥകൾ.
1: കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അഴക് പദ്ധതി ഉൾപ്പെടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിരവധി ശുചിത്വ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പാഴ്വസ്തുക്കളിൽ നിന്ന് പുനരുപയോഗത്തിലൂടെ പാർക്ക് യാഥാർത്ഥ്യമാക്കിയതിലും ഡോക്ടർ മുനവർ റഹ്മാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിക്കും ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി K. മുരളീധരൻ നിർവഹിച്ചു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക യജ്ഞം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടി സമഗ്ര 2026 2ാം പതിപ്പ് നാളെ പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹൈൻ സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 2 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1869 ഒക്ടോബർ 2. കഴിഞ്ഞ ഒരു സഹസ്രാബ്ദത്തിനുള്ളിൽ മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും മഹാനായ ഭാരതപുത്രൻ മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഭൂജാതനായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രമുഖ ശില്പിയും അക്രമരാഹിത്യം എന്ന അസാധാരണ സമരായുദ്ധത്തിന്റെ പ്രയോഗത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നുകത്തിൻ കീഴിൽ നിന്ന് ഭാരതീയരെ വിമോചിപ്പിക്കുകയും ചെയ്ത ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന വിശേഷണത്തോടെ ആധുനിക ഭാരതത്തിന്റെ സ്രഷ്ടാക്കളിൽ ഒന്നാമനായി. 1944 ഒക്ടോബർ 2 വാഴ്സ പ്രതിരോധം അവസാനിച്ചു. 1975 ഒക്ടോബർ 2 ജപ്പാൻ ചക്രവർത്തി ഹിരോഹിതോ ജീവിതത്തിലാദ്യമായി അമേരിക്കൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിൽ എത്തിയിരിക്കുന്നു.
0: വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടിവെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണ സൈ റേഡിയോ.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി അഗ്രി ടെക്നോളജി മീറ്റ് 2026 ഒക്ടോബർ 3 പാലക്കാട് ജില്ലയിൽ വച്ച് സംഘടിപ്പിക്കുന്നു. മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അങ്കണത്തിൽ വച്ച് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി DGCA അംഗീകരിച്ച കാർഷിക ഡ്രോൺ റിമോട്ട് സർട്ടിഫിക്കറ്റ് പരിശീലന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം, SMEM ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം, ഡ്രോൺ പ്രവർത്തനവും സ്മാം പദ്ധതിയെ സംബന്ധിച്ച ഏകദിന ശില്പശാലയും കാർഷിക യന്ത്രങ്ങളുടെ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തപ്പെടുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന സരോജിനി ദാമോദരൻ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2009 മുതൽ നൽകിവരുന്ന 18-ാമത് അക്ഷയശ്രീ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ജില്ലാതലത്തിൽ 50,000 രൂപ വീതമുള്ള 14 അവാർഡുകളും മട്ടുപ്പാവ് സ്കൂൾ കോളേജ് വെറ്ററൻ എന്നീ വിഭാഗങ്ങളിൽ 10,000 രൂപ വീതമുള്ള 33 അവാർഡുകളും ഉണ്ടായിരിക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 30. 3 വർഷത്തിനുമേൽ പൂർണ്ണമായും ജൈവ ഭക്ഷണ കൃഷി ചെയ്യുന്നവരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘുവിവരണവും പൂർണ്ണ മേൽവിലാസവും വീട്ടിൽ എത്തിച്ചേരാനുള്ള വഴിയും ഫോൺ നമ്പരും ജില്ലയും അപേക്ഷയിൽ എഴുതിയിരിക്കണം. ഫോട്ടോകളോ മറ്റു സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം അയക്കേണ്ടതില്ല. അപേക്ഷ അയക്കേണ്ട വിലാസം KV ദയാൽ അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിൽ മുഹമ്മ PO ആലപ്പുഴ 688-525. കൂടുതൽ വിവരങ്ങൾക്ക് 944711-4526 944644-2461 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1,500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 12 മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400-483754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-2576-622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. സസ്യകീടരോഗ നിയന്ത്രണ നിർദ്ദേശങ്ങൾ. നെല്ലിലെ ഇലപ്പേൻ. ഞാറ്റടിയിലുള്ള നെൽച്ചെടികൾക്ക് ഇലപ്പേനിന്റെ ആക്രമണം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇവ നീരൂറ്റുകുടിക്കുന്നതു മൂലം ഇലയുടെ അഗ്രഭാഗം ചുരുണ്ട് സൂചി പോലെയാകുന്നു. ഒരു നുരിയിൽ താഴെയുള്ള ഇലകൾ മഞ്ഞളിച്ചും 3-ൽ കൂടുതൽ ഇലകൾ ചുരുണ്ട് സൂചി പോലെയായിരിക്കുന്നതും കണ്ടാൽ നിയന്ത്രണ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. നിയന്ത്രണ ഉപാധികൾ സംബന്ധിച്ച വിശദമായ കുറിപ്പ് കൃഷി ഓഫീസർമാർ നൽകുന്നതായിരിക്കും. ആ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
2: പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ലൈ ദുബായ് വിമാനത്തിൽ ആക്രമണ ശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹയ്ക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഡൽഹി രാജ്ഘട്ടിൽ സർവധർമ്മ പ്രാർത്ഥനാ സഭ സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു സർവധർമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഗാന്ധിജയന്തി ദിനത്തിൽ രാഷ്ട്രപിതാവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ലോകമെമ്പാടും യുദ്ധവും സംഘർഷങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. സത്യത്തിലും അഹിംസയിലുമുള്ള ഗാന്ധിജിയുടെ അചഞ്ചലമായ വിശ്വാസവും നീതിയോടുള്ള പ്രതിബദ്ധതയും മാനവികതയ്ക്ക് എന്നും പ്രചോദനമായി തുടരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം സത്യത്തിന്റെയും അഹിംസയുടെയും കരുണയുടെയും സേവനത്തിന്റെയും വെളിച്ചമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാപ്പുവിന്റെ ആശയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും മാനവികതയ്ക്ക് വഴികാട്ടിയായി തുടരുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2 ഒക്ടോബർ കുറഞ്ഞത് 1 ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും സ്വദേശി ഉൽപ്പന്നമെന്ന നിലയിൽ അതിനെ അഭിമാനത്തോടെ കാണണമെന്നും ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജയന്തി ദിനമായ ഇന്ന് ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ ചേരുന്നു. ഭരണപരിഷ്കാരം, പഞ്ചായത്തുകളുടെ ശാക്തീകരണം, ഗ്രാമീണ മേഖലയിലെ പൊതുസേവനം മെച്ചപ്പെടുത്തൽ എന്നിവ ചർച്ച ചെയ്യും. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രം. ന്യൂഡൽഹിയിലെ വിജയ്ഘട്ടിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പുഷ്പാർച്ചന നടത്തി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹ പൈലറ്റ് നടത്തിയ ആക്രമണ ശ്രമം തടയുകയും 180 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. സംഭവത്തെക്കുറിച്ച് ക്യാപ്റ്റൻ മച്ചാർ പ്രധാനമന്ത്രിയോട് വിവരിച്ചു. പൈലറ്റിന്റെ ധീരമായ നടപടിയെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു.
0: कैसे हो अभी तबियत कैसी है
3: सर सब ठीक है सर सब ठीक है
0: देखिए पूरा देश आपके लिए प्रार्थना कर रहा है
4: महामृत्युंजय का जाप सब दूर चल रहे हैं आपकी हिम्मत ने आपके धैर्य ने और आपकी सूझबूझ ने यानी फ्रिक्शन ऑफ सेकंड में इतने निर्णय कर लिए आपने और इतने लोगों की जान बचाई और आज पूरा देश गर्व से कह सकता है कि हम हिंदुस्तानी
2: അതേസമയം ഫ്ളൈ ദുബായ് വിമാനത്തിലെ 2 പൈലറ്റുമാരെയും അബുദാബിയിലേക്ക് എത്തിച്ചതായി സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. യു എ ഇ സുരക്ഷാ സംഘവുമായി സഹകരിച്ച് സൌദി അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സഹ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ ആക്രമിച്ചതായി കണ്ടെത്തിയിരുന്നു. ക്യാപ്റ്റൻ മച്ചാറിനെയും കുടുംബത്തെയും നേരിൽ കണ്ടതായും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും യു എ ഇയിലെ ഇന്ത്യൻ അംബാസഡർ ദീപക് മിത്തൽ പ്രസാർ ഭാരതിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. 2031 മാർച്ച് 30 കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഗാന്ധിജയന്തി ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങളും ശുചിത്വ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിന് നിലയ മേധാവി എ ജി ബൈജു, വാർത്താ വിഭാഗം മേധാവി ലെമി ജി നായർ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധിജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലും വിവിധ ദ്വീപുകളിലുമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തിയിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ശുചീകരണ പരിപാടികളും ആരോഗ്യ അവബോധ ക്ലാസുകളും സംഘടിപ്പിച്ചു. എസ് ഐ ആർ നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാർ നിലവിലെ വോട്ടർ പട്ടിക മുൻപത്തെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യും. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ ബി എൽ ഒ മാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോക്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യത്തിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡ് റോഡ്സ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്.
0: अटल टनल हिमाचल प्रदेश के एक बड़े हिस्से के साथ साथ नए केंद्र शासित प्रदेश लेह लद्दाख की भी लाइफलाइन बनने वाला है. अब सही मायनों में हिमाचल प्रदेश का ये बड़ा क्षेत्र और लेह लद्दाख देश के बाकी हिस्सों से हमेशा जुड़े रहेंगे, प्रगति पथ पर तेजी से आगे बढ़ेंगे.
2: ഐസ്വാളിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ ഇംഫാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ എം ഗാംപാം, പ്രതിരോധ വകുപ്പ് പി ആർ ഒയും ദൂരദർശൻ മിസോറാം ഡയറക്ടറുമായിരുന്ന നാംപിബോ മാർമൈ, മറ്റൊരു ഉദ്യോഗസ്ഥനായ എച്ച് ലിയാൻവാല എന്നിവർ മരിച്ച സംഭവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുശോചനം രേഖപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ കായിക താരങ്ങൾ. വനിതകളുടെ 75 കിലോഗ്രാം ബോക്സിംഗിൽ ചൈനീസ് താരത്തെ ഏകപക്ഷീയമായ 5-0 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ലവ്ലിന ബോർഗോഹെയ്ൻ സ്വർണം നേടി. വനിതാ റിക്കർവ് ആർച്ചറിയിൽ അങ്കിത ഭഗത്, കീർത്തി ശർമ്മ, കുങ്കും മോഹോദ് എന്നിവരടങ്ങുന്ന ടീം കന്നി ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ നേടി ചരിത്രം കുറിച്ചു. 12 സ്വർണവും 24 വെള്ളിയും 34 വെങ്കലവും ഉൾപ്പെടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 6 സ്ഥാനത്തേക്ക് ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ പ്രണാമം. പുഷ്പാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഗാന്ധിജിക്ക് ആദരമായി സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ മേഖലകളുടെ വികസന ലക്ഷ്യങ്ങളോടെ രാജ്യത്തുടനീളം ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ. എസ് ഐ ആർ നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക് നയിക്കുന്നതിന് 5 നീണ്ടു നിൽക്കുന്ന നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം ക്യാമ്പയിന് ഇന്ന് തുടക്കം. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ആക്രമണശ്രമം തടഞ്ഞ ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹിക്ക് സ്വർണം. മെഡൽ പട്ടികയിൽ 6 സ്ഥാനത്തേക്ക് ഉയർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സായി റേഡിയോ 91.2 FM. കരുണ സായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: റേഡിയോ ചരിത്രവും സംസ്കാരവും.
1: റേഡിയോ കേവലം ഒരു വിനോദ മാധ്യമം മാത്രമല്ല, അതിന് സാമൂഹിക പരിഷ്കരണം എന്ന ലക്ഷ്യം കൂടിയുണ്ട്. സ്റ്റുഡിയോയിൽ മൈക്കിന് മുന്നിലിരുന്ന് നിരർത്ഥകമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് റേഡിയോ ആവില്ല. റേഡിയോയ്ക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പാട്ടുകളും പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നതിനോടൊപ്പം ബോധവൽക്കരണ പരിപാടികളും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഡോക്യുമെന്ററികൾ, അഭിമുഖങ്ങൾ, നാടകങ്ങൾ, കഥകൾ, നോവലുകൾ, പ്രഭാഷണങ്ങൾ, വിദ്യാഭ്യാസ പരിപാടികൾ തുടങ്ങിയവ അടുക്കും ചിട്ടയുമോടെ അവതരിപ്പിക്കുമ്പോഴാണ് അത് റേഡിയോ ആകുന്നത്. ഏതു മാധ്യമത്തെക്കാളും കൂടുതൽ സ്വാധീനം ആളുകളിൽ ചെലുത്താനാവുന്നത് റേഡിയോയ്ക്കാണ്. അതുകൊണ്ട് തന്നെ റേഡിയോയിൽ സമയം പാഴാക്കി കളയുന്ന പരിപാടികൾ ഒഴിവാക്കുക. നിരർത്ഥക വർത്തമാനങ്ങൾ കൊണ്ട് അതിനെ മലിനപ്പെടുത്താതിരിക്കുക. ഒരു വാക്ക് പ്രയോഗിക്കുന്നത് പോലും സൂക്ഷിച്ചായിരിക്കണം. റേഡിയോ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാന നൈതിക ബോധമാണത്. റേഡിയോ നാടകങ്ങളുടെ പ്രത്യേകത അത് ശ്രോതാവിന് ഭാവനാസമ്പന്നത പകർന്നു നൽകും എന്നതാണ്. നാടകത്തിലെ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഓരോ ശ്രോതാവിനും തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് സങ്കല്പിക്കുവാനാവും. റേഡിയോയിലൂടെയാണ് നാടകം കേൾക്കുന്നതെങ്കിലും ആ നാടകം ശരിക്കും രൂപം കൊള്ളുന്നത് ശ്രോതാവിൻ്റെ മനസ്സിലാണ്. രംഗപടം മാറുന്നതും സ്ഥലസന്ദർഭങ്ങൾ മാറുന്നതും നായികാനായകന്മാരുടെ പെരുമാറ്റവും ഭാവപ്രകാശവും എല്ലാം തെളിയുന്നതും ശ്രോതാവിൻ്റെ മനസ്സിലാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ റേഡിയോ നാടകത്തിൻ്റെ അണിയറ നാടക പ്രവർത്തകരും അതിൻ്റെ അരങ്ങ് ശ്രോതാവിൻ്റെ മനസ്സുമാണ്. പ്രഭാഷണങ്ങൾക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു മാധ്യമം റേഡിയോ അല്ലാതെ മറ്റെന്താണ്? ഒരു വാരികയിലോ പത്രത്തിലോ അച്ചടിച്ചു വരുന്ന ലേഖനം ക്ഷമയോടെ ആളുകൾ വായിച്ചു എന്ന് വരില്ല. എന്നാൽ ഒരു ലഘുപ്രഭാഷണം റേഡിയോയിൽ കേട്ടാൽ അത് ആളുകൾ ശ്രദ്ധിക്കും, ചിന്തിക്കും, മാറ്റത്തിന് പ്രേരിപ്പിക്കും. സംഗീതം തന്നെയാണ് റേഡിയോയുടെ കാതൽ, അതിൽ സംശയമേതുമില്ല. പാട്ടുകളില്ലാതെ നമുക്ക് റേഡിയോയെക്കുറിച്ച് ചിന്തിക്കാനേ ആവില്ല. എന്നാൽ കേവലം ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല, ലളിതഗാനങ്ങളും ക്ലാസിക്കൽ സംഗീതവും എല്ലാം സംഗീത പരിപാടികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സാഹിത്യമാണ് റേഡിയോയുടെ അടിസ്ഥാനം. നല്ല സ്ക്രിപ്റ്റും നല്ല ഉള്ളടക്കവും ഉണ്ടെങ്കിൽ ഒരു റേഡിയോ ആളുകൾ കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ പുതിയ തലമുറയ്ക്ക് എഴുതാൻ മടി. അതുകൊണ്ടാണ് വാചാടോപം പല പുതിയ റേഡിയോകളുടെയും ശാപമായി മാറുന്നത്. എന്നാൽ ആ വാചാടോപം മാത്രം ഇഷ്ടപ്പെടുന്നവരുമുണ്ടാകും, അവരും വായിക്കാത്തവരാകും. കഥയും കവിതയും നോവലും അയലത്ത് പോലും കണ്ടിട്ടില്ലാത്തവരാകും. അങ്ങനെയുള്ളവരെ അത് കേൾപ്പിക്കുക എന്ന ബാധ്യത ഏത് റേഡിയോയ്ക്കുമുണ്ട്. ബൗദ്ധിക നവോത്ഥാനം അഥവാ വൈജ്ഞാനിക നവോത്ഥാനം എന്നത് റേഡിയോയുടെ പ്രഥമവും പ്രധാനവുമായ അജണ്ടയാണ്. പ്രഭാഷണവും നോവലും കഥയുമൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് വാചാടോപമാണ് നല്ലതെന്ന് ഒരു റേഡിയോ മാധ്യമവും പറയാൻ പാടില്ല. സാംസ്കാരികമായ താല്പര്യമുണ്ടാക്കുകയും ഉണർത്തുകയും ചെയ്യുക എന്നത് ഏതൊരു മാധ്യമത്തിൻ്റെയും കർത്തവ്യമാണ്. അത് ചെയ്യാത്ത മാധ്യമം സാമ്പത്തിക വിജയം നേടുമായിരിക്കാം, പക്ഷേ അതൊരു പരാജയ മാധ്യമമാണ്. അതിൽ ജോലിയെടുക്കുന്നതും ഒരു അന്തസ്സുകേടാണ്. റേഡിയോ എന്ന മാധ്യമത്തിന് നാളിതുവരെയുള്ള ദേശചരിത്രങ്ങളിൽ വലിയ പങ്കാണുള്ളത്. ആളുകൾ പലതും അറിഞ്ഞതും ആസ്വദിച്ചതും ശീലിച്ചതും കേട്ടു പഠിച്ചതും ഒക്കെ റേഡിയോയിലൂടെ ആയിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കമ്മ്യൂണിറ്റി റേഡിയോയ്ക്ക് കഴിയും.
2: റേഡിയോ ചരിത്രവും സംസ്കാരവും. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
1: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത നടൻ സലീംകുമാർ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരണം ഗായത്രി ദേവി.
2: ഓർമ്മകളിൽ എപ്പോഴും അമ്മയൊരു നിറവായി കരുതലായി ഒപ്പമുണ്ട്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ തിളച്ചു മറയുന്നത് കടലുപോലുള്ള ആ സ്നേഹമാണ്. അമ്മയാണ് എന്റെ ഉള്ളിൽ സംസ്കാരത്തിന്റെ വിത്തായി കൃഷിപാഠം വിതച്ചത്. കൃഷി നമ്മുടെ പാരമ്പര്യമാണ്. മലയാളി എല്ലാ കാലത്തും നഷ്ടങ്ങളുടെ കണക്കുകളാണ് പെരുപ്പിച്ചു കാണിക്കുന്നത്. ലാഭമില്ലാത്ത എല്ലാം നമ്മൾ വിറ്റുകളയും. തേങ്ങ കുറഞ്ഞാൽ തെങ്ങ് നമ്മൾ മുറിച്ചു വിൽക്കും. 200 രൂപ കൃഷിഭവൻകാർ തരാമെന്ന് പറഞ്ഞാൽ മണ്ടരി പിടിക്കാത്ത തെങ്ങും നമ്മൾ മുറിച്ചു കളയും. എത്ര കാലം പാല് തന്നിരുന്ന പശുവാണെങ്കിലും കറവ് പറ്റിയാൽ അന്ന് തന്നെ പിടിച്ച് അറവുകാരന് വിൽക്കും. ലാഭമില്ലാതെ ഒന്നും നമ്മൾ വളർത്തില്ല. അത് അമ്മയായാലും അച്ഛനായാലും. ആദായമില്ലെന്ന് കണ്ടാൽ അമ്മയെയും അച്ഛനെയും വൃദ്ധസദനത്തിലോ റോഡിലോ കൊണ്ടുചെന്ന് കളയുന്നത് നമ്മുടെ സംസ്കാരമായി മാറിയിരിക്കുന്നു. അൻവർ റഷീദിന്റെ ബ്രിഡ്ജിൽ അഭിനയിക്കുമ്പോൾ ആ വേദന ഒരുവേള ഞാൻ അറിഞ്ഞു. ശാന്തകുമാരി ചേച്ചിയുടെ ആ സിനിമയിലെ അവസ്ഥ ജീവിതത്തിലും അരങ്ങേറി. അവർ മരിച്ചപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞുപോയി. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയം എറണാകുളത്ത് സരിതാ തിയേറ്ററിലെ ആ സീൻ, അമ്മയെ ഉപേക്ഷിച്ചു പോകുന്നവനായി അഭിനയിച്ചപ്പോൾ ഉള്ളം പൊട്ടിപ്പോയി. അമ്മയുടെ മുഖം ശാന്ത ചേച്ചിയിലൂടെ എന്നിലേക്ക് പ്രവേശിച്ചു. വളരെ സുദീർഘമായൊരു ഷോട്ടായിരുന്നു ആ രംഗം. തിയേറ്ററിൽ അമ്മയെ ഇരുത്തി 150 മീറ്ററോളം നടന്ന് MG റോഡിലെത്തുന്ന ഷോട്ട്. ശാന്തചേച്ചി പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി മാറി. ഓർമ്മ പോയ അവസ്ഥയായിരുന്നു അവർക്ക്. ഞാനപ്പോൾ അടുത്തു ചെല്ലും, സിനിമയുടെ കഥയെല്ലാം പറഞ്ഞു കൊടുക്കും. അവർ സമാധാനത്തോടെ കേട്ടിരിക്കും. പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് പറയും, ഇതെന്റെ കഥയാടാ മോനെ എന്ന്. നെഞ്ചു പൊട്ടിപ്പോകും ആർക്കും. എന്നെ ഒരു കൃഷിക്കാരനാക്കിയതും മറ്റുള്ളവരോട് അലിവുള്ളവനാക്കിയതും അമ്മയാണ്. അമ്മ കൗസല്യയെ കുറിച്ച് പറയാതെ എന്റെ കൃഷിജീവിതം ആരംഭിക്കുകയോ അവസാനിക്കുകയോ ഇല്ല. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകളും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് പച്ചക്കറിയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ചേമ്പ്, ചേന, വെള്ളരി, പാവൽ, പടവലം തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ. കുട്ടിക്കാലത്ത് പച്ചക്കറി സാധനങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്നില്ല. ആകെയുള്ള 25 സെന്റ് പുരയിടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. മിക്ക ഇനം വാഴകളും നമ്മൾ കൃഷി ചെയ്തിരുന്നു. ആ മണ്ണിന്റെ മണം കേട്ടാണ് ഞാനൊക്കെ വളർന്നത്. ഇളകിക്കുതിർന്ന മണ്ണിന്റെ മണം അമ്മയുടെ സ്നേഹത്തിന്റെ കൂടി മണമാണ്.
1: നിങ്ങൾ കേട്ടത് പ്രശസ്ത നടൻ സലീംകുമാർ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് ഗായത്രി ദേവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ഓം ശാന്തി ഓം എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ ദദ്രാനി രചന നിർവഹിച്ച് കെ ആലപിച്ച ഗാനം കേൾക്കാം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം ഡോൺ, സംഗീതം ശങ്കർ ഇഷാൻ, സംഗീതം ശങ്കർ ഇഷാൻ ലോയ്, ആലാപനം സുനിധി ചൗഹാൻ.

പ്രീതം സംഗീതം നൽകി. മോഹിത് ചൗഹാൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം ധൂം 3. ആലാപനം മോഹിത് ചൗഹാൻ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം ദിൽ സേ. സംഗീതം എ ആർ റഹ്മാൻ. ആലാപനം അനുരാധ ശ്രീറാം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: ചിത്രം പഠാൻ, രചന കുമാർ, ആലാപനം അർജിത്, സുകൃതി വിശാൽ.

0: മസക്കലി അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് അനുലാൽ സായി, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ സുഹൃത്തുക്കളെ, ഹൃദയാകർഷകമായ ഒരു സായാഹ്നത്തിന്റെ സമ്മോഹനതയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേക പോക്കുവയിൽ ബുധനാഴ്ച ഈ ദിവസം ഏറ്റവും സമ്മോഹനമാണ്. കാരണം ഒരു അതിഥിയുമായി കരണസായി റേഡിയോ പോക്കുവയിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ശ്രോതാക്കൾക്കും പ്രത്യേകിച്ച് എന്റെയും ഏറ്റവും വലിയ സന്തോഷം. ഓരോ ദിവസവും എന്ന പോലെ എന്നും ചോദിക്കുന്നു, ഇന്ന് ആരാണ് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് എന്ന്. പ്രോഗ്രാം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് തന്നെ സാധാരണ ചോദിക്കാറുണ്ട്. ഇന്നും അതേപടി തന്നെ ചോദിച്ചു. പക്ഷേ അത് എപ്പോഴും ഒരു സസ്പെൻസ് എന്ന് പറയുന്ന തരത്തിലാണ് നമ്മൾ പറയാറുള്ളത്. ഇന്ന് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇന്നത്തെ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് വളരെയേറെ പ്രത്യേകതകളുള്ള, വളരെയേറെ എന്താണ് സവിശേഷതകളുള്ള ഒരു അതിഥിയുമായിട്ടാണ്. അതിഥി എന്ന് പറയണോ വേണ്ടയോ എന്റെ മനസ്സ് ഇങ്ങനെ സന്ദേഹിക്കുകയാണ്. എങ്കിലും ഇതിന്റെ ഒരു രീതി അനുസരിച്ച് പ്രത്യേക പോക്കുവയിലിന്റെ പ്രത്യേക അതിഥിയുമായിട്ടാണ് ഞാൻ ശ്രോതാക്കളോട് ഇന്ന് സംവദിക്കാനിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DYSP വിനുകുമാർ സാറാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ അധ്യാപകൻ എന്ന രീതിയിലും ഗാനരചയിതാവ് എന്ന രീതിയിലും സർവോപരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന രീതിയിലും ശ്രോതാക്കളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ഹൃദയത്തിൽ വളരെയേറെ സന്തോഷമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DYSP അധ്യാപകനും ഗാനരചയിതാവുമായ പ്രിയ സുഹൃത്ത് വിനുകുമാർ സാറിനെ ഈ പ്രത്യേക പോക്കുവയിലേക്ക് വളരെയേറെ സന്തോഷത്തോടുകൂടി, വളരെയേറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
2: നന്ദി സർ, നന്ദി. പ്രത്യേകിച്ച് കർണസായിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ നേർന്നുകൊള്ളും.
1: വളരെ സന്തോഷം, അത് ഓർത്ത് തന്നെ തുടങ്ങിയതിന്. ഇന്ന് എല്ലാവരും അവധിയാണ്, അപ്പൊ അതുകൊണ്ട് പോക്കുവയിൽ പ്രത്യേകമായതിൽ കേൾക്കുന്നു. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ, ഞാൻ കണ്ണമ്പള്ളിയിൽ നിന്ന് ഗിരിജയാണ് സാർ.
1: കണ്ണമ്പള്ളിയിൽ നിന്ന് ഗിരിജാമ്മ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷനിലെ ഉള്ള DYSP വിനുകുമാർ സാറാണ്. അദ്ദേഹം നളന്ദയിലെ അധ്യാപകനായിരുന്നു, വെള്ളനാടുകാർക്കൊക്കെ സുപരിചിതനാണ്, ധാരാളം ഗാനങ്ങൾ രചിച്ച ആളാണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്, കരുണസായി റേഡിയോയുടെ എന്റെയും സുഹൃത്താണ്. അദ്ദേഹത്തോട് സംസാരിക്കാം കേട്ടോ. ഹലോ പറഞ്ഞ് സംസാരിക്കൂ.
3: ഹലോ സാർ,
1: വിനു സാർ, വിനുകുമാർ സാർ.
3: ആ, വിനുകുമാർ സാറിന് എന്റെ വിഷുദിന ആശംസകൾ നേരുന്നു.
2: അതെ,
3: ഹാപ്പി വിഷു.
2: ഹാപ്പി വിഷു,
3: സെയിം ടു യു.
2: കണ്ണമ്പള്ളിയിലെ കൊച്ചു കൃഷ്ണൻകുട്ടി സാറിനെ അറിയാമല്ലോ. അതൊക്കെ എന്റെ അധ്യാപകരാണ്. ഞാനൊക്കെ രണ്ടുപേരെ എഴുതിയപ്പോ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ എന്റെ ഗുരുനാഥനാണ് കൊച്ചു കൃഷ്ണൻകുട്ടി സാറ്, അതുപോലെ വലിയ കൃഷ്ണൻകുട്ടി സാർ. അവരൊക്കെ കണ്ണമ്പള്ളിയില് ഒത്തിരി സുഹൃത്തുക്കള് എനിക്കുണ്ട്. KL അജിത്ത് വലിയ സുഹൃത്താണ്. പിന്നെ മരണപ്പെട്ടു പോയി അനിലാല്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ശരി, പറഞ്ഞോളൂ.
3: ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് എന്തോന്ന് ചോദിക്കാമെന്നാണ് സാറിന്റെ കൂടെ.
2: പാട്ട് ചോദിക്കാമല്ലോ, കുടുംബവിശേഷം പറയൂ. കുടുംബവിശേഷം
3: എനിക്ക് പാട്ട് ഇഷ്ടമാണ്. പാട്ട് സാറിനെ എല്ലാം അറിയാം. ഞാൻ പാട്ട് മിണിയാന്ന് വിളിച്ചു കിട്ടി, പക്ഷെ അത് കോള് കട്ടായി പോയി. ആശാ ബോൺസിലേതാ ഒരു പാട്ട് ചോദിക്കണമെന്നും പറഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അത് കിട്ടിയില്ല, കോള് കട്ടായി. പക്ഷെ കിട്ടായിരുന്നു
2: ആശാ ബോസില്, അവര് പിന്നെ ഒരു പ്രശസ്തമായ ഒരു പാട്ട് മലയാളത്തിൽ പാടിയിട്ടുണ്ട്. അതെ അതെ, ആ പാട്ട് തന്നെ ആയാലും എന്താ ഇന്നത്തെ.
3: അപ്പോ ഞാൻ കൃഷ്ണന്റെ പാട്ടാണ് ചോദിച്ചത്, അത് രണ്ടുപേര് പാടാം. സുജാതയുടെ പാട്ട്
2: ആ പാടിക്കോളൂ. ശ്രോതാക്കളെല്ലാം റെഡിയാണ്, പാടിക്കോളൂ.
3: സ്വയംവര ശുഭവീര മംഗളങ്ങൾ, അനുമോദനത്തിന്റെ ആശംസകൾ. സ്വയംവര ശുഭദിന മംഗളങ്ങൾ, സ്വനുമോ

0: സ്വയംവര ശുഭദിന മംഗളങ്ങൾ. അത് ചോദിക്കാനായിട്ടിരിക്കുന്ന അത് കത്തായിപ്പോയി.
1: ശരി, നല്ലൊരു ഫസ്റ്റ് കോളർ തന്നെ നല്ലൊരു ഗായികയാണല്ലോ. അപ്പോ ആ പാട്ട് ആവശ്യപ്പെട്ട പാട്ട് തന്നെ വെച്ചില്ല.
2: ആവശ്യപ്പെട്ട പാട്ട് പക്ഷേ കൃഷ്ണന്റേതാണ്. പാടിയത് ഇതാണെങ്കിലും ആവശ്യപ്പെട്ട കൃഷ്ണന്റേതാണ്.
0: സാഗരം സാക്ഷി എന്നുള്ള പാട്ട്, സാഗര സംഗമം.
1: സാഗര സംഗമം ജയചന്ദ്രൻ സാർ പാടിയ പാട്ടാണ്. ശ്രീകുമാരൻ നബി സാർ എഴുതിയ ഗാനമല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? പറയൂ.
0: മാറിൽ മാലകൾ ഗോപികമാർ, പൂമാലകൾ കാമിനിമാർ, അഹകങ്ങളിൽ പൂവിടും വെണ്ണിലാടോ വേണു മോതുന്നു മനവെണ്ണുതമരുന്നേർമേക. വർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ, പൂമാലകൾ കാമിനിമാർ, മണ്ണു തിന്ന കണ്ണാനല്ലേ മണ്ണിൽ നിത്യനാഥനല്ലേ, കണ്ണുനീരെ ജനിച്ചോനെ തന്നെ ചിത്തം കവർന്നോനെ, മോഹനമായി വേണൂതും മോഹനങ്കനല്ലേ.
2: ഈ പാട്ടാണ് വേണ്ടത് അല്ലേ?
0: കവർന്നു ദേഹദാഹം തീർത്തതല്ലേ, ഉന്താന കവിതകളിൽ പൂമണമായി പൂത്തവനെ രാമൻ സോദരനെ.
1: ആ
2: പാട്ടാണ് വേണ്ടത്. ഇനി വിശേഷങ്ങളിലേക്ക് പോയില്ലേ, എന്തൊക്കെയാണ് കുടുംബ വിശേഷങ്ങൾ എന്ന് സാറ് ചോദിക്കുകയായിരുന്നു.
0: ആ സാർ, എന്റെ ഞാനിവിടെ വെള്ളനാട് കണ്ണമ്പള്ളിയിലാണ് താമസിക്കുന്നത്.
1: അതെ.
0: ആ കുറച്ചുനാള് ഞാൻ കരുണാസായിലുണ്ടായിരുന്നു.
1: എന്റെ വീട് നാലുമുക്കാണ്. തങ്കപ്പ സാറിന്റെ വീടിനോട് ചേർന്നൊരു വീട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോഴും അവിടെ അല്ല താമസം, പക്ഷെ എന്റെ വീട് അതാണ്.
0: സാറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് സാർ?
1: എന്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, കുഞ്ഞുമകനാണ്. അവനിപ്പോ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ക്രൈസ്റ്റ് നഗർ സ്കൂളില് അവിടെയാണ് പഠിക്കുന്നത്. അങ്ങനെയാണ്.
0: അവിടെ വെള്ളനാട് അവിടെ നിന്നിട്ടുള്ളപ്പം സാജിൻ സാറും ഇങ്ങനെയൊക്കെ പാട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. സാറ് സാജിൻ സാറും പിന്നെ വേറെ എനിക്ക് പേരുകളത്ര ഓർമ്മയില്ല.
1: അതെ. ശരി, എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട്
0: വെച്ചേക്കാം.
1: വിളിച്ചതിന് താങ്ക് യു.
2: അപ്പൊ ഒന്നുകൂടെ വിഷുദിനാശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
1: പോവാം. ശരി.

0: നോക്കൂ, മുറ്റത്ത് പോക്കുവയിൽ വീണുകിടക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മുറ്റത്ത് നല്ല വെയിലാണ് പരന്നുകിടക്കുന്നത്, പോക്കുവയിലായിട്ടില്ല. ഈ വേനലിൽ അങ്ങനെയാണ്. സാധാരണ ഈ സമയം പോക്കുവയിൽ പതിഞ്ഞ് കിടക്കേണ്ടതാണ്. പക്ഷേ പോക്കുവയിലല്ല, നല്ല വെയിലാണ്. എങ്കിലും ഗാനസമ്മോഹനതകളോടുകൂടിയുള്ള ഈ പോക്കുവയിൽ അതിൻ്റെ എല്ലാ വർണ്ണാഭകളോടുകൂടിയും നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്. വെറുതെയിരിക്കുമ്പോൾ, സായാഹ്നങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരയുകയാണ്. ഓരോ സായാഹ്നങ്ങളും വന്നെത്തുന്നത് ഒരുപിടി ഓർമ്മകളെ ചങ്ങാതിമാരായി കൂട്ടിക്കൊണ്ടാണ് എന്നതിൽ സംശയമില്ല. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിജിലൻസ് ആന്റി കറപ്ഷൻ DOSP വിനുകുമാർ സാറാണ്. അധ്യാപകനാണ്, ഗാനരചയിതാവാണ്, സർവോപരി കരുണാസായിയുടെയും എന്റെയും പ്രിയ സുഹൃത്താണ്. പ്രിയ ശ്രോതാക്കളെ, വിനുകുമാർ സാറിനോട് സംസാരിക്കാം, പാട്ടുകളെക്കുറിച്ച് വർത്തമാനം പറയാം, അതുപോലെ തന്നെ വിശേഷങ്ങൾ പറയാം, വിജിലൻസിനെക്കുറിച്ചും ആന്റി കറപ്ഷൻസിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന സമയമാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ, നമസ്കാരം. ഇന്ന് ഇപ്പൊ അതൊക്കെ ശരിയാണ്, ശോഭനകുമാരിയാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം കേട്ട് കാണുമെന്ന് വിചാരിക്കട്ടെ.
1: രണ്ട് സാറിന് ഒരു നല്ലൊരു ഹാപ്പി വിഷം.
0: അപ്പൊ സാറിനോട്
1: നമസ്കാരം ഒരുമിച്ച്
0: ഇനി സാറിനോട് സംസാരിക്കാം.
1: ഹലോ സാർ,
2: നമസ്തേ.
1: ഞാൻ വിളിച്ചത് പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല. എനിക്ക് രണ്ട് മക്കളുണ്ട്.
2: എന്ത് ചെയ്യുന്നു മക്കൾ? എന്ത് ചെയ്യുന്നു?
1: മോനാണ്, മോൻ എറണാകുളത്തെ ഒരു കമ്പനിയിലാണ്. മോളെ ഇളയതാണ്, അവളെ അനന്തേശ്വരത്ത് കല്യാണം കഴിഞ്ഞ് രണ്ട്
2: വാവയാണ്.
1: ഇന്ന് ആ മോളെ ബർത്ത്ഡേയായിരുന്നു.
2: അപ്പം എന്റെ വക ആശംസകൾ, എന്റെ വക ആശംസകൾ കർണാസായിക്ക് വേണ്ടിയും എന്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. പറഞ്ഞോളൂ.
1: ഒരു പാട്ടിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചരാന്ന് പറഞ്ഞു.
2: ഏത് പാട്ടാ? ഏത് പാട്ടാ?
1: കാർമുകിൽ വരണന്റെ ആ പാട്ടാണ്. സാർ പറഞ്ഞത്, ഓ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു നല്ലൊരു പാട്ട് വെച്ചപ്പോ ഇതാണ് പറഞ്ഞത്. ഞാൻ
2: കാർമുകിൽ വർണ്ണന്റെ എന്ന ഗാനം മനോഹരമായ അതൊരു ഗാനം, രവീന്ദ്രമാഷ് ഈണം പകർന്ന ഗാനമാണ്, അതല്ലേ ഉദ്ദേശിക്കുന്നത്?
1: അതെ.
2: ചിത്ര ചേച്ചി പാടിയതല്ലേ?
0: അതെ. എന്റെ വക നന്ദനൊന്ന സിനിമയിലെ ഇതല്ലേ?
2: നല്ലൊരു ഗാനം. എന്തായാലും ഈ സായന്തനത്തിൽ വീട്ടില് ഞാനും ഒരു ഭാര്യ ഒരു മകൻ.
1: മതിയല്ലോ,
2: സന്തുഷ്ട കുടുംബമാണ്. മകൻ സ്കൂളിൽ പഠിക്കുകയാണ്. അവന്റെ പേര് പാർത്ഥസാരഥി. അവൻ മാറനല്ലൂര് സ്കൂളിൽ, അവിടുത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിക്കുകയാണ്. വീണ, വീണ എന്നാണ് വൈഫ്. നല്ല പേരാണ്. ഒരു ഒരു സംഗീത ഉപകരണത്തിന്റെ പേരും കൂടെയാണ്.
1: എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മള് പ്രധാനപ്പെട്ട ഭാഗമാണ്.
2: അതെ അതെ അതെ അതെ. ഗാനത്തിലേക്ക് പോവാമോ?
1: എല്ലാവർക്കും വേണ്ടി എന്റെ മോള് ചിന്നു എന്ന് വിളിക്കുന്ന രേഷ്മയ്ക്ക് വേണ്ടി.
2: അപ്പോ ഇത് മോൾക്ക് വേണ്ടി ഡെഡിക്കേഷൻ ആണ്, ഡെഡിക്കേറ്റ് ചെയ്യാണ്.
1: മോൾക്കും കേട്ടോണ്ടിരിക്കും നമ്മളെ കരുണാസായിക്കണ എല്ലാവർക്കും.
2: വെള്ളനാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി. വെള്ളനാടല്ല, കരുണാസായിയുടെ വ്യാപ്തി വെള്ളനാടല്ലോ.
1: കരുണാസായി
2: വ്യാപ്തിയുള്ള സ്ഥലം
1: നമുക്ക് പറഞ്ഞൊപ്പിക്കാം.
2: ശരി, കേട്ടോളൂ.
1: ശരി.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ആകാശം കുങ്കുമം വാരി വിതറുന്ന നിമിഷങ്ങളിലേക്ക് ഇനി അധിക സമയമില്ല. സായാഹ്നം സായന്തനമാവും, പ്രകൃതി മനോഹരമാവും. ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ് സായാഹ്നം എന്നതിൽ സംശയമില്ല. ഒരിളം കവിത പോലെ മനോഹരമാണ് പോക്കുവയിൽ എന്നതിലും യാതൊരു സംശയവുമില്ല. പക്ഷികൾ കൂടണയാനുള്ള സമയമായോ ആയി വരുന്നു എന്ന് പറയാം. ചായയും സല്ലാപവുമായി ഒരുമിച്ച് കൂടുന്ന പോക്കുവയിൽ നേരങ്ങൾ, അതിനോടൊപ്പം പാട്ടും കൂട്ടും സല്ലാപവും സംസാരവും ഒക്കെ ആകുമ്പോൾ അതെത്രമാത്രം ചേതോഹരമാണ് എന്ന് സങ്കല്പിക്കുവാനേ കഴിയില്ല. പ്രിയ ശ്രോതാക്കളെ, ഇത് പോക്കുവയിൽ നേരം, ചായയും സല്ലാപവും പാട്ടുമായിരിക്കേണ്ട നേരം. നമുക്ക് സംസാരിക്കാം, നമുക്ക് പാട്ടുകൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിജിലൻസ് ആന്റി കറപ്ഷൻ DOSP വിനുകുമാർ സാറാണ്. അധ്യാപകനാണ്, ഗാനരചയിതാവാണ്, പാട്ടുകളെ ഏറെ ഏറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന പ്രിയ സുഹൃത്താണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നല്ല നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് DOSP ആയ വിനുകുമാർ സാറാണ്. സാറിനോട് സംസാരിക്കാം.
2: ഹലോ സാർ, നമസ്കാരമുണ്ട്.
3: നമസ്കാരം, നമസ്കാരം, പറയൂ.
2: എന്റെ പേര് ആനന്ദൻ, ഞാൻ കണ്ണൂർ ജില്ലയിൽ തിലാനൂരി എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്ന.
3: കണ്ണൂരിൽ അല്ലേ?
2: കണ്ണൂരിലാണ്.
3: പറയൂ, പറഞ്ഞോളൂ.
2: സാർ കണ്ണൂർ വന്നിട്ടുണ്ടാവില്ല അല്ലേ?
3: കണ്ണൂര് PSC പരീക്ഷ എഴുതാനായിട്ട് വന്നിട്ടുണ്ട് ഒരിക്കൽ.
2: എവിടെയായിരുന്നു, ഏത് കോളേജിലായിരുന്നു?
3: ഞാൻ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജാണ്, ട്രിവാൻഡ്രത്താണ് ഞാൻ പഠിച്ചത്.
2: പരീക്ഷ എഴുതാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ.
3: ഒരു സ്കൂൾ, എനിക്ക് ഓർക്കുന്നില്ല സ്കൂൾ, വർഷങ്ങൾക്ക് മുമ്പ്.
2: ചില സമയത്ത് നമ്മളൊക്കെ പഠിച്ച സ്കൂളായിരിക്കും സാർ അല്ലേ?
3: ആയിരിക്കും, ആയിരിക്കും.
1: കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന വല്ല ചൊവ്വയെ ബുധനോ മറ്റോ ആയിരിക്കും.
2: അതെ അതെ അതെ,
1: താഴെ ചൊവ്വയെ മേലെ ചൊവ്വയൊക്കെ ആയിരിക്കും.
2: അതെ, നടുക്കാണ് ഞാനുള്ളത്.
3: അതെ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: പിന്നെ സാറിന്റെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കേട്ടു. അപ്പൊ സാറ് ഗാനരചയിതാവാണെന്ന് അറിഞ്ഞു.
3: അതെ.
2: അപ്പൊ സിനിമയിലൊക്കെ എഴുതിയിട്ടുണ്ടോ സാർ?
3: ഇല്ല ഇല്ല, ഞാന് ആൽബം ലെവലിലൊക്കെ ഉള്ള ഇപ്പൊ സമയമില്ല, അത് നേരത്തെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, പാട്ടുകൾ എഴുതിയിട്ടുണ്ട്.
2: അതില് സാർ എഴുതിയ ഗാനം നമുക്ക് ഒന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടുമല്ലോ. അത്
3: പ്രണയരാഗം എന്ന് പറയുന്ന ഒരു ആൽബം, അത് 2010 പുറത്തിറങ്ങിയാണ്. പക്ഷെ അത് മാർക്കറ്റ് ചെയ്തൊന്നും പോയില്ല, യൂട്യൂബിൽ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് മ്യൂസിക് ഡയറക്ടർ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം, അത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. അത് വെള്ളനാട് രാജ്മോഹൻ എന്ന മിടുക്കനായ ഒരു സംഗീതജ്ഞനുണ്ട്, അദ്ദേഹം എന്റെ സുഹൃത്താണ്, അദ്ദേഹമാണ് അത് ഈണം പകർന്നിരിക്കുന്നത്. രവിശങ്കർ, അഖില ആനന്ദ് അങ്ങനെയുള്ള മുൻനിര ഗായകരാണ്, പിന്നെ പ്ലേബാക്ക് സിംഗേഴ്സ് ആണ് അതിൽ ആലപിച്ചിരിക്കുന്നത്.
2: മറ്റൊരു പാട്ടാണല്ലോ,
3: വെരി ഗുഡ്. ആ പാട്ട് മനോഹരമാണ്. അത് ജാസി ഗിറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ എന്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിട്ട് പഠിച്ചതാണ് ജാസി ഗിറ്റ്. ജാസി ഗിറ്റ് ഫിലോസഫി മെയിനും ഞാൻ ചരിത്ര വിഭാഗവുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു മ്യൂസിക്കിലുള്ള ഒരു പാട്ടാണ് അഖില പാടി മനോഹരമാക്കിയത്.
2: ഞാൻ ഇതേപോലെ FM പരിപാടിയിൽ അഖില ആനന്ദവുമായിട്ട് ഫോണിൻ പരിപാടിയിലൂടെ സംസാരിക്കാൻ അവസരം
3: കിട്ടിയിട്ടുണ്ട്.
1: നമ്മളോടും സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ?
3: അതെ,
2: അതും കിട്ടി,
3: അതും കിട്ടി. വീട്ടിലെ, വീട്ടിൽ എങ്ങനെ, മാരീഡ് ആണോ?
2: അതെ അതെ. പിന്നെ ഭാര്യയും രണ്ട് പെൺമക്കളാണ്. മൂത്ത മകൾ 10th ക്ലാസ്സിൽ പഠിക്കുന്നു, പരീക്ഷ എഴുതി.
3: മകളുടെ പേരെന്താ, പേര് പറയൂ?
2: വിഷ്ണുപ്രിയ.
3: വിഷ്ണുപ്രിയ നല്ല മാർക്കോടുകൂടി ജയിക്കും, എന്റെ ആശംസകൾ അറിയിക്കുകയാണ് ഇപ്പോഴേ.
2: സന്തോഷമുണ്ട്. വിഷുവിന് കിട്ടിയ ഒരു കഴിഞ്ഞിട്ടായി ഞാനത് കണക്ക്.
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇത് മഞ്ഞ നിറമുള്ള ഒരു മഞ്ഞ, എന്താ പറയാ, കണിക്കൊന്നയുടെ മനസ്സോടുകൂടി പറയുകയാണ്, നന്നായി വരും. രണ്ടാമത്തെ മകളുടെ വിശേഷം പറയൂ.
2: രണ്ടാമത്തെ മകൾ നിവേദ 8th ക്ലാസ്സിൽ പരീക്ഷ എഴുതി. അങ്ങനെ ഇപ്പൊ തറവാട് വീട്ടിലാണ് ഞമ്മളുള്ളത്. ബാക്കി സഹോദരന്മാരും സഹോദരിമാരും എല്ലാം പല സ്ഥലങ്ങളിലേക്ക് പോയി. പഴയ ഒരു എന്താ പറയേണ്ടത്, ഒരു വയലിൻ കരക്ക് ഒരുപാട് തെങ്ങും കവുങ്ങും മറ്റു മരങ്ങളെല്ലാം ഉള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു പഴയ ഓടിന്റെ വീട്ടിൽ നമ്മൾ
1: താമസിക്കുന്നു.
3: പറയൂ, പാട്ട് ഏതാണ് ആവശ്യം?
2: ഇന്ന് വിഷുവല്ലേ, അപ്പം ആദ്യം ഞാൻ സാറിനും കുടുംബത്തിനും എന്റെ വക ഒരു വിഷു ആശംസകൾ കൊടുത്തിരുന്നുണ്ട്.
3: ആയിക്കോട്ടെ, നന്ദിയുണ്ട്.
2: അപ്പൊ എനിക്ക് കേൾക്കേണ്ടത് പി ലീലാമ്മ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, സംക്രമ വിഷു പക്ഷി. വളരെ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയാണല്ലോ ലീലാമ്മ. അപ്പൊ ആ ശബ്ദ ആ ഒരു ഗാനാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്.
3: ആ പാട്ടാണ് ഇന്ന് ആവശ്യപ്പെടുന്നത് അല്ലേ?
2: അതെ അതെ, ആ പാട്ടാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്.
3: ശരി, കർണാസായിക്ക് വേണ്ടി, പോക്കുവെയിലിന് വേണ്ടി ആ പാട്ട് കേട്ടോളൂ.
2: ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.
3: താങ്ക് യു.

0: സായാഹ്നമാണ്. സായാഹ്നം പലപ്പോഴും ഗൃഹാതുരമായ ഓർമ്മകളെ ഉണർത്തുന്ന അതിദിവ്യമായ എന്ന് തന്നെ പറയാം അത്ര മനോഹരമായ ഒരു സമയമാണ്. എന്റെ ബാല്യകൗമാരങ്ങളിൽ എനിക്ക് ഓർമ്മ വരുന്ന സായാഹ്നങ്ങൾ പഴയ ചായക്കടകളിലെ പുകയുന്ന ചായയുടെ മണവും മുറ്റത്ത് വീണുകിടക്കുന്ന ഇലഞ്ഞി ചുവടുകളും ദൂരെ കേൾക്കുന്ന അമ്പലമണികളും ഒക്കെ ചേർന്നതായിരുന്നു സായാഹ്നം. ആ സായാഹ്നം ഏറെക്കുറെ ഗ്രാമത്തിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പലപ്പോഴും സായാഹ്നം എനിക്ക് പോക്കുവെയിലായിരിക്കുന്നു. വെയിൽ പടിയിറങ്ങുമ്പോൾ മനസ്സിലെ പഴയ ഓർമ്മകൾക്ക് കൂടുതൽ തെളിച്ചം വയ്ക്കുന്നു. കുറെ കൂടുതൽ സുഹൃത്തുക്കളെ കരുണാസായി റേഡിയോയിൽ പോക്കുവെയിലൂടെ ലഭിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ ധന്യമായ മറ്റൊരു സായാഹ്നം വേറെ ഇല്ല എന്ന് കരുതുകയും ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DYSP വിനുകുമാർ സാറാണ്. അധ്യാപകനാണ്, ഗാനരചയിതാവാണ്, പ്രിയ സുഹൃത്താണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ള വിനുകുമാർ സാറാണ്, സാറിനോട് സംസാരിക്കാം.
1: സാർ നമസ്കാരം.
2: സാർ നമസ്കാരം, പറയൂ, പറഞ്ഞോളൂ.
1: ഞാനിവിടെ കടുക്കാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് കരിങ്കുറ്റി കോളനിയിലാണ് താമസം. വെള്ളനാട് കരിങ്കുറ്റി കോളനി.
2: കരിങ്കുറ്റി കോളനിയിലൊക്കെ ഞാൻ ഒത്തിരി വന്നിട്ടുണ്ട്. അവിടെ ഒരു മോഹനൻ മെമ്പർ ഉണ്ടല്ലോ, മെമ്പർ
1: ഉണ്ട്. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്.
2: ആ, ഞാന് ആ മോഹനന്റെ വീട്ടിലൊക്കെ പണ്ട് വന്നിരുന്നു, പഴയ കാലഘട്ടത്തിൽ. പിന്നെ എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, ഒരു രവികുമാർ, തബിലിസ്റ്റ് ആണ്, നളന്ദയിൽ പഠിച്ച ഒരു രവി, തബല വായിക്കും, അറിയാമോ?
1: അത് എന്റെ മകനാണ്.
2: മകനാണോ? മിടുക്കനാണ്. ഞാന് രവിയുടെ നമ്പറൊക്കെ. രവി ഇപ്പൊ എന്ത് ചെയ്യുന്നു?
1: ഇപ്പോ പിന്നെ ഫീൽഡിലൊക്കെ പ്രോഗ്രാം ഉള്ളപ്പോ പോകും, അല്ലാത്ത സമയങ്ങളിലൊക്കെ ഓട്ടോ ഓടുന്നുണ്ട്, സ്വന്തമായിട്ട് ഓട്ടോ ഓടുന്നുണ്ട്.
2: ശരി, അപ്പോഴും ഞാന് ഒരു കാര്യം, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നളന്ദയില് രവി, അവിടെ നളന്ദയില് നമ്മുടെ വാർഷിക ആഘോഷം നടക്കുമ്പോൾ ഗാനമേള ഉണ്ടായിരുന്നു, സംഘടിപ്പിക്കുമായിരുന്നു. അന്ന് രവി മനോഹരമായിട്ട് യേശുദാസ് പാടിയ 7 സ്വരങ്ങളും പാടി എന്നെയൊക്കെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് രവിയെ ഓർത്തുകൊണ്ട്, രവിക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, രവിയുടെ പിതാവിന് വേണ്ടി ഞാൻ ഈ പാട്ട് വച്ചു തരേണ്, 7 സ്വരങ്ങളും തഴുകി വരുന്ന. കേൾക്കാമോ? അപ്പോ മനോഹരമായിട്ട് രവി പാടും കേട്ടോ, രവി അന്വേഷണം പറഞ്ഞേക്കണം. ശരി, കടുക്കാമൂട് നിവാസികൾക്ക് വേണ്ടി
0: പെട്ടെന്ന് വെക്കേണ്ട വിശേഷങ്ങളൊക്കെ വരട്ടെ.
2: സാറിനോട് പറയൂ, സാറ് ചോദിക്കുന്നുണ്ട് വിശേഷം. എന്നോട് മാത്രമല്ലല്ലോ, മജിദ് സാറും അടുത്തിരിപ്പുണ്ട്. പറയൂ വിശേഷം. പറയൂ.
1: സാറിന് എനിക്ക് നേരത്തെ അറിയാം, ഞാൻ സ്ഥിരം ഒരു
0: സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്, അതുകൊണ്ടാണ് വിശേഷങ്ങൾ
2: പറയുന്നതൊക്കെ. നമ്മളെല്ലാം നാട്ടുകാർ, നമ്മള് നാട്ടുകാരല്ലേ, നമ്മളെല്ലാം വിളനാട് പഞ്ചായത്തില്. പറഞ്ഞോട്ടെ, പിന്നെ കടുക്കാമൂട് ഏത് ഭാഗത്താണ് രവിയുടെ വീട്? അതറിയാം, എനിക്കറിയാം. അറിയാം. എന്തായാലും ഇതൊരു ഒരു എന്താ പറയാ, ഒരു സർപ്രൈസ് ആയി. രവിയുടെ കാര്യം ഇങ്ങോട്ട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ അത് അച്ഛനാണെന്ന് പറയുകയും, അതൊക്കെ ഒരു നിമിത്തങ്ങളാണ്. അപ്പൊ ഞാന് പാട്ട് അങ്ങോട്ട് പറയാണ്, എനിക്ക് വേണ്ടി ഈ പാട്ട് കരുണാസായി പ്ലേ ചെയ്യുന്നുണ്ട്, കേട്ടോളൂ.

0: ആയിരം കിരണങ്ങളാൽ ലോകത്തെ തഴുകിയ സൂര്യൻ ഒടുവിൽ തന്റെ കനകമയൂഖങ്ങൾ പിൻവലിച്ച് കൂടണയുവാൻ പോകുന്നു. ഇത് വിടവറച്ചിലല്ല, നാളേക്കുള്ള കാത്തിരിപ്പിന്റെ തുടക്കമാണ്. ഓരോ സായാഹ്നങ്ങളും ഓരോ സന്ധ്യയും പുലരി അതിന്റെ എല്ലാ ഭാവങ്ങളോടെയും നമ്മളെ വിളിച്ചുണർത്തുന്നു. സായാഹ്നങ്ങൾ അതിന്റെ എല്ലാ സമ്മോഹനതകളോടെയും നമ്മളോട് സംവദിക്കുന്നു. ഇത് വർത്തമാനം പറയുവാനുള്ള നേരമാണ്. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. പ്രത്യേക പോക്കുവയിലെ ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DISP, അധ്യാപകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ ശോഭനമായി തിളങ്ങുന്ന വിനുകുമാർ സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, സംസാരിക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ.
1: വിനുകുമാർ
0: സാറാണ്, നിങ്ങളുടെ അയൽവാസിയൊക്കെയാണ്, സാറിനോട് സംസാരിക്കാം.
2: പറഞ്ഞോളൂ, എന്നാ മനസ്സിലായോ?
1: മനസ്സിലായില്ല.
2: നാലുമുക്കിൽ എവിടെയാ വീട്?
1: നാലുമുക്ക് മാലിക്കോണം.
2: മാലിക്കോണം. അപ്പൊ നിങ്ങൾ എന്റെ വീട് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകുന്നത്? നാലുമുക്കില്.
1: ഓ, ഇപ്പൊ മനസ്സിലായി. അടുത്താണ് വീട്.
2: ഞാൻ തങ്കപ്രസാറിന്റെ വീട്ടിനോട് ചേർന്നിരിക്കുന്ന വീടാണ്. ഞാൻ അവിടെയാണ്.
1: ഇപ്പൊ മനസ്സിലായി.
2: പറഞ്ഞോളൂ പറഞ്ഞോളൂ. വിശേഷം?
1: വീട് കാണാം.
2: കടലിൽ നിന്നൊക്കെ കാണാം. എന്താണ്? പിന്നെ ഇന്നിപ്പോ അവധിയുടെ ആലസ്യത്തിൽ മൊത്തം നാട് മുഴുവൻ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നോക്കുമ്പോഴ്.
1: പക്ഷേ എനിക്ക് അവധിയില്ല, ഞാൻ കടയിൽ തന്നെ.
2: കടയിലുണ്ട്. ശരി, പറഞ്ഞോളൂ, വിശേഷങ്ങൾ പറയൂ, കേൾക്കാം. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും എന്റെ രണ്ട് മക്കളും.
2: രണ്ട് മക്കള്. ഓക്കെ. കടയെന്ന് പറയുമ്പോ എന്താ, എന്ത് കടയാ?
1: തയ്യക്കട.
2: തയ്യക്കട. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, മനസ്സിലായി. ശരി, ഏത് പാട്ടാണ് ആവശ്യം?
1: അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്.
2: ഇന്ന് ഭഗവാൻ കൃഷ്ണന്റെ ദിവസമാണ് അല്ലേ?
1: ഓ
2: ശരി, ആ പാട്ട് വെച്ച് തരാം, കേട്ടോളൂ. ഇതാക്കലും ഡെഡിക്കേഷൻ ഉണ്ടോ ഇത്?
1: ഇത് തൽക്കാലം കണ്ണന് മാത്രം.
2: കണ്ണന് മാത്രം. അതും അമ്പലപ്പുഴ കണ്ണന് അല്ലേ? ശരി, അമ്പലപ്പുഴ കണ്ണന് വേണ്ടി ഈ മനോഹരമായ ഗാനം കരുണാസായി പോക്കുവയിൽ. എന്റെ വീട്ടില് ഞാനുണ്ട്, വൈഫുണ്ട്, മകനുണ്ട്.
1: ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന്.

0: നമുക്ക് എന്തായാലും നേരിട്ട് കാണാം. ഞാൻ ഇതിപ്പോ ലൈവ് പ്രോഗ്രാം ആണല്ലോ, ഞാൻ ഇന്ന് വൈകുന്നേരം വരെ വേൾനാടുണ്ട്. അപ്പോ നേരിട്ട് ഒരു ദിവസം നമുക്ക് കാണാം. എന്തായാലും അമ്പലക്കാരെ ഉണ്ണിക്കണ്ണനോട് ആ മനോഹരമായ പാട്ട് പിന്നെ കേൾപ്പിക്കാം, കേട്ടോളൂ.
1: ഓ ശരി സാർ.

0: കോലാഹലങ്ങൾ അടങ്ങുന്ന നേരം, പ്രകൃതി പോലും മൗനത്തിന്റെ വൽക്കലം പുതയ്ക്കുന്ന നിമിഷം, സായാഹ്നം. സായാഹ്നത്തിന് എന്തു ഭാവമാണ്? പ്രണയത്തിന്റെ ഭാവമോ, അതോ ഏകാന്തതയുടെ ഭാവമോ, അതോ ഏകാന്തതയും പ്രണയവും ചേർന്ന ഭാവമോ? എന്തായാലും പോക്കുവെയിൽ മനോഹരമാണ്. ഇളംവെയിൽ മുറ്റത്ത് നിരന്നുകിടക്കുന്ന പുഷ്പവിധാനം പോലെ നിരന്നുകിടക്കുന്ന കാഴ്ച, അതെത്രയും ചാരുതയാർന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ, പോക്കുവെയിലേക്ക് പ്രത്യേക സ്വാഗതം. ഇന്ന് പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DUSP ബിനുകുമാർ സാറാണ്. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ നിർമ്മല.
0: ഇന്ന് നമ്മളോടൊപ്പമുള്ളത് DUSP ബിനുകുമാർ സാറാണ് സംസാരിക്കുന്നത്.
1: ബിനുകുമാർ സാറിന് എന്റെ വിഷുദിനാശംസകൾ.
2: തിരിച്ചും ഞാൻ അങ്ങോട്ടും നേരുന്നു, അത് കരുണാസായിയുടെ പേരിലും പോക്കുവെയിലിന്റെ പേരിലും ആശംസകൾ നേരുന്നു. പറയൂ.
1: നല്ലൊരു വിഷു, സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും.
2: പറഞ്ഞോളൂ.
1: നല്ലൊരു ദിവസം, നല്ലൊരു അവസരമായിട്ട് മാറട്ടെ.
2: മാറട്ടെ. കൈനീട്ടോ കിട്ടിയോ? കൈനീട്ടം.
1: എന്താ
2: കൈനീട്ടം കിട്ടിയോ?
1: ഞാനിന്നങ്ങും പോയില്ല.
2: കൈനീട്ടം
1: കിട്ടിയില്ല.
2: അയ്യോ, ശരി.
1: ഇന്ന് പണിയില്ലായിരുന്നു, അതുകൊണ്ടൊന്ന് കൈനീട്ടം കിട്ടിയില്ല.
2: എവിടെയാ വീട്?
1: വീട് കൊറളിയോട്.
2: ആ പറയൂ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ. രണ്ട് മക്കളുണ്ട്, അവര് രണ്ടുപേരും മാരേജ് ആണ്.
2: മാരേജ് ആണ്, ശരി. പിന്നെ വിശേഷം പറയൂ, എന്താണുള്ളത്?
1: സാർ പിന്നെ എവിടെയാണ് വർക്ക് ചെയ്യണ?
2: ഞാന് പോലീസില് വിജിലൻസ് എന്ന ഒരു വകുപ്പുണ്ട്, ഡിപ്പാർട്ട്മെന്റ്.
1: അറിയാം.
2: ആ വിജിലൻസ് വകുപ്പില് തിരുവനന്തപുരം പൂജപ്പുരയാണ് എന്റെ ഓഫീസ്. അവിടെ DSP ആയിട്ട് വർക്ക് ചെയ്യാം.
0: നമുക്ക് ആ വിജിലൻസിന്റെ വിശേഷങ്ങളൊന്ന് കേട്ടാലോ നിർമ്മല ചേച്ചി?
1: അതാണ് എനിക്ക് കേൾക്കണമെന്നൊരാഗ്രഹം. ഇത്രയും സമയം ആരും വിളിച്ചിട്ടൊന്നും ചോദിച്ചില്ല.
2: വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 എന്ന് പറയുന്ന ഒരു ചെറിയ നിയമം, ആ നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് പബ്ലിക് സർവന്റ് അഴിമതിയിൽ ഏർപ്പെട്ടാൽ, അഴിമതി കാണിച്ചാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളാണ് വിജിലൻസ് ചെയ്തു വരുന്നത്.
1: നമ്മളെ പോലെയുള്ള നാട്ടുകാർ എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ ഇതിൽ പ്രതികരിക്കാൻ പറ്റൂല.
2: സർക്കാരിന്റെ പബ്ലിക് എസ്റ്റക്കർ, സർക്കാരിന്റെ പണം പിന്നെ ഏതെങ്കിലും തരത്തിൽ ദുർവിനിയോഗം ചെയ്താൽ, അത് പഞ്ചായത്ത് മെമ്പർ ചെയ്താലും അതെല്ലാം ഈ അഴിമതിയുടെ പരിധിയിൽ വരും. അഴിമതിക്കെതിരെ നല്ല രീതിയിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, അതെ സർക്കാർ, ഗവൺമെന്റ് മണിയാണല്ലോ, പ്രൈവറ്റ് പേഴ്സന്റെ മണിന്റെ പരിധിയിൽ ഇത് വരത്തില്ല, അതിന് മറ്റു നിയമങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ഘടന എന്ന് പറയുന്നത്, ഇതിന്റെ ഡയറക്ടർ, ഇതിന്റെ മേധാവി എന്ന് പറയുന്നത് വിജിലൻസ് ഡയറക്ടറാണ്. PMG അദ്ദേഹത്തിന്റെ ഓഫീസ്, ഡയറക്ടർ എന്നാണ് അതിന്റെ പറയുന്നത്. ഇതില് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് എക്സിക്യൂട്ടീവും പിന്നെ മിനിസ്റ്റീരിയൽ. അതായത് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്ന CPO മുതൽ മേളിൽ ഡയറക്ടർ വരെ പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വഴി വരുന്നവരാണ്. മനസ്സിലായല്ലോ, ഡെപ്യൂട്ടേഷനാണ്. അല്ലാതെ അത് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇല്ല. പക്ഷേ ക്ലറിക്കൽ സ്റ്റാഫ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഇങ്ങനെ ആ വിഭാഗങ്ങൾ മുഴുവൻ വിജിലൻസ് PSC നേരിട്ട് അപ്പോയിന്റ് ചെയ്യണം. മനസ്സിലാവുന്നു എന്റെ? അപ്പൊ ഞാനൊക്കെ ഡെപ്യൂട്ടേഷനിലാണ്, കേരള പോലീസിന്റെ ഭാഗമായ ഞാൻ ഡെപ്യൂട്ടേഷനിൽ വിജിലൻസിൽ വർക്ക് ചെയ്യുന്നു. 5 വർഷമാണ് ഒരു ഉദ്യോഗസ്ഥന് ഡെപ്യൂട്ടേഷൻ ടെന്നൂർ. ഇതിന്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സ്പെഷ്യൽ കോർട്ടാണ്. ഒരു ജഡ്ജിയുടെ പദവിയിലുള്ള ജഡ്ജിയാണ് ഇതിന്റെ കാര്യങ്ങൾ, കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി.
1: അപ്പൊ ഈ 5 വർഷം കഴിഞ്ഞിട്ട്
2: മാറും, വീണ്ടും നമ്മൾ നമ്മുടെ മാതൃ സങ്കേതത്തിലേക്ക് പോകും, മടങ്ങിപ്പോകും. അതാണ്, പറഞ്ഞോളൂ, എന്താണ്, ഏത് പാട്ടാണ് ആവശ്യം?
1: എനിക്കിന്ന് യവന കഥയിൽ നിന്ന് വന്ന വേണു ഗായക, ആ പാട്ടാണ് വേണ്ടത്.
2: ഏത് സിനിമയാണെന്ന് അറിയാമോ?
1: സിനിമ മറന്നു.
2: മറന്നു. ഇത് ആരാ അഭിനയിച്ചത്?
1: അതൊന്നും അറിഞ്ഞൂടാ, പാട്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ.
2: ഇത് അന്ന എന്ന സിനിമയാണ് കേട്ടോ, അന്ന. ഇതിൽ ഈണം പാടുന്നത് മഹാനായ ഔസേപ്പച്ചനാണ്. ഔസേപ്പച്ചൻ ശിബു ചക്രവർത്തി കേട്ടിട്ടുണ്ടോ?
1: കേട്ടിട്ടുണ്ട്.
2: ശിബു ചക്രവർത്തിയാണ് മലയാള സിനിമാ ഗാനത്തിനെ പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്തിയ ആളാണ്. നമ്മള് പിന്നെ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ ഒക്കെ സിനിമകളിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം എഴുതി. വളരെ
1: ശിബു ചക്രവർത്തി,
2: ഒരു പാട്ട് പറയാമോ ശിബു ചക്രവർത്തിയോട്? അന്ന അവിടെ നിക്കട്ടെ, ഒരു പാട്ട് പറയാമോ അദ്ദേഹം എഴുതിയ?
1: ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാ മറന്നു സാറേ.
2: ധ്രുവം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ?
1: പിന്നെ ധ്രുവം കണ്ടിട്ട്
2: മമ്മൂട്ടി ജയറാം അവരൊക്കെ അഭിനയിച്ചു. അതിലൊരു പാട്ട് മതി സാർ, കറക്റ്റ് ധ്രുവം സിനിമയിൽ ഷിബു ചക്രവർത്തി ആണെന്നാണ് എന്റെ ഒരു
0: എക്സാമ്പിൾ.
2: മനാടിയരുടെ ഒക്കെ സിനിമ മനാടിയർ. ശരി, അപ്പോ ഇപ്പം അന്നയിലേക്ക് പോകാം കേട്ടോ. പാട്ട് വെച്ചുക, പാട്ട് വെച്ചുക. ഈ പാട്ട് ആർക്കെങ്കിലും ഒക്കെ പിന്നെ സമർപ്പിക്കുന്നു?
1: നമ്മളെ കരുണാസ്വാമി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് വിഷുവല്ലേ,
2: വിഷു
1: ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
2: അപ്പോ ഈ ഉണ്ണിക്കണ്ണനും കൂടെ വേണ്ടി, അല്ലെ, ഭഗവാൻ കൃഷ്ണനും കൂടെ വേണ്ടി സമർപ്പിക്കും.
1: കൃഷ്ണനും കൂടെ വേണ്ടി.
2: ശരി, പ്രത്യേകം ഡെഡിക്കേഷൻ കൃഷ്ണനും കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഈ പോക്കുവേലില് പ്ലേ ചെയ്യാണ്. കേട്ടോളൂ, കേട്ടോളൂ.
1: ശരി സാർ. Thank you.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവെയിലിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DSP വിനുകുമാർ സാറാണ്. അധ്യാപകനാണ്, ഗാനരചയിതാവാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവോപരി പ്രിയ സുഹൃത്താണ് കരുണ സായിയുടെയും വ്യക്തിപരമായി എന്റെയും. സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ ഈ വിജിലൻസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആന്റി കറപ്ഷനെക്കുറിച്ചുമാണ്. അതായത് അഴിമതി വിരുദ്ധമായ പരിപാടികൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് സർക്കാരിന്റെ പണം അഴിമതി നടത്തുന്നതിനെ തടയുക എന്നുള്ള ഒരു കാര്യവുമായിട്ടാണ്. വിനുകുമാർ സാർ, സ്വാഭാവികമായിട്ട് ഇപ്പം നിർമ്മല ചേച്ചി ചോദിച്ചതിൽ നിന്നാണ് ഒരു ഇതിലേക്ക്, അതിന്റെ ഒരു പ്രവർത്തന രീതികളിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ അതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അഴിമതി കാണിക്കുന്നതിലെ കൈക്കൂലി വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. എല്ലാ തെളിവോടുകൂടി അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുറച്ച് നാൾ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. വാസ്തവത്തിൽ അത്തരത്തിലൊരു അഴിമതി കൈക്കൂലിക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് എത്ര രൂപയാവട്ടെ, അത് വാസ്തവത്തിൽ അയാൾ അർഹനല്ലാതായി മാറുകയല്ലേ ചെയ്യുന്നത്? മനുഷ്യപരമായ കാര്യമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അയാൾ അർഹനല്ലാതായിത്തീരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നാലെ വരുന്ന ചെറുപ്പക്കാർക്കായാലും പിടിച്ചാൽ ഒരു 15 ദിവസത്തേക്ക് കിടക്കണം, അല്ലെങ്കിൽ ഒരു മാസം കിടക്കണം എന്നൊരു മനോഭാവം ഉണ്ടാവില്ലേ? ഇത് സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ മനസ്സിലെ ഒരു കാര്യം എങ്ങനെ നോക്കിക്കാണുന്നു?
1: വിജിലൻസിൽ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ട്രാപ്പ്, കൈക്കൂലി ഡിമാൻഡ് ചെയ്യുന്ന ആളിന് ആരാണോ, ആരോടാണോ കൈക്കൂലി ചോദിക്കുന്ന അയാൾ വിജിലൻസിനെ സമീപിക്കുകയാണെങ്കിൽ അയാളെ കൊണ്ട് കാശ് കൊടുത്തിട്ട് അതിൽ നമ്മൾ ട്രാപ്പ് ചെയ്തെടുക്കും. അത് അറസ്റ്റഡാണ്. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അറസ്റ്റാണ്. റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഒരാളിനെ പിടിച്ച് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം എന്ന് പറയും. അതായത് ഒരു 90 ഡേയ്സിനകത്ത് നമുക്ക് തെളിവ് ശേഖരിച്ച് ചാർജ് ഷീറ്റ് കൊടുത്താൽ അയാളെ ട്രയൽ ചെയ്തേ പറ്റൂ. പക്ഷേ ഈ എവിഡൻസ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു പ്രക്രിയയാണ്. അതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണം. ആ എവിഡൻസ് കിട്ടുന്നത് വരെ ചിലപ്പോൾ ഈ 90 ഡേയ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇയാൾക്ക് ജാമ്യം കിട്ടാറുണ്ട്. അതാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ നന്നായിട്ട് വിജയിച്ച് സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ കഴിഞ്ഞ് അയാൾ എവിഡൻസ് കോടതിയിലെ മുമ്പിൽ നമുക്ക് ഹാജരാക്കാൻ കഴിഞ്ഞാൽ, സാക്ഷിമൊഴികളെല്ലാം അനുകൂലമായി വന്നാൽ നല്ലൊരു ശിക്ഷ അയാൾക്ക് കിട്ടും. ആ പറയുന്ന ശിക്ഷ അയാൾ അനുഭവിച്ചേ പറ്റും. ഇതാണ് ഇതിന്റെ കാര്യം.
0: പിന്നെ പലപ്പോഴും ആളുകൾ മുന്നിലേക്ക് വരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭയമാണ്.
1: ആൾക്കാർക്ക് ഈ ജനങ്ങളെ സംബന്ധിച്ച് ഈ പരാതി തരാൻ പലരും വിമുഖത കാണിക്കുന്നുണ്ട്.
0: അതെ,
1: ഇത് വിജിലൻസിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എപ്പോൾ വേണോ നമ്മുടെ ഓഫീസുകളിലേക്ക് വരാം, പരാതി പറയാം, അതിന് നടപടി ശക്തമായിട്ട് എടുക്കാം. ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് വിജിലൻസ് കൈക്കൊള്ളുന്നത്. ട്രാപ്പ് കേസൊക്കെ തന്നെ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെന്റ്, അതിന്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. നമ്മൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും.
0: കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന് വീണ്ടും സംസാരിക്കാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ,
0: ശങ്കരൻ നായർ ചേട്ടാ. ഇന്ന് കൂടെയുള്ളത് വിനുകുമാർ സാറാണ്, DSP ആണ്. അദ്ദേഹത്തോട് സംസാരിക്കാം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം, പറയൂ.
2: മാധ്യമേ സാറിനും കുടുംബത്തിനും ഒരു നല്ല വിഷു ആശംസിക്കുന്നു. അതുപോലെ മധുജൻ സാറിനും കരുണാസായിക്കും നമ്മുടെ എല്ലാ മലയാളികൾക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന്. നമ്മുടെ അരാജകത്വങ്ങളൊന്നും ഇല്ലാതെ ഇന്നത്തെ ഇന്ന് കാണുന്നില്ല ആത്മഹത്യകളും അടിയും വഴക്കുമില്ലെന്നും ഇല്ലാത്തൊരു ഒരു നല്ല വർഷമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. സാർ, പൂജപ്പുര ഏത് ഓഫീസിലാണ്? കുഞ്ഞാലിമൂട്ടിലാണോ?
1: അല്ല അല്ല അല്ല, പൂജപ്പുര റൗണ്ടിലുള്ള ഓഫീസാണ്, കുഞ്ഞാലിമൂട് SI2 ആണ്.
2: ഇത് സാർ നമ്മുടെ എന്റെ ഒരു അയൽവാസി അവിടെയുണ്ട്, ഒരു SI NC ഗോവിന്ദ് സാർ.
1: ആ, അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ?
2: അതെ, പൂജപ്പുര.
1: അവിടെ ഒരു 80 പേരുണ്ട് സ്റ്റാഫുകൾ എല്ലാം കൂടെ. ഒരു വലിയ ഓഫീസാണ്. എന്തായാലും ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ശരി,
2: എനിക്കറിയാം.
1: അപ്പൊ ഞാനത് നാളെ പോയിട്ട് തന്നെ പുള്ളിയോട് സംസാരിക്കാം.
2: ഞാനൊരു അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലാണ് ഞാൻ താമസിക്കുന്നത്.
1: അല്ലേ, ശരി, ഞാൻ നാളെ തന്നെ അത് ചോദിക്കാം കേട്ടോ. പേര് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ഒത്തിരി പേരുണ്ട് ഒരേ പേരിൽ തന്നെ. മുണ്ടേല എന്ത് ചെയ്യുന്നു ഇപ്പൊ? വിശേഷം വിശേഷം എന്തുണ്ട് മുണ്ടേലല്ലേ വീട്?
2: വിശേഷം ഞാൻ
1: അവിടെ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ജഹാംഗർ മുണ്ടേല, അദ്ദേഹം മരണപ്പെട്ടു പോയി.
2: അദ്ദേഹം
1: എന്റെ സുഹൃത്തായിരുന്നു, നല്ല മനോഹരമായി ഗാനങ്ങൾ എഴുതുന്ന, സംസ്കൃതമൊക്കെ
2: ഗാനങ്ങൾ മാത്രമല്ല സാറേ, അദ്ദേഹം രാമായണം വായിക്കുന്നത് നമ്മുടെ ഒരു പണ്ഡിതൻ പോലും ഇത്രയും ഇതായിട്ട് രാമായണം വായിക്കില്ല എന്ന് എനിക്ക്
1: തോന്നുന്നു.
2: അങ്ങനെയുള്ളൊരു
1: നിർഭാഗ്യവശാല അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്ക് പിന്നീട് ലഭിച്ചില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ള സങ്കടകരമായ ഒരു കാര്യമാണ്.
2: സാറിന്റെ കുടുംബ വിശേഷം ചോദിക്കുന്നില്ല, കാരണം എല്ലാ ശ്രോതാക്കളും ചോദിച്ച്
1: ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
2: ഞങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ.
1: അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ എന്താ പറയൂ?
2: അത് പറയാം. ഞാൻ നേരത്തെ സാറ് പറഞ്ഞതുപോലെ എന്റെ ഒരേ ഒരു ഭാര്യ ഒരു മകള്, മകൾക്ക് രണ്ട് കുട്ടികളാണ്. മൂത്തവള് മാറനല്ലൂർ കോളേജില് ബി സി എ ഫൈനൽ ഇയർ ആണ്.
1: 17-ാം തീയതി ക്രൈസ്റ്റ്നഗർ കോളേജ് ആണോ? എന്റെ മകനും അവിടെ സ്കൂളിലാണ് പഠിക്കുന്നത്.
2: നല്ല
1: സ്കൂളാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള.
2: ഇപ്പോ ഫൈനൽ ഇയർ ആണ്, 17-ാം തീയതി മുതൽ പരീക്ഷ തുടങ്ങണം. ബി സി എ ആണ്.
1: ആയിക്കോട്ടെ.
2: മോൻ പ്ലസ് ടുവിന് മറ്റൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൽ പഠിക്കുന്നു. മകള് ടീച്ചറാണ്, ഇവിടെ കളത്ര വിമല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, അവിടുത്തെ കെമിസ്ട്രി ടീച്ചറാണ്.
1: ഈ കളത്ര മുണ്ടയില കളത്ര അല്ലേ?
2: മുണ്ടയില കളത്ര.
1: മനസ്സിലായി.
2: അപ്പോ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ ഞാൻ ഇന്നൊരു പാട്ട് ശരിക്ക് വേറൊരു പാട്ട് ഞാൻ ചോദിക്കാമെന്ന് തിരിച്ചെല്ലാം സെലക്ട് ചെയ്ത്
1: വച്ചേക്കായിരുന്നു.
2: അപ്പൊ സാറ് എന്നെ ഇതിനിടയ്ക്ക് വേറൊരു ഒന്ന് ഓർമ്മിപ്പിച്ചു, ധ്രുവം സിനിമയെ കുറിച്ച്.
1: ധ്രുവം സിനിമ.
2: അപ്പൊ എന്നാ പിന്നെ
1: ഞാനൊക്കെ കോളേജിൽ, ഞാൻ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഇറങ്ങിയ ഒരു സിനിമയാണത്. അന്നത്തെ നല്ല ഗാനങ്ങളും എനിക്ക് തോന്നുന്നു അതില് എഫ് പി വെങ്കടേഷ് ആണ് അതിന്റെ മ്യൂസിക് ഒക്കെ. അല്ലേ, ശരിയല്ലേ? എന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. നല്ല സിനിമയാണ്.
2: അതില് ഈ തുമ്പിപ്പെണ്ണെ വാവ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് നമ്മുടെ എല്ലാ മലയാളികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഷിബു ചക്രവർത്തി എഴുതിയ ഗാനം. മനോഹരമായ വരികളല്ലേ അത് എഴുതിയിരിക്കുന്നത്? ഒരു വളരെ ദാരിദ്ര്യത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഒരു അനാഥ്യനായ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു ആ കുട്ടിയുടെ മനോ വ്യാപാരമാണ് അതിനകത്ത് വരുന്ന വരികൾ. ശരിയല്ലേ? നല്ല വരികളല്ലേ? ശരി. അപ്പോ മുണ്ടയിലക്കാർക്കും ഞാൻ പ്രത്യേകിച്ച് ജയങ്കർ മുണ്ടയിലെ എന്റെ വലിയൊരു സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിനെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് കർണസായിക്ക് വേണ്ടിയും പോക്കുവേലിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ഈ ഗാനം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു.
2: മധുജൻ സാറിപ്പോ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മധുജൻ സാറിപ്പോ കവിയാണോ സയന്റിസ്റ്റ് ആണോ എന്താണെന്ന്
0: പിടിച്ചാ കിട്ടൂല.
1: അദ്ദേഹം എല്ലാമാണ്. ഞാനൊക്കെ അദ്ദേഹം എല്ലാമാണ്, സർവവ്യാപിയാണ്.
2: അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു.
0: തീർച്ചയായും അത് ഗവേഷണ സാധ്യത.
1: പാഠപുസ്തകമാണ് അല്ലേ പഠിക്കേണ്ടിയിരിക്കുന്നു?
2: തീർച്ചയായിട്ടും.
1: ശരി ശരി, പാട്ട് കേൾക്കാം. ഓക്കെ.

0: ചില സായാഹ്നങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ വൈകുന്നേരത്തെ നമുക്ക് മറക്കാനാവുന്നത് അല്ലേ? എത്ര കാലം കഴിഞ്ഞാലും ഈ സായാഹ്നം നമ്മുടെ മനസ്സിൽ നിൽക്കും. അന്ന് ഞാൻ വിളിച്ചിരുന്നു, അന്ന് വിനുകുമാർ സാർ സംസാരിച്ചു, അല്ലെങ്കിൽ അന്ന് മധുജൻ സാർ സംസാരിച്ചു, അല്ലെങ്കിൽ തിരിച്ച് എനിക്കും പറയാൻ കഴിയും, അന്ന് വിനുകുമാർ സാർ ഇരുന്ന സമയത്താണ് ശങ്കരൻ നായർ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് പറയാൻ പറ്റുന്ന നല്ല നല്ല മുഹൂർത്തങ്ങളാണ്. മറന്നുപോകില്ല. സ്റ്റുഡിയോയുടെ ഈ ഹാർഡ് ഡിസ്കിൽ ഇത് പതിഞ്ഞു കിടക്കുന്നതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിലും ഇതെല്ലാം പതിഞ്ഞു കിടക്കും. വെളിച്ചം, ഇതുവരെ തെളിഞ്ഞു നിന്ന ഈ വെളിച്ചം പതിയെ സന്ധ്യയ്ക്ക് വഴിമാറുന്നതുപോലെ ജീവിതത്തിൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് ഈ പോക്കുവെയിൽ നേരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇരുട്ടിലേക്ക് വീഴും മുമ്പ് ആകാശത്തിന് ലഭിക്കുന്ന സുന്ദരമായ ഒരു ചുവപ്പ് പടരലുണ്ട് അല്ലേ, സന്ധ്യയിലേക്കുള്ള ഒരു വഴിമാറൽ. അതിലേക്ക് പോവുകയാണ് നമ്മൾ മെല്ലെ. പറഞ്ഞു വരുന്നത് പോക്കുവയിലിന് തിരശ്ശീല വീഴാൻ പോവുകയാണ്, പോക്കുവയിൽ അവസാനിക്കാൻ പോവുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ DSP വിനുകുമാർ സാറാണ്. എത്രയോ കാലം നളന്ദയിലെ അധ്യാപകൻ, സുന്ദരമായ ഗാനങ്ങൾ രചിച്ച ഗാനരചയിതാവ്, അതിനേക്കാളൊക്കെ ഉപരി വളരെ കാലങ്ങളായി, എത്രയോ കാലങ്ങളായി, കുട്ടിയായിരിക്കുന്ന കാലം മുതൽ എന്ന് തന്നെ പറയാം, പ്രിയ സുഹൃത്ത് വിനുകുമാർ സാറാണ്. അദ്ദേഹത്തോട് ശ്രോതാക്കൾക്ക് സംസാരിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ. ഹലോ, വിനുകുമാർ സാറാണ് സംസാരിക്കൂ. മധുജൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, വിനുകുമാർ സാറാണ്. അപ്പൊ സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്.
2: നമസ്കാരം.
1: ആ, ശ്രോതാവാണ്. പറഞ്ഞു. ആ, പറഞ്ഞോളൂ.
2: കേട്ടിട്ടുണ്ട്.
1: ഞാനിപ്പോ താമസം മലയൻകീഴാണ്. മലയൻകീഴ്? പക്ഷെ ഞാൻ വെള്ളനാട്ടുകാരനാണ്. ഇപ്പോ മലയൻകീഴാണ് താമസം എന്നേ ഉള്ളൂ.
0: പേരൊന്നും പറഞ്ഞില്ല.
1: പേര് പറഞ്ഞില്ലല്ലോ. പേര് ടൈറ്റസ്.
0: പിന്നെ എത്രയോ തവണ നമ്മൾ സംസാരിച്ചു. പക്ഷെ വിനുകുമാർ സാറിനോട് പറയുമ്പോ ഞാൻ ടൈറ്റസ് എന്നൊക്കെ പറഞ്ഞു പറയണ്ടേ?
1: എന്താണ് ജോലി? ജോലി എന്ത് വർക്ക് ചെയ്യുന്നു?
0: മൺവെട്ടിപ്പണി.
1: മൺവെട്ടിപ്പണി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് ഇന്ന് ജോലിക്ക് പോയോ? പണിയുണ്ടായിരുന്നു. ശമ്പളമൊക്കെ? ശമ്പളം കൃത്യമായിട്ട് കിട്ടാറുണ്ടോ പണിക്ക് പോയിട്ട്? ആ, നല്ല നല്ല ശമ്പളമാണ്. ശരി. ചൂടാണ്, ചൂടാണ്. അത് അത് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം കേട്ടോ. വളരെയധികം ചൂട് കൂടുതലാണ് ഇപ്പോഴും. അന്തരീക്ഷം മീനമാസം, കുംഭമാസം എന്നൊക്കെ പറയുന്ന റേഞ്ചിലേക്ക് ചൂട് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്.
0: ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണം.
1: വെള്ളം കുടിക്കണം കേട്ടോ. മൂന്നൊന്നും പോരാ, നന്നായിട്ട് വെള്ളം കുടിക്കണം, അത് ശ്രദ്ധിക്കണം. ആ ശരി. പിന്നെ വേറെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോളുണ്ട്. അവരൊക്കെ മോളെന്ത് ചെയ്യുന്നു? മോളെന്ത് ചെയ്യുന്നു? ഭാര്യ വീട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്. ശരി ശരി ശരി. എന്താ, ഏത് പാട്ടാണ് ആവശ്യം? മോഹൻലാലിന്റെ സിനിമ.
0: ചതുരംഗം.
1: ചതുരംഗം.
0: അപ്പം നമുക്ക് പാട്ടിലേക്ക് പോവാമോ? അപ്പൊ എന്റെയും വിനുകുമാർ സാറിന്റെയും വക പിന്നെ വിഷുദിന ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും.
1: ഏത് പാട്ടൊന്നും പറഞ്ഞില്ല. ചതുരംഗ സിനിമയിലെ
0: നന്മ നിറഞ്ഞവളെ, ആ പാട്ടാണ്. അപ്പൊ അത് കേൾപ്പിക്കട്ടെ. അപ്പൊ വീണ്ടും വിളിക്കണം. വളരെ സന്തോഷം വിളിച്ചതിൽ. പാട്ട് കേൾക്കാം.
2: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പോക്കുവയിൽ ഇന്നത്തെ പോക്കുവയിലിന് തിരശ്ശീല വീഴാൻ പോകുന്നു. പകലുടങ്ങുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ബാക്കി വെച്ച കനകവർണ്ണങ്ങൾ പോലെ പോക്കുവയിൽ ഇന്നിവിടെ അവസാനിക്കുകയാണ്. മണ്ണിൽ നിഴലുകൾ നീളുമ്പോഴും മനസ്സിൽ നന്മയുടെയും അറിവിന്റെയും വെളിച്ചം നിറച്ചുകൊണ്ടാണ് ഈ യാത്രയുടെ സമാപ്തി. അതിനേക്കാളുപരി അങ്ങേയറ്റം സൌഹൃദം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് പകൽവെട്ടത്തിന്റെ തിരക്കുകളിൽ നിന്ന് സായാഹ്നത്തിന്റെ ശാന്തതയിലേക്ക് നാം മടങ്ങുമ്പോൾ ഈ നിമിഷങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മച്ചപ്പിലെ തിളക്കമുള്ള മുത്തുകളായി മാറും. എത്രയെത്ര പരിചയങ്ങൾ, എത്രയെത്ര വാക്കുകൾ, എത്രയെത്ര സൌഹൃദങ്ങളായി അത് മാറുന്നു. കാലത്തിന്റെ ചുവരുകളിൽ പുതിയ നിമിഷങ്ങളുടെ പ്രതീക്ഷകൾ കോറിയിട്ട് നമുക്ക് വീണ്ടും കാണാം. പോക്കുവയിൽ ഒരു പ്രത്യേക പരിപാടിയാണ്, സൌഹൃദത്തിന്റെ പോക്കുവയിലാണിത്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയ സുഹൃത്തും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ DSP വിനുകുമാർ സാറാണ്. വിജിലൻസിന്റെ കാര്യങ്ങൾ, ആന്റി കറപ്ഷന്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും. ഇടയിലൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കുവാനുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാർ, ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തുന്നു അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് പേടിയാണ്. കാരണം അങ്ങനെ ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് ചെയ്താൽ ആ ഓഫീസിൽ തനിക്ക് പിന്നെ സമീപിക്കാൻ പ്രയാസമാകും. തന്റെ പേരവിടെ നോട്ട് ചെയ്യപ്പെട്ടാൽ മറ്റുദ്യോഗസ്ഥർ തന്നെ പിന്നെ ഒരു ലൈസൻസിനായാലും മറ്റേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിനായാലും മറ്റെന്ത് കാര്യത്തിനായാലും സഹകരിക്കില്ല, നമ്മളിട്ട് എന്താണ് ഒത്തിരി ബുദ്ധിമുട്ടിക്കും എന്നൊരു ഭയം സാധാരണക്കാർക്കുണ്ട്. ഇത്തരം കാര്യങ്ങളെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു?
1: പരാതിക്കാരൻ അയാളുടെ അഡ്രസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇപ്പൊ 1064 എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറുണ്ട് വിജിലൻസിന്. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പരാതിയിൽ ഒരു പരിഹാരം ഉണ്ടാവും. അപ്പോ വിജിലൻസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തന്നെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഗ്രീവൻസ് എന്താണെന്ന് മനസ്സിലാക്കി അത് മേൽനടപടി സ്വീകരിക്കുന്നതാണ്. ഒരു ആശങ്കയും വേണ്ട, ധൈര്യപൂർവ്വം വിജിലൻസിനെ സമീപിക്കുക. അഴിമതി തുടച്ചു നീക്കേണ്ടത് ഈ നാടിന്റെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അധ്യാപകൻ ഗാനരചയിതാവ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഡെസിഗ്നേഷൻ DSP ആണ് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ. അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. നളന്ദ കോളേജിലെ അധ്യാപകനായിരുന്നു, എത്രയോ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു, അത് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. ഗാനരചയിതാവാണ്, അത് വളരെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനാവുമ്പോഴും മറ്റേതെങ്കിലും സർക്കാർ സർവീസിലേക്ക്

0: പോകുന്നതിന് മുമ്പ് മിക്കവാറും ചെറുപ്പക്കാരൊക്കെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കും, സർവ്വസാധാരണമാണ്. പക്ഷെ ഒരാൾ ഒരു ഗാനരചയിതാവായി ഇരിക്കുക, ധാരാളം ഗാനങ്ങൾ, ആ ഒരു മേഖലയെക്കുറിച്ച് ഒന്ന് പറയാവോ?
1: ഞാൻ പഠിക്കുന്ന കാലത്ത് ഗാനങ്ങൾ എഴുതുമായിരുന്നു. എല്ലാവരും എഴുതും പോലെ രഹസ്യമായിട്ടൊക്കെ എഴുതി ഇങ്ങനെ വയ്ക്കും. പക്ഷെ ശരിക്കും ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഒരു പാട്ട് ഒരു ഹാർമോണിയത്തിന്റെ മുന്നിൽ ഞാനും ഇരുന്ന മ്യൂസിക് ഡയറക്ടർ അത് രാജ്മോഹൻ വള്ളനാട് അദ്ദേഹമാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. നളന്ദയുടെ വാർഷികത്തിന് വേണ്ടി ഞാൻ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടിലാണ് എന്റെ സ്വര ശ്രുതി ലയം ചേരുന്നത്, ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു എഴുത്തുകാരനും തമ്മിൽ. പകലിനെ തേടിയപ്പോൾ പടിയവാതിരിൽ വന്ന സൂര്യദേവ നമിക്കുന്നു നിന്നെ എന്ന് പറയുന്ന ഒരു ഗാനമാണ് ഞാൻ ആദ്യം എഴുതിയതല്ല, പക്ഷേ
0: സംഗീതം
1: ചെയ്ത് കണ്ടത്. അതിനുശേഷം പ്രണയരാഗം എന്ന് പറയുന്ന ഒരു ആൽബം പുറത്തിറക്കി. പക്ഷെ അത് മാർക്കറ്റ് ചെയ്തൊന്നും പോകാൻ അന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞില്ല. അന്നത്തെ കാലഘട്ടത്തിൽ അത് ചെയ്യാൻ കഴിയാതെ പോയി. പിന്നെ ഒത്തിരി ഒത്തിരി ഡിവോഷണൽ സോങ്സ്, ഈ കന്നംപള്ളിയിലെ കൂട്ടുപലിശ എന്ന് പറയുന്ന ഒരു നാടകം ഇടയ്ക്ക് ഉണ്ടായിരുന്നു, രവീന്ദ്രൻപിള്ള സാറിന്റെ കെയർ ഓഫിൽ അതിന്റെ പാട്ട് അതിന്റെ ടൈറ്റിൽ സോങ് എഴുതിയത് ഞാനാണ്. ആ പാട്ടൊക്കെ പോപ്പുലറാണ് ഇപ്പോഴും. അപ്പോൾ പ്രണയരാഗം എന്ന് പറയുന്നത് നന്നായി പ്രണയിക്കാൻ കഴിയുന്ന ഒരു ആൾക്കെ നന്നായി ജീവിക്കാൻ കഴിയും. പ്രണയം എവിടെ അസ്തമിക്കുന്നുവോ അവിടെ മനുഷ്യനില്ല, അതാണ് എന്റെ പോളിസി. നന്നായിട്ട് പ്രണയിക്കണം, കുടുംബം നോക്കണം, എല്ലാം വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രണയഗാനം, ആ പ്രണയരാഗമെന്ന ആ ആൽബത്തിൽ നിന്ന് ഉള്ള ഒരു ഗാനം മുജസാന്റെ ലൈബ്രറിയിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഈ ശ്രോതാക്കളെ ഒന്ന് കേൾപ്പിക്കാം.
0: അത് നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാം. എന്തായാലും പ്രിയ ശ്രോതാക്കളെ, ഒരു DYSP ആയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. കലാഹൃദയമുള്ള ഒരു എന്താണ് പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. സുഹൃത്ത് എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഒരു DYSP ഒരു സ്റ്റുഡിയോയിൽ, നമ്മുടെ കരുണ സായി സ്റ്റുഡിയോയിൽ വരിക, സംസാരിക്കുക. സാധാരണ സുഹൃത്തുക്കളാണ് നമ്മുടെ എല്ലാ ശ്രോതാക്കളും. അവരോടൊക്കെ ഹൃദയം തുറന്ന് സംസാരിച്ചു. അവർ പറയുന്നതെല്ലാം ക്ഷമയോടെ കേട്ടു. അവർ ചോദിച്ച പാട്ടുകളെല്ലാം വെച്ചുകൊടുത്തു. ഒപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പാട്ടുകൂടെ നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും കൊണ്ട് കേൾപ്പിക്കുക എന്ന് പറയുന്നത് കരുണാസായി റേഡിയോയുടെ പോക്കുവെയിലിന്റെ പ്രത്യേകമായ ഒരു അഭിമാനവും സന്തോഷവുമാണ്. എന്തായാലും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടി, സാർ ഈ പ്രത്യേക പോക്കുവെയിലിൽ ഞങ്ങളോടൊപ്പം ഈ 1.5 മണിക്കൂർ പങ്കിട്ടതിനുള്ള സന്തോഷവും സ്നേഹവും അങ്ങയോട് നന്ദിപൂർവ്വം അറിയിക്കുകയാണ്.
1: എന്റെ ജീവിതത്തിലും ഇതൊരു പ്രത്യേക നിമിഷമാണ്. ഞാൻ ആകാശവാണിയിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, 20-25 വർഷം മുമ്പ്. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് ആകാശവാണിയിൽ കഴിഞ്ഞാൽ ഞാൻ അതേപോലെ വിലമതിക്കുന്ന ഒരു പിന്നെ റേഡിയോ സംവിധാനമാണ് കരുണസായി. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. എന്റെ അമ്മ ഇതിന്റെ ഒരു ശ്രോതാവാണ്. അവരും ഇങ്ങനെ അഭിപ്രായങ്ങൾ വീട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും രാജ്മോഹൻ ഈണൻ പകർന്ന പ്രണയരാഗം എന്ന ആൽബത്തിലെ ഒരു ഗാനം ശ്രോതാക്കൾക്ക് വേണ്ടി കരുണാസായിക്ക് പോക്കുവീലിൽ നിങ്ങൾക്ക് അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ആ ഗാനം കേൾക്കുക, വിലയിരുത്തുക.
0: നമുക്ക് ഇന്ന് ഇവിടെ നമുക്ക് തിരശ്ശീല വീഴ്ത്താൻ പോക്കുവീലിന് നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

കേരളത്തിന്റെ ഇതിഹാസം. കേരളത്തിന്റെ ചരിത്രത്തെയും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെയും അടയാളപ്പെടുത്തുന്ന കേരളത്തിന്റെ ഇതിഹാസം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓർക്കാൻ പോകുന്നത് ഒരു ഇതിഹാസ ഉത്സവത്തെക്കുറിച്ചാണ്. പോരാട്ടങ്ങളുടെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന മാമാങ്കം എന്ന മഹോത്സവത്തെക്കുറിച്ച്. നമ്മുടെ മനസ്സിൽ മാമാങ്കം എന്ന വാക്ക് വരുമ്പോൾ തന്നെ ഉണരുന്നത് വീരകഥകളാണ്, ചാവേറുകളുടെ ചോരയിൽ ചാലിച്ച പോരാട്ടങ്ങളുടെ ഓർമ്മകളാണ്. ഒരു ഉത്സവം എന്നതിലുപരി അതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായിരുന്നു. വള്ളുവനാടിന്റെയും സാമൂതിരിയുടെയും അധികാര പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഈ മഹോത്സവം ഓരോ 12 വർഷത്തിലും തിരുനാവായ മണപ്പുറത്ത് വെച്ച് നടന്നിരുന്നു. മാമാങ്കം എന്നത് ഒരു നദിയിലെ ആഘോഷം എന്നല്ല അർത്ഥമാക്കുന്നത്. മഹന്മകം എന്ന വാക്കാണ് പിന്നീട് മാമാങ്കമായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് മകം നാളിൽ നടക്കുന്ന വലിയൊരു ഉത്സവം. ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ മണപ്പുറത്തായിരുന്നു ഈ ഉത്സവം നടന്നിരുന്നത്. മാമാങ്കം ആദ്യകാലങ്ങളിൽ ചേരമാൻ പെരുമാൾമാരുടെ കാലം മുതൽക്ക് കേരളത്തിലെ രാജാക്കന്മാരുടെ ഒരു മഹാസമ്മേളനമായിരുന്നു. അന്നത്തെ എല്ലാ രാജാക്കന്മാരും ഇതിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ചേരമാൻ പെരുമാളിന്റെ ഭരണം അവസാനിച്ചതോടെ മാമാങ്കത്തിന്റെ അധികാരം വള്ളുവനാടൻ രാജാവിന് ലഭിച്ചു. എന്നാൽ സാമൂതിരി രാജാവ് പതിയെ പതിയെ അധികാരം വർദ്ധിപ്പിക്കുകയും വള്ളുവനാടിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം സ്വന്തമാക്കി. ഇത് വള്ളുവനാടൻ രാജാവിന് ഒരു വലിയ അപമാനമായിരുന്നു. ഈ അപമാനം മാറ്റാൻ വള്ളുവനാടൻ രാജാവ് എടുത്ത പ്രതിജ്ഞയാണ് മാമാങ്കത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ചത്. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം തിരിച്ചുപിടിക്കാൻ വള്ളുവനാടൻ രാജാവ് ഒരു വഴി കണ്ടു. ഓരോ 12 വർഷത്തിലും നടക്കുന്ന മാമാങ്കത്തിൽ സാമൂതിരിക്ക് നേരെ പോരാടാൻ അദ്ദേഹം ചാവേറുകളെ അയച്ചു. ചാവേറുകൾ എന്ന പദത്തിന് മരണത്തിന് തയ്യാറായവർ എന്നാണ് അർത്ഥം. അവർ തിരുനാവായ മണപ്പുറത്തേക്ക് പോയത് തിരിച്ചു വരാൻ വേണ്ടിയായിരുന്നില്ല, സാമൂതിരിയെ വധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ മരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവർ പോയത്. മാമാങ്കം തുടങ്ങുമ്പോൾ ഒരു വലിയ പടക്കളത്തിൽ വെച്ച് ചാവേറുകൾ സാമൂതിരിക്ക് നേരെ പാഞ്ഞടുക്കും. സാമൂതിരിയെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ യോദ്ധാക്കളുണ്ടായിരുന്നു. ചാവേറുകൾ ആ യോദ്ധാക്കളുമായി പോരാടുകയും ഒടുവിൽ മരണം വരിക്കുകയും ചെയ്യും. ഓരോ മാമാങ്കത്തിലും വള്ളുവനാടൻ രാജാവ് പുതിയ ചാവേറുകളെ അയച്ചു. ഈ പോരാട്ടം ഏകദേശം 280 വർഷത്തോളം നീണ്ടുനിന്നു. ഒരു ചാവേറും സാമൂതിരിയെ വധിക്കാൻ വിജയിച്ചില്ല. എങ്കിലും അവരുടെ പോരാട്ടം ഒരു ധീരമായ ചെറുത്തുനിൽപ്പായിരുന്നു. 1755 അവസാനത്തെ മാമാങ്കം നടന്നത്. തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ സാമൂതിരിയുമായി യുദ്ധം ചെയ്തപ്പോൾ സാമൂതിരിക്ക് ഈ യുദ്ധങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഇത് മാമാങ്കത്തിന്റെ പ്രാധാന്യം കുറച്ചു. മാമാങ്കം എന്ന ഉത്സവം കേവലം ഒരു പോരാട്ടത്തിന്റെ കഥ മാത്രമല്ല, അത് കേരളത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നു. മാമാങ്കം കേരളത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെയും കലാകാരന്മാരെയും ഒരുമിപ്പിച്ച് ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായി മാറി. മാമാങ്കത്തിന്റെ ഓർമ്മകൾ കേരളീയർക്ക് എന്നും പോരാട്ടത്തിന്റെ ആവേശം നൽകുന്നു. ചാവേറുകളുടെ ധീരത, അവരുടെ പ്രതിജ്ഞ, അതൊക്കെ എന്നും നമുക്ക് പ്രചോദനമാകട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ആരോഗ്യ സ്വാമിക്ക് എന്ത് മിഠായി,
1: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി,
0: ഈ ആരോഗ്യ സ്വാമിക്ക് ഡബർ മിഠായി. മണിയാൻ

ഒരു പ്രണയകഥയ്ക്ക് എത്ര ജീവിതങ്ങളുണ്ടാകാം? ഒരു പുസ്തകത്തിന്റെ താളുകളിൽ ഒരിക്കൽ ജനിച്ച കഥാപാത്രങ്ങൾ എത്ര തലമുറകളുടെ സ്വപ്നങ്ങളിലേക്കും വേദനകളിലേക്കും കടന്നു ചെല്ലും? ഒരു എഴുത്തുകാരൻ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ എത്ര നടന്മാരുടെ മുഖങ്ങളിലൂടെ വീണ്ടും വീണ്ടും ജീവിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ സാഹിത്യവും സിനിമയും നൽകുന്ന ഏറ്റവും കൗതുകകരമായ ഉത്തരങ്ങളിലൊന്നാണ് ദേവദാസ്. ശരത്ചന്ദ്ര ചതോപാധ്യായയുടെ പേരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ വിഷാദ നായകൻ ഒരു നോവലിലെ കഥാപാത്രം മാത്രമല്ലാതായി മാറിയിട്ട് നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. പ്രണയത്തിൽ പരാജയപ്പെട്ട യുവാവ്, സ്വന്തം തീരുമാനങ്ങളാൽ തന്നെ തകർന്ന മനുഷ്യൻ, സാമൂഹിക നിയന്ത്രണങ്ങൾക്കിടയിൽ വഴിതെറ്റിയ ഒരാൾ, സ്വന്തം ദൗർബല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പ്രണയിതാവ്. ദേവദാസിന്റെ കഥയ്ക്ക് അതുകൊണ്ട് തന്നെ ഒരു വിചിത്രമായ ദീർഘായുസ്സുണ്ട്. കാലം മാറി, സിനിമയുടെ ഭാഷ മാറി, നായകന്റെ വേഷം മാറി, പാർവതിയുടെ മുഖം മാറി, ചന്ദ്രമുഖിയുടെ രൂപവും മാറി. പക്ഷേ ദേവദാസ് വീണ്ടും വീണ്ടും തിരശീലയിൽ തിരിച്ചെത്തി. ഒരു നൂറ്റാണ്ടായി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം ഓരോ തലമുറയിലും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ബംഗാളി സാഹിത്യകാരനായ ശരത്ചന്ദ്ര ചതോപാധ്യായ രചിച്ച ദേവദാസ് 1917 പ്രസിദ്ധീകരിക്കപ്പെട്ടു. കഥയുടെ കേന്ദ്രത്തിൽ ദേവദാസും പാർവതിയും, ഒരേ ഗ്രാമത്തിൽ വളർന്നവർ, പരസ്പരം സ്നേഹിച്ചവർ. പക്ഷെ അവരുടെ സ്നേഹത്തിന് മുൻപിൽ നിന്നത് വ്യക്തിപരമായ വികാരങ്ങൾ മാത്രമായിരുന്നില്ല. കുടുംബം, സാമൂഹിക പദവി, അഭിമാനം, ജാതിയും വർഗവ്യത്യാസങ്ങളും കുടുംബത്തിന്റെ തീരുമാനങ്ങളും, ഒടുവിൽ സ്വന്തം തീരുമാനമെടുക്കാനുള്ള ദേവദാസിന്റെ അശക്തിയും, അങ്ങനെ പ്രണയത്തിന്റെ കഥ പതുക്കെ ഒരു ദുരന്തത്തിന്റെ കഥയായി മാറുന്നു. പാർവതി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകുന്നു. ദേവദാസ് മദ്യത്തിലേക്ക് വീഴുന്നു. ചന്ദ്രമുഖി അവന്റെ ജീവിതത്തിൽ മറ്റൊരു സാധ്യതയായി എത്തുന്നു. പക്ഷെ തന്റെ ജീവിതത്തെ തന്നെ രക്ഷിക്കാനുള്ള അവസരങ്ങൾ പലതവണ മുൻപിൽ വന്നിട്ടും ദേവദാസ് അവയെ സ്വീകരിക്കുന്നില്ല. അവസാനം പ്രണയത്തെ സ്വന്തമാക്കാൻ കഴിയാത്തതിലല്ല, അതിനെ നഷ്ടപ്പെടുത്തിയ ശേഷം അതിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയാത്തതിലാണ് ദേവദാസിന്റെ ദുരന്തം. നോവൽ പ്രസിദ്ധീകരിച്ച് വെറും 11 വർഷങ്ങൾക്കുള്ളിൽ ദേവദാസ് സിനിമയിലെത്തി. 1928 നരേഷ് ചന്ദ്ര മിത്ര സംവിധാനം ചെയ്ത നിശബ്ദ ചിത്രമാണ് ആദ്യത്തെ അറിയപ്പെടുന്ന ചലച്ചിത്ര ആവിഷ്കാരം. ഭണി ബർമ ദേവദാസിയായി അഭിനയിച്ചു. ശബ്ദമില്ലാത്ത സിനിമയുടെ കാലം, സംഭാഷണങ്ങളില്ല, പാട്ടുകളില്ല, ശബ്ദപ്രഭാവങ്ങളുമില്ല. എന്നിട്ടും ദേവദാസിന്റെ വേദന തിരശീലയിലെത്തി. സാഹിത്യത്തിലെ വാക്കുകൾ സിനിമയിലെ ദൃശ്യങ്ങളായി മാറി. അതൊരു ചെറിയ പരീക്ഷണമല്ലായിരുന്നു. ഒരു കഥാപാത്രം പുസ്തകത്തിന്റെ താളുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ജനങ്ങളുടെ കാഴ്ചയുടെ ഭാഗമായ നിമിഷമായിരുന്നു അത്. ദേവദാസിന്റെ സിനിമാ ചരിത്രത്തിലെ നിർണായകമായ ഘട്ടം വന്നത് 1930കളിലാണ്. സംവിധായകൻ PC ബറുവ ദേവദാസിനെ ഒരേ കാലഘട്ടത്തിൽ വ്യത്യസ്ത ഭാഷകളിൽ സിനിമയാക്കി. 1935 ബംഗാളിയിൽ ദേവദാസ് പുറത്തിറങ്ങി. 1936 അതിന്റെ ഹിന്ദുസ്ഥാനി പതിപ്പ് വന്നു. 1937 അസമീസ് പതിപ്പും എത്തി. ഇവിടെ മറ്റൊരു കൗതുകമുണ്ട്. ബംഗാളി പതിപ്പിൽ ദേവദാസിയെ അഭിനയിച്ചത് PC ബറുവ തന്നെയായിരുന്നു. ഹിന്ദുസ്ഥാനി പതിപ്പിൽ ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയത് KL സൈഗാൾ. സൈഗാളിന്റെ ദേവദാസ് പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ആദ്യകാല ദേവദാസുമാരിൽ ഒരാളായി. ഇതോടെ ദേവദാസ് ഒരു ബംഗാളി സാഹിത്യകഥ എന്ന പരിധി കടന്നു. അത് ഇന്ത്യൻ ജനപ്രിയ സംസ്കാരത്തിലെ ഒരു പൊതുകഥയായി മാറാൻ തുടങ്ങി. 1953 ദേവദാസ് വീണ്ടും ഭാഷ മാറി. ഈ തവണ തെലുങ്കിൽ ദേവദാസു. വേദാന്തം രാഘവയ്യ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അക്കിനേനി നാഗേശ്വര റാവു ദേവദാസിയായി, സാവിത്രി പാർവതിയായി, ലളിത ചന്ദ്രമുഖിയായി. ചിത്രം തമിഴിലും പുറത്തിറങ്ങി. ഇവിടെ ദേവദാസ് വീണ്ടും മാറുന്നു. ബംഗാളിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ജനിച്ച കഥാപാത്രം ദക്ഷിണേന്ത്യൻ സിനിമയുടെ വികാര ഭാഷയിലേക്ക് കടക്കുന്നു. പക്ഷെ വേദന അതേപടി തുടരുന്നു. ഇതാണ് ദേവദാസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. കഥാപാത്രത്തിന്റെ ഭൂമിശാസ്ത്രം മാറിയാലും അതിന്റെ മാനസിക ഭൂമിശാസ്ത്രം മാറുന്നില്ല. 1955 ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു ക്ലാസിക്. ബിമൽ റോയിയുടെ ദേവദാസ്, ദിലീപ് കുമാർ ദേവദാസായി, സുചിത്ര സെൻ പാർവതിയായി, വൈജയന്തിമാല ചന്ദ്രമുഖിയായി. ഈ ചിത്രം ദേവദാസിനെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശക്തമായ ദുരന്ത നായക പ്രതിരൂപങ്ങളിൽ ഒന്നാക്കി മാറ്റി. ദിലീപ് കുമാറിന്റെ അഭിനയത്തിൽ ദേവദാസിന്റെ തകർച്ച വെറും പ്രണയപരാജയമായി തോന്നുന്നില്ല, അതൊരു മനുഷ്യന്റെ ഉള്ളിലെ സംഘർഷമായി മാറുന്നു. അവന്റെ ദൗർബല്യം, അഹങ്കാരം, പശ്ചാത്താപം, ഒളിച്ചോടൽ, സ്വയം നശിപ്പിക്കൽ, അങ്ങനെ ദേവദാസ് ഒരു പ്രണയകഥയിലെ നായകനിൽ നിന്ന് ഒരു മനഃശാസ്ത്രപരമായ കഥാപാത്രമായി മാറുന്നു.
ഇതാണ് ഏറ്റവും കൗതുകകരമായ ചോദ്യം. ഒരിക്കൽ പറഞ്ഞ കഥ വീണ്ടും പറയേണ്ടതെന്തിന്? ഉത്തരം ഒരുപക്ഷെ കഥയുടെ പ്രണയത്തിൽ മാത്രമല്ല. ദേവദാസ് ഓരോ കാലത്തെയും സമൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു കാലത്ത് അത് കുടുംബാധിപത്യത്തിന്റെ കഥയാണ്, മറ്റൊരു കാലത്ത് വർഗവ്യത്യാസത്തിന്റെ കഥ, മറ്റൊരു കാലത്ത് പുരുഷന്റെ വികാര ദൗർബല്യത്തിന്റെ കഥ, മറ്റൊരിടത്ത് മദ്യാസക്തിയുടെയും സ്വയം നശീകരണത്തിന്റെയും കഥ, മറ്റൊരു കാലത്ത് പ്രണയത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ നിയന്ത്രണങ്ങളുടെ കഥ. അതിനാലാണ് ഓരോ സംവിധായകനും സ്വന്തം കാലത്തിന്റെ ദേവദാസിനെ കണ്ടെത്തുന്നത്. ദേവദാസിന്റെ യാത്ര ഇന്ത്യയിൽ അവസാനിച്ചില്ല. 1965 പാകിസ്ഥാനിൽ ഉറുദു ഭാഷയിലും ചിത്രം പുറത്തിറങ്ങി. ഒരു ബംഗാളി നോവലിലെ കഥാപാത്രം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മറ്റൊരു രാജ്യത്തിന്റെ സിനിമയിൽ ഭാഷ മാറി, രാജ്യം മാറി, സാംസ്കാരിക പശ്ചാത്തലം മാറി, എന്നിട്ടും കഥ നിലനിന്നു. ഇത് ദേവദാസിന്റെ കഥയിലെ മറ്റൊരു ശക്തി കാണിക്കുന്നു. പ്രണയത്തിന്റെ പരാജയത്തിന് രാഷ്ട്രീയ അതിർത്തികളില്ല. 1974 വിജയ നിർമ്മല സംവിധാനം ചെയ്ത തെലുങ്ക് പതിപ്പത്തി. ഒരു കഥയെ വീണ്ടും സിനിമയാക്കുന്നത് പലപ്പോഴും അതേ കഥയെ ആവർത്തിക്കൽ മാത്രമല്ല, പുതിയ അഭിനേതാക്കൾ, പുതിയ സാമൂഹിക പശ്ചാത്തലം, പുതിയ സിനിമാ ഭാഷ, പുതിയ പ്രേക്ഷകർ, അങ്ങനെ ഓരോ പുനരാവിഷ്കാരവും യഥാർത്ഥ കഥയുടെ മറ്റൊരു വായനയായി മാറുന്നു. ദേവദാസ് ജനിച്ചത് ബംഗാളിയിലാണ്. അതുകൊണ്ടുതന്നെ ബംഗാളി സിനിമയിലേക്കുള്ള അതിന്റെ തിരിച്ചുവരവുകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. 1979 ദിലീപ് റോയ് സംവിധാനം ചെയ്ത ബംഗാളി പതിപ്പ് പുറത്തിറങ്ങി. 1982 ബംഗ്ലാദേശിൽ ചാഷി നസ്രുൽ ഇസ്ലാമിന്റെ സംവിധാനത്തിൽ മറ്റൊരു ദേവദാസ് എത്തി. 2013 അതേ സംവിധായകൻ വീണ്ടും കഥയെ ബംഗ്ലാദേശി പ്രേക്ഷകർക്കായി പുനരാവിഷ്കരിച്ചു. ഇവിടെ ദേവദാസിന്റെ യാത്ര ഒരു രാജ്യത്തിനുള്ളിലെ ഭാഷാ വൈവിധ്യം മാത്രമല്ല കാണിക്കുന്നത്. ബംഗാൾ വിഭജിക്കപ്പെട്ടിട്ടും കഥയുടെ സാംസ്കാരിക ഓർമ്മ അതിർത്തി കടന്നു നിന്നു. 1989 ദേവദാസ് മലയാളത്തിലുമെത്തി. ക്രോസ് ബെൽറ്റ് മണി സംവിധാനം ചെയ്ത ചിത്രത്തിൽ വേണുനാഗവള്ളി ദേവദാസായി, പാർവതി പാർവതിയായി, രമ്യ കൃഷ്ണ ചന്ദ്രമുഖിയായി. ചിത്രത്തിന്റെ സംഗീതത്തിന് കെ രാഘവനും മോഹൻ സിത്താരയും പങ്കുവഹിച്ചു. ഗാനങ്ങൾക്ക് പി ഭാസ്കരൻ വരികളെഴുതി. മലയാളികൾക്ക് ഈ ചിത്രം മറ്റൊരു കാരണത്താലും ഓർമ്മിക്കാം. സ്വപ്നമാലിനി തീരത്ത് എന്ന ഗാനത്തിന്റെ മാധുര്യം. ബംഗാളിൽ ജനിച്ച ദേവദാസ് മലയാളത്തിന്റെ സംഗീത ഭാഷയിലേക്കും കടന്നെത്തിയ നിമിഷം കൂടിയായിരുന്നു അത്. ഒരു സാഹിത്യകഥ പ്രാദേശികമായപ്പോൾ അത് വിവർത്തനം മാത്രമാകുന്നില്ല, അത് പുതിയൊരു സാംസ്കാരിക ഓർമ്മയായി മാറുന്നു. പിന്നെ വന്നു 2002 ഇന്ത്യൻ ജനപ്രിയ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പ്രത്യേകം അടയാളപ്പെടുത്തപ്പെട്ട വർഷം. സഞ്ജയ് ലീല ഭൻസാലിയുടെ ദേവദാസ്, ഷാറൂഖ് ഖാൻ, ഐശ്വര്യ റോയ്, മാധുരി ദീക്ഷിത്, ദേവദാസ്, പാർവതി, ചന്ദ്രമുഖി. ഇവിടെ ശരചന്ദ്രന്റെ ലളിതമായ കഥയ്ക്ക് ഭൻസാലി തന്റെ സ്വന്തം ദൃശ്യഭാഷ നൽകി. വിപുലമായ കൊട്ടാരങ്ങൾ, ആഡംബര വസ്ത്രങ്ങൾ, നിറങ്ങളുടെ സമൃദ്ധി, വലിയ സെറ്റുകൾ, ഗാനങ്ങളും നൃത്തങ്ങളും, അതോടൊപ്പം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ. 2002 ദേവദാസ് പഴയ കഥയെ പുനരാവിഷ്കരിച്ചതിനൊപ്പം ഇന്ത്യൻ സിനിമയിലെ ദൃശ്യവിസ്മയത്തിന്റെ ഒരു വലിയ മാതൃക കൂടിയായി മാറി. അത് ക്യാൻസിലും പ്രദർശിപ്പിക്കപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യൻ സിനിമയുടെ ശ്രദ്ധേയമായ പ്രതിനിധികളിലൊന്നായി മാറി. പക്ഷേ ആ ആഡംബരത്തിന്റെ നടുവിലും ദേവദാസ് അതേ മനുഷ്യനായിരുന്നു, സ്വന്തം ജീവിതത്തെ രക്ഷിക്കാൻ കഴിയാതെ പോയ ഒരാൾ. ദേവദാസിനെ പുനർനിർമ്മിക്കുക മാത്രമല്ല, അതിനെ പൊളിച്ചെഴുതാനും ശ്രമങ്ങളുണ്ടായി. അനുരാഗ് കശ്യപിന്റെ ദേവ് ഡി അതിന് ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ്. അഭയ ഡിയോൾ അവതരിപ്പിച്ച ദേവ്, മാഹി ഗിൽ അവതരിപ്പിച്ച പാർവതി, കൽക്കി കൊച്ചിലിൻ അവതരിപ്പിച്ച ലെന്നി, ഇവിടെ കഥ പഴയ കാലഘട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആധുനിക ഇന്ത്യയിലേക്ക് കടക്കുന്നു. പ്രണയം, ലൈംഗികത, മയക്കുമരുന്ന്, സ്വയം നശീകരണം, നഗരജീവിതം, പുതിയ തലമുറയുടെ ബന്ധങ്ങൾ എന്നിങ്ങനെ. പഴയ ദേവദാസ് പുതിയ കാലത്തിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങുന്നു. കഥ മാറിയില്ല, പക്ഷേ കഥ പറയുന്ന സമൂഹം മാറി. 2018 സുധീർ മിശ്രയുടെ ദാസ് ദേവ് പുറത്തിറങ്ങി. ഇത് ശരത്ചന്ദ്രന്റെ കഥയുടെ നേരിട്ടുള്ള പുനർനിർമ്മാണം എന്നതിനേക്കാൾ അതിന്റെ രാഷ്ട്രീയവും അധികാരപരവുമായുള്ള ആശയങ്ങളെ ആധുനിക ഇന്ത്യയിലേക്ക് മാറ്റി വായിച്ച ഒരു രൂപാന്തരമാണ്. ദേവദാസ് എന്ന വ്യക്തിയുടെ സ്വകാര്യ ദുരന്തം ഇവിടെ രാഷ്ട്രീയ അധികാരത്തിന്റെ ലോകവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. ഇതോടൊപ്പം 2018 പുറത്തിറങ്ങിയ തെലുങ്ക് ദേവദാസ് എന്ന ചിത്രം നാഗാർജുനയും നാനിയും അഭിനയിച്ച ഒരു ആക്ഷൻ കോമഡി ചിത്രമാണ്. അത് ശരത്ചന്ദ്രന്റെ ദേവദാസിന്റെ നേരിട്ടുള്ള ചലച്ചിത്ര ആവിഷ്കാരമായി കണക്കാക്കാനാവില്ല. ഈ വ്യത്യാസം പ്രധാനമാണ്. കാരണം ദേവദാസ് എന്ന പേര് ഉപയോഗിക്കുന്ന എല്ലാ സിനിമകളും ശരത്ചന്ദ്രന്റെ നോവലിന്റെ പുനർനിർമ്മാണങ്ങളല്ല.
ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭണി ബർമ്മ, പി സി ബർവ, കെ എൽ സൈഗാൾ, അക്കിനേനി നാഗേശ്വര റാവു, ദിലീപ് കുമാർ, വേണു നാഗവള്ളി, ഷാറൂഖ് ഖാൻ, അഭയ് ഡിയോൾ, ഓരോരുത്തരും ഓരോ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. പക്ഷേ ഒരേ ദേവദാസിനെ അല്ല, കാരണം ഓരോ കാലവും സ്വന്തം ദേവദാസിനെ സൃഷ്ടിച്ചു. ഒരു കാലത്ത് ദേവദാസ് വിധിയുടെ ഇരയായിരുന്നു, മറ്റൊരു കാലത്ത് പ്രണയത്തിന്റെ ഇര, മറ്റൊരു കാലത്ത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഇര, പിന്നീട് സ്വന്തം ദൗർബല്യങ്ങളുടെ ഇര, അവസാനം സ്വന്തം തീരുമാനങ്ങളുടെ ഇര. ദേവദാസിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും നാം മറക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട്, പാർവതി പിന്നെ ചന്ദ്രമുഖി. ഒരു സ്ത്രീയെ സാമൂഹിക നിയന്ത്രണങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് തള്ളുന്നു. മറ്റൊരാൾ സമൂഹം അംഗീകരിക്കാത്ത തൊഴിൽ ചെയ്യുന്ന സ്ത്രീയായിരുന്നിട്ടും ദേവദാസിനോട് യഥാർത്ഥ കരുണ കാണിക്കുന്നു. ഇവരെ വെറും നായകന്റെ പ്രണയിനികൾ ആയി വായിക്കുന്നത് അവരുടെ സങ്കീർണത കുറച്ചു കാണുന്നതാണ്. പാർവതി ഒരു സാമൂഹിക ഘടനയ്ക്കുള്ളിൽ സ്വന്തം ജീവിതം സ്വീകരിക്കേണ്ടി വന്ന സ്ത്രീയാണ്. ചന്ദ്രമുഖി അതേ സമൂഹം പുറന്തള്ളിയ സ്ത്രീയുടെ മനുഷ്യത്വത്തെയാണ് മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ദേവദാസിന്റെ കഥ പുരുഷന്റെ ദുരന്തം മാത്രമല്ല, സ്ത്രീകളുടെ ജീവിതത്തെ സമൂഹം എങ്ങനെ നിർവചിക്കുന്നു എന്നതിന്റെ കഥ കൂടിയാണ്. ശരചന്ദ്രൻ ദേവദാസിനെ എഴുതിയത് 1917, ഒരു നൂറ്റാണ്ട് പിന്നിട്ടു. ലോകം മാറി, പ്രണയത്തിന്റെ ഭാഷ മാറി, സിനിമ മാറി, സാങ്കേതിക വിദ്യ മാറി, സമൂഹം മാറി, എന്നിട്ടും ദേവദാസ് തുടരുന്നു. കാരണം ദേവദാസിന്റെ കഥയിൽ മനുഷ്യന്റെ ഒരു പഴയ ദൗർബല്യം ഒളിഞ്ഞിരിക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നാം പലപ്പോഴും അതിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചതിനേക്കാൾ കൂടുതൽ കാലം ദുഃഖിക്കുന്നു. നമുക്ക് മുന്നിലുള്ള ജീവിതത്തെക്കാൾ നഷ്ടപ്പെട്ട ജീവിതത്തെ ആരാധിക്കുന്ന മനസ്സ്, സ്വന്തം തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം വിധിയെ കുറ്റപ്പെടുത്തുന്ന മനസ്സ്, രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നു കിടന്നിട്ടും അതിലൂടെ നടക്കാൻ കഴിയാത്ത മനസ്സ്, ഇതാണ് ദേവദാസിനെ കാലാതീതനാക്കുന്നത്. ദേവദാസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും കൂടുതൽ പുനരാവിഷ്കരിക്കപ്പെട്ട സാഹിത്യ കഥകളിൽ ഒന്നാണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും വിവിധ ഭാഷകളിലായി സിനിമകളും ടെലിവിഷൻ രൂപാന്തരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബംഗാളി, ഹിന്ദി, അസമീസ്, തെലുങ്ക്, തമിഴ്, മലയാളം, ഉറുദു തുടങ്ങിയ ഭാഷകളിലേക്ക് കഥ യാത്ര ചെയ്തു. ഇത് തന്നെയാണ് ഈ കൃതിയുടെ ഏറ്റവും വലിയ സിനിമാറ്റിക് നേട്ടം. ഒരു സിനിമ വിജയിച്ചതുകൊണ്ട് മാത്രം അത് വീണ്ടും

0: ദൗർബല്യത്തെ തിരിച്ചറിയും. മറ്റൊരാൾ പാർവതിയുടെ കണ്ണിലൂടെ കഥ കാണും. മറ്റൊരാൾ ചന്ദ്രമുഖിയുടെ വേദനയിലൂടെ. അങ്ങനെ ശരചന്ദ്രൻ 1917 എഴുതിയ ഒരു ചെറു കഥാപാത്രം നൂറ്റാണ്ടിന്റെ സാംസ്കാരിക ഓർമ്മകളിൽ ഒരു പ്രതീകമായി മാറുന്നു. ദേവദാസ് ഇനി ഒരു മനുഷ്യന്റെ പേര് മാത്രമല്ല, പ്രണയത്തിൽ തോറ്റ ഒരാളുടെ പേരാണ്. സ്വയം നശീകരണത്തിലേക്ക് വഴുതിപ്പോയ ഒരാളുടെ പേര്, നഷ്ടപ്പെട്ടതിനെ മറക്കാനാകാത്ത ഒരാളുടെ പേര്, സ്വന്തം ജീവിതത്തെക്കാൾ സ്വന്തം വേദനയെ വലുതാക്കിയ ഒരാളുടെ പേര്. അതുകൊണ്ടാണ് ഓരോ കാലവും ദേവദാസിനെ വീണ്ടും അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ദേവദാസിനെ അന്വേഷിക്കുന്നത് അവന് വേണ്ടിയല്ല, നമ്മളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു ദേവദാസിനെ തിരിച്ചറിയാനാണ്. ഒരു നൂറ്റാണ്ട് മുൻപ് ഒരു ബംഗാളി എഴുത്തുകാരൻ എഴുതിയ കഥാപാത്രം ഇന്നും പുതിയ മുഖങ്ങളോടെ തിരശീലയിൽ വരുന്നു. കഥാപാത്രം മാറുന്നില്ല, നമ്മളാണ് മാറുന്നത്. അതിനാൽ ദേവദാസിന്റെ സിനിമാ ചരിത്രം യഥാർത്ഥത്തിൽ ഒരു കഥാപാത്രത്തിന്റെ ചരിത്രമല്ല. ഇന്ത്യൻ സമൂഹം പ്രണയത്തെയും കുടുംബത്തെയും പൗരുഷത്തെയും സ്ത്രീത്വത്തെയും പരാജയത്തെയും സ്വയം നശീകരണത്തെയും ഓരോ കാലത്തും എങ്ങനെ കണ്ടുവന്നതിന്റെ ഒരു നൂറ്റാണ്ട് നീണ്ട കണ്ണാടിയാണ്.
1: കൗതുകരസങ്ങൾ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശാസ്ത്ര കൗതുകം.
2: പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ ആദ്യം ചെയ്തത് ടെലിസ്കോപ്പുകൾ ആകാശത്തേക്ക് തിരിക്കുകയായിരുന്നു. പിന്നീട് റേഡിയോ ടെലിസ്കോപ്പുകൾ നിർമ്മിച്ചു. എന്നാൽ 1961 ഒരു അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു കടലാസ് എടുത്തു, അതിലൊരു സമവാക്യം എഴുതി. അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ഗണിതം ഉപയോഗിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആ ശാസ്ത്രജ്ഞനായിരുന്നു ഫ്രാങ്ക് ഡ്രേക്ക്. അദ്ദേഹം അവതരിപ്പിച്ച ആശയമാണ് ഇന്ന് ഡ്രേക്ക് സമവാക്യം എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടുന്നത്. ഡ്രേക്ക് സമവാക്യം ഒരു അത്ഭുത സൂത്രമല്ല, അത് അന്യഗ്രഹ ജീവികളുടെ എണ്ണം കൃത്യമായി പറയുന്ന ഗണിതവാക്യവുമല്ല. മറിച്ച് ഒരു വലിയ ചോദ്യത്തെ ചെറിയ ചെറിയ ചോദ്യങ്ങളായി വിഭജിക്കാനുള്ള ഒരു ശാസ്ത്രീയ രീതിയാണ്. ഒരു നഗരത്തിൽ എത്ര ഡോക്ടർമാരുണ്ടെന്നറിയണമെങ്കിൽ നേരിട്ടെണ്ണാൻ കഴിയില്ല. പക്ഷേ ആ നഗരത്തിലെ ജനസംഖ്യ, പ്രായഘടന, ആശുപത്രികളുടെ എണ്ണം, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഏകദേശ കണക്ക് തയ്യാറാക്കാൻ കഴിയും. ഡ്രേക്ക് ചെയ്തതും അതുതന്നെയാണ്. ഡ്രേക്ക് സമവാക്യം അടിസ്ഥാനപരമായി 7 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ഗാലക്സിയിൽ ഓരോ വർഷവും എത്ര പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നു? അവയിൽ എത്ര നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുണ്ട്? ആ ഗ്രഹങ്ങളിൽ എത്രയെണ്ണം ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമാണ്? അവയിൽ എത്രയിടത്ത് യഥാർത്ഥത്തിൽ ജീവൻ രൂപപ്പെടുന്നു? ആ ജീവികളിൽ എത്ര പേർ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നു? അവരിൽ എത്ര നാഗരികതകൾ ബഹിരാകാശത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നു? അങ്ങനെ വികസിച്ച നാഗരികതകൾ എത്രകാലം നിലനിൽക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പരസ്പരം ഗുണിച്ചാൽ നമ്മുടെ ഗാലക്സിയിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്ന നാഗരികതകളുടെ ഏകദേശ എണ്ണം ലഭിക്കുമെന്നാണ് ഡ്രേക്ക് നിർദ്ദേശിച്ചത്. ഡ്രേക്ക് സമവാക്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഗണിതത്തിലല്ല, വിവരങ്ങളുടെ അഭാവത്തിലാണ്. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഇന്ന് നമുക്ക് നല്ല ഉത്തരങ്ങളുണ്ട്. കാരണം ആധുനിക ദൂരദർശിനികൾ 1000 എക്സോപ്ലാനറ്റുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞർക്കറിയാം, ഗ്രഹങ്ങൾ അപൂർവമല്ല, മിക്ക നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുണ്ട്. പക്ഷേ അടുത്ത ചോദ്യങ്ങൾക്ക് ഇന്നും കൃത്യമായ ഉത്തരമില്ല. ജീവൻ രൂപപ്പെടാനുള്ള സാധ്യത എത്ര? ബുദ്ധിയുള്ള ജീവികൾ എത്ര അപൂർവമാണ്? സാങ്കേതിക നാഗരികതകൾ എത്രകാലം നിലനിൽക്കും? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഭൂമിയെ മാത്രമാണ് നമുക്ക് ഉദാഹരണമായി കാണിക്കാൻ കഴിയുന്നത്. ഒരേ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഒരു പ്രപഞ്ച നിയമം കണ്ടെത്താൻ കഴിയില്ല. ഡ്രേക്ക് സമവാക്യത്തിൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. ചില കണക്കുകൾ പ്രകാരം നമ്മുടെ ഗാലക്സിയിൽ 1000 ബുദ്ധിയുള്ള നാഗരികതകൾ ഉണ്ടായേക്കാം. മറ്റു ചില കണക്കുകൾ പറയുന്നത് നമ്മൾ മാത്രമായിരിക്കാം. ഈ 2 സാധ്യതകളും ഇന്നും ശാസ്ത്രീയമായി തുറന്നുകിടക്കുകയാണ്. അതുകൊണ്ടാണ് ഡ്രേക്ക് സമവാക്യം ഒരു ഉത്തരത്തേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്നത്. 50 മുമ്പ് ഡ്രേക്ക് സമവാക്യത്തിലെ പല ഘടകങ്ങളും വെറും ഊഹങ്ങളായിരുന്നു. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. കെപ്ലർ, ടെസ്, ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി തുടങ്ങിയ ദൌത്യങ്ങൾ ഭൂമിക്ക് പുറത്തുള്ള ലോകങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വിപുലമാക്കി. ചില ഗ്രഹങ്ങളിൽ ജലബാഷ്പത്തിന്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില ഗ്രഹങ്ങൾ ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ മേഖലയിലാണ്. എന്നാൽ ഇതുവരെ ഒരിടത്തും ജീവന്റെ നേരിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടില്ല. ഡ്രേക്ക് സമവാക്യം ഒരു ഗണിതസൂത്രം മാത്രമായിരുന്നില്ല, അത് ശാസ്ത്രത്തിന്റെ ചിന്താരീതിയെ മാറ്റിമറിച്ചു. മുമ്പ് ആളുകൾ ചോദിച്ചിരുന്നത് അന്യഗ്രഹജീവികൾ ഉണ്ടോ? ഡ്രേക്ക് ചോദിച്ചത് അവർ ഉണ്ടാകാനുള്ള സാധ്യതയെ എങ്ങനെ ശാസ്ത്രീയമായി വിലയിരുത്താം? ഇതാണ് ശാസ്ത്രത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം, വലിയ ചോദ്യങ്ങളെ അളക്കാവുന്ന ചെറിയ ചോദ്യങ്ങളാക്കി മാറ്റാനുള്ള കഴിവ്. ഡ്രേക്ക് സമവാക്യം ഇന്നും ഒരു പൂർണ്ണ ഉത്തരമല്ല, പക്ഷേ അത് മനുഷ്യന്റെ ജിജ്ഞാസയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിലൊന്നാണ്. നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യൻ അന്ധവിശ്വാസത്തെയോ ഭാവനയെയോ അല്ല, ഗണിതത്തെയും നിരീക്ഷണത്തെയും ആശ്രയിച്ചു. ഒരുപക്ഷെ അതാണ് ഈ സമവാക്യത്തിന്റെ ഏറ്റവും വലിയ വിജയം. കാരണം ചിലപ്പോൾ ഒരു സമവാക്യം ഒരു സംഖ്യ കണ്ടെത്താനല്ല എഴുതപ്പെടുന്നത്, മനുഷ്യരാശിയെ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കാനാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
0: കരുണാസായി റേഡിയോ.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: പ്രബോധന ചിന്ത.
1: നിലപാടുതറ മാമാങ്കത്തിൽ പെരുമാക്കന്മാർ സ്ഥാനാരോഹണം ചെയ്തു നിൽക്കുന്ന സുരക്ഷിതമായ ഇടത്തിന് നിലപാടുതറ എന്ന് പറയുന്നു. ആദ്യം ഒരു നിലപാട്, ഒരു ഉറച്ച തീരുമാനമുണ്ടാവുക, പിന്നെ അതിന് ഒരു തറ അല്ലെങ്കിൽ ഉറപ്പുള്ള നിൽപ്പിടമുണ്ടാവുക. ഇത്രയുമായാൽ കാര്യവിജയത്തിന്റെ പാതിയായി. ശത്രുക്കളെ വളഞ്ഞു വെച്ചു ജയിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരിടം കണ്ടെത്തിയിട്ടേ യുദ്ധത്തിനൊരുങ്ങാവൂ. അതുവരെ ശത്രുക്കളെ ഇകഴ്ത്തുകയും അരുത്. കാരണം തന്റെ സ്ഥാനം സുരക്ഷിതമല്ല എന്നതുതന്നെ. സമ്പദ് ശക്തി, സൈന്യശക്തി, ബന്ധുബലം ഇതൊക്കെ സ്വതവേയുള്ള രാജാക്കന്മാർക്കും ഒരു കോട്ടയുടെ സുരക്ഷിതത്വം കൂടിയുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരും. വിജയം അവസരങ്ങളിലാണ്. അതുകൊണ്ട് അവസരങ്ങളെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുക. അവസരം ഒന്നിലധികം തവണ ഒരേ വാതിൽ മുട്ടിയെന്ന് വരില്ല. അവ പെട്ടെന്ന് മറയുന്ന സ്വഭാവമുള്ളവയാണ്. അവയെ അവഗണിച്ചാൽ പിന്നെ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിഞ്ഞൊന്നും വരില്ല. വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, അവസരം കിട്ടുന്ന പക്ഷം അടിമകളും സ്വേച്ഛാധിപതികളാവും. നല്ല അവസരങ്ങളും ചീത്ത അവസരങ്ങളുമുണ്ട്. അധമന്മാർ ദുഷിച്ച അവസരങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് സ്വയം നശിക്കുകയും കൂടെയുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതല്ല ജ്ഞാനികളുടെയും ധീരന്മാരുടെയും അവസ്ഥ. അവർ അത് പ്രയോജനപ്പെടുത്തുന്നത് ലോകോപകാരപ്രദമായിട്ടായിരിക്കും. അനിശ്ചിതമായ ഒരു കാര്യത്തിനു വേണ്ടി സുനിശ്ചിതമായ ഒരു കാര്യം ഉപേക്ഷിക്കരുത്. ദൈവാധീനത്തിന്റെ മറ്റൊരു പേരാണ് അവസരം എന്നത് മറക്കരുത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 2 സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1869 ഒക്ടോബർ 2. കഴിഞ്ഞ ഒരു സഹസ്രാബ്ദത്തിനുള്ളിൽ മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും മഹാനായ ഭാരതപുത്രൻ മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഭൂജാതനായി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രമുഖ ശില്പിയും അക്രമരാഹിത്യം എന്ന അസാധാരണ സമരായുദ്ധത്തിന്റെ പ്രയോഗത്തിലൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നുകത്തിൻ കീഴിൽ നിന്ന് ഭാരതീയരെ വിമോചിപ്പിക്കുകയും ചെയ്ത ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന വിശേഷണത്തോടെ ആധുനിക ഭാരതത്തിന്റെ സ്രഷ്ടാക്കളിൽ ഒന്നാമനായി. 1944 ഒക്ടോബർ 2 വാഴ്സ പ്രതിരോധം അവസാനിച്ചു. 1975 ഒക്ടോബർ 2 ജപ്പാൻ ചക്രവർത്തി ഹിരോഹിതോ ജീവിതത്തിലാദ്യമായി അമേരിക്കൻ സന്ദർശനത്തിനായി വാഷിംഗ്ടണിൽ എത്തിയിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ പി. ജയചന്ദ്രൻ പാടി.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ. അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്തു ഗന്ധമാണ്! ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള മിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി പി. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷികത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിൽ വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഇനി ചരിത്രം. 8 സ്കൂളുകളെ ലോവർ പ്രൈമറി സ്കൂളുകളായി ഉയർത്തി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് മത്സരങ്ങളിൽ 6 സ്വർണം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 157 ജന്മവാർഷികത്തിൽ പ്രണാമമർപ്പിച്ച് രാജ്യം. ഡൽഹിയിലെ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. രാജ്ഘട്ടിൽ അല്പം മുൻപ് നടന്ന പ്രാർത്ഥനായോഗത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഇന്ന് അന്താരാഷ്ട്ര അഹിംസാ ദിനമായും ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 122 ജന്മവാർഷിക ദിനാചരണവും ഇന്ന് നടന്നു. ഡൽഹിയിലെ വിജയഘട്ടിലുള്ള സ്മൃതി മണ്ഡപത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജയന്തി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും നടന്നു. എല്ലാ ജില്ലകളിലും ഗാന്ധിജയന്തി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമാക്കി മാറ്റുമെന്നും രാജ്യത്തിനാകെ മാതൃകയായി മോഡൽ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം സംസ്ഥാനതല ക്യാമ്പയിൻ എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിലെ പോലെ ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിലും ശീലമായി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു സീറോ വേസ്റ്റ് ഇതിലേക്ക് പോകണം. ഒരു സ്ഥലത്തും നോക്കിയാൽ ഒന്നും കാണരുത്. അപ്പൊ നമ്മൾ ഇതൊരു കൾച്ചർ കൂടിയാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. പിന്നെ അതിന് ഇന്നത്തെ കാലത്തെ വേസ്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയ വേസ്റ്റുകൾ വരികയാണ്, ഈ വേസ്റ്റ് ഉണ്ടാവുകയാണ്, ധാരാളം വേസ്റ്റുകൾ ഉണ്ടാവുകയാണ്. ആ വേസ്റ്റുകളെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത് എങ്ങനെയാണ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം.
0: 2031 March 30 കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുജനങ്ങൾ എന്നിവരെ ഏകോപിപ്പിച്ചുകൊണ്ട് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ ഉറപ്പാക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. SIR നടപടികൾക്ക് ശേഷം വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അർഹരായവരെയും പുതിയ വോട്ടർമാരെയും ചേർക്കുന്നതിനായി പ്രത്യേക പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്കാണ് കമ്മീഷന്റെ നിർദ്ദേശം. പുതിയ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ വോട്ടർമാരെ കണ്ടെത്തി പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഇങ്ങനെ കണ്ടെത്തുന്ന വോട്ടർമാരുടെ വീടുകൾ BLOമാർ നേരിട്ട് സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് കേന്ദ്രമാക്കി ഗോത്ര സർവകലാശാല യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് അർബുദവും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക ഹൃദയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മാറിയ ഭക്ഷണ സംസ്കാരവും അനാരോഗ്യകരമായ ജീവിതരീതിയുമാണ് രോഗങ്ങൾ വർദ്ധിക്കാൻ പ്രധാന കാരണമെന്ന് മന്ത്രി പറഞ്ഞു. ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവും എല്ലാവരും ശീലമാക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹൃദയാഘാതം മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ട്രോപോണിൻ ടെസ്റ്റ് നവംബർ മുതൽ സംസ്ഥാനത്തെ BPL വിഭാഗക്കാർക്ക് സൌജന്യമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 8 ഏകാധ്യാപക വിദ്യാലയങ്ങളെ LP സ്കൂളുകളാക്കി ഉയർത്തി. സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറം കീഴ്ശേരിയിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിർവഹിച്ചു. അരിമംഗലം, താനൂർ കാളംതുരുത്തി, വണ്ടൂർ അരിമണൽ, മഞ്ചേരി തരികുളം എന്നിങ്ങനെ 5 ബദൽ സ്കൂളുകളും കാസർഗോഡ് ജില്ലയിലെ ആലൂർ, ഇടുക്കി കുറത്തിക്കുടി, കണ്ണൂർ കോലങ്കി എന്നിവയെയാണ് എൽ പി സ്കൂളുകളാക്കി ഉയർത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ അടൽ ടണലിനെക്കുറിച്ചാണ് ഇന്ന്. ലോകപ്രശസ്തമായ റോഹ്താങ് ചുരത്തിൽ അതീവ ദുഷ്കരമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളിൽ നിർമ്മിച്ച അടൽ ടണൽ ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. മേഖലയുടെ വികസനം, ടൂറിസം, തന്ത്രപ്രധാനമായ ഗതാഗത ബന്ധം എന്നിവയിൽ പ്രധാന നാഴികക്കല്ലായി മാറിയ അടൽ ടണൽ 2020 ഒക്ടോബർ 3 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ യജ്ഞവും സംഘടിപ്പിച്ചു. നഗരസഭ അധ്യക്ഷൻ പി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും ചേർന്ന് കത്തോലിക്കേറ്റ് കോളേജ് NSS യൂണിറ്റുമായി സഹകരിച്ച് ശുചീകരണ റാലി സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് ആരംഭിച്ച റാലി കളക്ടർ എ നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ത്തിലധികം വോളണ്ടിയർമാർ പങ്കെടുത്തതായി DRM അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയിൽ ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ നെൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന് കേരള സെന്റർ ഫോർ പെസ്റ്റ് മാനേജ്മെന്റ് അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: പകൽ സമയത്തെ അതീവ ചൂടും രാത്രിയിലെ തണുപ്പും മുഞ്ഞയുടെ വ്യാപനത്തിന് വഴിതെളിക്കുന്നു. മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മിരട് ചാഴികളുടെ സാന്നിധ്യം മിക്ക പാടശേഖരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ കർഷകർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കൃഷിവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഞ്ഞ കൂടുതലായി കാണുന്ന പാടങ്ങളിൽ വെള്ളം കയറ്റി ഇറക്കിയ ശേഷം നീരൂറ്റി കുടിക്കുന്ന മുഞ്ഞകളെ മാത്രം നശിപ്പിക്കുന്ന കീടനാശിനികൾ ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മിത്രകീടങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായി കീടനാശിനി പ്രയോഗിക്കുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മറ്റന്നാൾ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്കിന്നും സ്വർണ്ണത്തിളക്കം. ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഹോക്കി മത്സരങ്ങളിൽ നിന്നായി ഇന്ന് 6 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. വനിതാ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും ജന്മ

0: സാന്ദ്യരാഗങ്ങൾ.
1: സായന്തരം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിയുടെറ്റു വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തരത്തിൽ ഇനി കേൾക്കാം സുരേഷ് വാട്കർ ആലപിച്ച ഗാനം.

കെ പി ബ്രഹ്മാനന്ദൻ, പത്മിനി എന്നിവർ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി ശ്രീ മഹാദേവൻ തന്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം എസ് പി വെങ്കടേഷ്, രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര.

ചിത്രം പ്രണയവർണ്ണങ്ങൾ. സംഗീതം വിദ്യാസാഗർ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ സംഗീതം നൽകി. എസ് രമേശൻ നായർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാർ.

ചിത്രം സമ്മർ ഇൻ ബദലഹേം. സംഗീതം വിദ്യാസാഗർ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ.എസ്. ചിത്ര.

ബയോസ്കോപ്പിലിനി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. സംഗീതം SP വെങ്കടേഷ്. ചിത്രം കല്യാണ കച്ചേരി.

തിളക്കം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച് സുബിൻ ഇഗ്നേഷ്യസ്, ഡെൽസി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ശൃംഗാരവേലൻ.

ബയോസ്കോപ്പിലിനി മൈ ബോസ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും മഞ്ജരിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി അഗ്രി ടെക്നോളജി മീറ്റ് 2026 ഒക്ടോബർ 3 പാലക്കാട് ജില്ലയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് അങ്കണത്തിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ജില്ലാ

14 അവാർഡുകളും മട്ടുപ്പാവ് സ്കൂൾ കോളേജ് വെറ്ററൻ എന്നീ വിഭാഗങ്ങളിൽ 10,000 രൂപ വീതമുള്ള 33 അവാർഡുകളും ഉണ്ടായിരിക്കും. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 30 നവംബർ. 3 വർഷത്തിനുമേൽ പൂർണ്ണമായും ജൈവ ഭക്ഷണ കൃഷി ചെയ്യുന്നവരെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വെള്ളക്കടലാസിൽ കൃഷിയുടെ ലഘുവിവരണവും പൂർണ്ണ മേൽവിലാസവും വീട്ടിൽ എത്തിച്ചേരാനുള്ള വഴിയും ഫോൺ നമ്പരും ജില്ലയും അപേക്ഷയിൽ എഴുതിയിരിക്കണം. ഫോട്ടോകളോ മറ്റു സർട്ടിഫിക്കറ്റുകളോ അപേക്ഷയോടൊപ്പം അയക്കേണ്ടതില്ല. അപേക്ഷ അയക്കേണ്ട വിലാസം KV ദയാൽ അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീകോവിൽ മുഹമ്മ PO ആലപ്പുഴ 688-525. കൂടുതൽ വിവരങ്ങൾക്ക് 9447114526 9446424617 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1,500 രൂപ. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 12 ഒക്ടോബർ മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400043754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 ഒക്ടോബർ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4,000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481257662 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. സസ്യകീടരോഗ നിയന്ത്രണ നിർദ്ദേശങ്ങൾ. നെല്ലിലെ ഇലപ്പേൻ. ഞാറ്റടിയിലുള്ള നെൽച്ചെടികൾക്ക് ഇലപ്പേനിന്റെ ആക്രമണം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇവ നീരൂറ്റുകുടിക്കുന്നതുമൂലം ഇലയുടെ അഗ്രഭാഗം ചുരുണ്ട് സൂചി പോലെയാകുന്നു. ഒരു നുരിയിൽ താഴെയുള്ള ഇലകൾ മഞ്ഞളിച്ചും 3-ൽ കൂടുതൽ ഇലകൾ ചുരുണ്ട് സൂചി പോലെയായിരിക്കുന്നതും കണ്ടാൽ നിയന്ത്രണ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. നിയന്ത്രണ ഉപാധികൾ സംബന്ധിച്ച വിശദമായ കുറിപ്പ് കൃഷി ഓഫീസർമാർ നൽകുന്നതായിരിക്കും. ആ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: പ്രിയ ശ്രോതാക്കളെ, ഒരേ ഒരു താരത്തിൽ ഇന്ന് തമിഴ് ചലച്ചിത്ര ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ, ഓരോ സിനിമയും ഓരോ ദൃശ്യാനുഭവമാക്കി മാറ്റിയ മണിരത്നം എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ച് കേൾക്കാം. തമിഴ് സിനിമയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ അതുല്യ കലാകാരൻ, ദൃശ്യഭാഷയുടെ സൗന്ദര്യശാസ്ത്രം എന്താണെന്ന് പ്രേക്ഷകരെ പഠിപ്പിച്ച പ്രതിഭ, മൗനരാഗത്തിലൂടെ പ്രണയത്തിന്റെ സൂക്ഷ്മഭാവങ്ങളെയും നായകനിലൂടെ അധോലോകത്തിന്റെ വൈകാരിക തലങ്ങളെയും അഞ്ജലിയിലൂടെ കുഞ്ഞിന്റെ നിഷ്കളങ്ക ലോകത്തെയും തിരശീലയിൽ വരച്ചുകാട്ടിയ വിസ്മയം, മണിരത്നം. ഓരോ ഫ്രെയിമിലും നിറയുന്ന കവിതയും സംഗീതവും ആഴമേറിയ കഥാപാത്രങ്ങളും മണിരത്നം സിനിമയെ ഒരു ദൃശ്യാനുഭവം മാത്രമല്ല, ഒരു വൈകാരിക അനുഭവം കൂടിയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ സിനിമകൾ വെറും കാഴ്ചകളല്ല, മറിച്ച് ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങളെ, മനുഷ്യബന്ധങ്ങളെ, രാഷ്ട്രീയത്തെ, പ്രണയത്തെ, സൗന്ദര്യത്തെയൊക്കെ അതിമനോഹരമായി വരച്ചുകാട്ടുന്ന കാവ്യങ്ങളാണ്. ഓരോ ഫ്രെയിമിലും ഒരു കവിത ഒളിപ്പിച്ചുവെച്ച് ശബ്ദവും വെളിച്ചവും സംഗീതവും കൊണ്ട് പ്രേക്ഷകന്റെ ഹൃദയത്തെ കീഴടക്കിയ മാന്ത്രികൻ മണിരത്നം.

ദൃശ്യഭാഷയുടെ മാന്ത്രികത്വം കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെയും കഥയുടെ ഗതിയെയും പ്രതിഫലിപ്പിക്കുന്ന ഫ്രെയിമുകൾ, മഴയും വെളിച്ചവും നിഴലുകളും മണിരത്നത്തിന്റെ സിനിമകളിൽ ജീവസ്സുറ്റ കഥാപാത്രങ്ങളായി മാറുന്നു. സാധാരണ കഥകളെപ്പോലും അസാധാരണമായൊരു ദൃശ്യാനുഭവമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അതിശയിപ്പിക്കുന്നതാണ്. മിനിമലിസവും സൂക്ഷ്മതയും അദ്ദേഹത്തിന്റെ സിനിമകളുടെ മുഖമുദ്രയാണ്. പ്രേക്ഷകരുടെ മനസ്സിൽ പ്രണയത്തിന്റെ പുതിയ ഭാവങ്ങൾ നിറച്ചാണ് മണിരത്നം ചലച്ചിത്ര ലോകത്ത് തന്റെ കയ്യൊപ്പ് ചാർത്തുന്നത്. മൗനരാഗം, അലേപ്പായുതേ, ഓ കാതൽ കൺമണി തുടങ്ങിയ സിനിമകളിലൂടെ പ്രണയം കേവലമൊരു വൈകാരിക ബന്ധമല്ലെന്നും അത് നർമ്മവും തമാശയും പിണക്കവും ഇണക്കവുമെല്ലാം ചേർന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു തന്നു. നഗരജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ വേഗതയേറിയ തിരക്കുകൾക്കിടയിൽ സംഭവിക്കുന്ന പ്രണയത്തിന്റെ ചെറുതും വലുതുമായ നിമിഷങ്ങളെ അദ്ദേഹം തിരശീലമേൽ മനോഹരമായി ആവിഷ്കരിച്ചു.

രാജയും എ ആർ റഹ്മാനും മണിരത്നം സിനിമകളുടെ ഭാഗമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സംഗീതം മണിരത്നം സിനിമകളുടെ ആത്മാവായിരിക്കുന്നതുകൊണ്ടാണ്. എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികനുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിലൊന്നായി മാറി. റഹ്മാന്റെ മാസ്മരിക സംഗീതവും മണിരത്നത്തിന്റെ ദൃശ്യഭാഷയും ഒന്നിക്കുമ്പോൾ അത് കേവലം സിനിമയല്ല, അതൊരു അനുഭൂതിയായി പരിണമിച്ചു. ഓരോ ഗാനവും സിനിമയുടെ കഥാന്ത്യത്തെ നിർവചിക്കുന്നതും കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങളെ ആഴത്തിൽ സ്പർശിക്കുന്നതുമായി മാറുന്ന കമനീയത. മണിരത്നത്തിന്റെ സിനിമകളിലെ ഗാനങ്ങൾ വെറും പാട്ടുകളല്ല, മറിച്ച് കഥയുടെ ഒഴുക്കിനെ സഹായിക്കുന്ന, കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഉപാധികളാണ്. സംഗീതത്തിന്റെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിച്ച് ഓരോ രംഗത്തിനും ജീവൻ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ സംഗീതത്തെ ഇത്രയും മനോഹരമായി ഉപയോഗിച്ച മറ്റൊരു സംവിധായകൻ ഉണ്ടാകില്ല തന്നെ.

മണിരത്നം സിനിമകളിലെ പ്രണയം എപ്പോഴും വ്യത്യസ്തമാണ്. അത് തീവ്രമായ ആകർഷണമാകാം, നിശബ്ദമായ ആരാധനയാകാം, അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളാൽ വെല്ലുവിളിക്കപ്പെടുന്ന ബന്ധങ്ങളാകാം. റോജയിലെയും ബോംബെയിലെയും പ്രണയം രാജ്യസ്നേഹത്തിന്റെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിരിയുന്നു. അലിപായുധയിലെ പ്രണയം ആധുനിക ബന്ധങ്ങളിലെ സങ്കീർണതകളെ വരച്ചുകാട്ടുന്നു. ഓരോ പ്രണയകഥയും അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നു. രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും പ്രണയത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സിനിമകളിൽ ശക്തമായി പ്രതിഫലിച്ചു. റോജ, ബോംബെ, ദിൽസെ എന്നീ സിനിമകളിലൂടെ തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും ഭീകരമുഖങ്ങളെ മണിരത്നം തുറന്നുകാട്ടി. ഒപ്പം പ്രണയത്തിന്റെ ദൃശ്യചാരുതയും മനുഷ്യബന്ധങ്ങളിലെ വിള്ളലുകളും പ്രതീക്ഷകളും അതിജീവനവുമെല്ലാം ഈ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കലാപങ്ങൾക്കിടയിലും സ്നേഹത്തിന്റെ ചെറുതിരുനാളം കെടാതെ കാക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിലെ അനിതര സാധാരണമായ കാഴ്ചകളായി മാറി. സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെ ധൈര്യപൂർവ്വം തന്റെ സിനിമകളിലൂടെ മണിരത്നം അവതരിപ്പിച്ചു. റോജ കശ്മീർ പ്രശ്നത്തെയും തീവ്രവാദത്തെയും കുറിച്ച് സംസാരിച്ചപ്പോൾ ബോംബെ വർഗീയ കലാപങ്ങളുടെ ഭീകരത തുറന്നുകാട്ടി. ദളപതി സൌഹൃദത്തിന്റെയും അധികാരത്തിന്റെയും കഥ പറഞ്ഞപ്പോൾ ഇരുവർ തമിഴ് രാഷ്ട്രീയത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സിനിമകൾ സമൂഹത്തോട് സംവദിക്കാനുള്ള ഒരു മാധ്യമം കൂടിയായിരുന്നു. മണിരത്നം സിനിമകളിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തിത്വങ്ങളാണ്. അവരെല്ലാം അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചവരാണ്. നായകനിലെ വേലുനായ്ക്കർ, ദളപതിയിലെ സൂര്യ, അലേപ്പായുധയിലെ കാർത്തിക്, ഈ കഥാപാത്രങ്ങളെല്ലാം ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു. അവർ ചെയ്ത തെറ്റുകൾ പോലും അവരുടെ നന്മ കൊണ്ട് നീതീകരിക്കാൻ പ്രേക്ഷകർക്ക് സാധിച്ചു.

മണിരത്നം സിനിമകളിലെ കഥാപാത്രങ്ങൾ എപ്പോഴും ജീവസ്സുറ്റവരാണ്. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും ഭയങ്ങളും പോരാട്ടങ്ങളുമുണ്ട്. നായകന്മാരും നായികമാരും മാത്രമല്ല, ചെറിയ കഥാപാത്രങ്ങൾക്ക് പോലും വ്യക്തമായ വ്യക്തിത്വമുണ്ട്. അഭിനേതാക്കളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഓരോ കഥാപാത്രവും പ്രേക്ഷകന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെടുന്നു. കുടുംബ ബന്ധങ്ങളെ മണിരത്നം തന്റെ സിനിമകളിൽ വളരെ വൈകാരികമായി കൈകാര്യം ചെയ്തു. കണ്ണത്തിൽ മുത്തമിട്ടാൽ, ബോംബെ തുടങ്ങിയ സിനിമകളിൽ, യുദ്ധം കലാപം തുടങ്ങിയ സാഹചര്യങ്ങളിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനകളും അതിജീവനങ്ങളും അദ്ദേഹം ആഴത്തിൽ അവതരിപ്പിച്ചു. സ്നേഹത്തിന്റെയും കരുതലിന്റെയും ആഴമേറിയ ലോകം ഈ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ മണിരത്നത്തിന് സാധിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: സിനിമയുടെ സാങ്കേതിക വിദ്യയിൽ മണിരത്നം എന്നും മുന്നിട്ട് നിന്നു. ഛായാഗ്രഹണം, എഡിറ്റിംഗ്, കലാസംവിധാനം തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹം തന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. പി സി ശ്രീറാം, സന്തോഷ് ശിവൻ തുടങ്ങിയ പ്രതിഭാധനരായ ഛായാഗ്രാഹകർ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ദൃശ്യഭാഷയുടെ പുതിയ മാനങ്ങൾ നൽകി. ഓരോ ഫ്രെയിമും ഒരു ചിത്രകാരന്റെ മനസ്സോടെയാണ് അദ്ദേഹം ഒരുക്കിയത്. ഛായാഗ്രഹണം, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ തുടങ്ങിയ സാങ്കേതിക വശങ്ങളിൽ മണിരത്നം പുലർത്തുന്ന ശ്രദ്ധ എടുത്തു പറയേണ്ടതാണ്. സന്തോഷ് ശിവൻ, രവി കെ ചന്ദ്രൻ തുടങ്ങിയ മികച്ച ഛായാഗ്രാഹകരുമായി ചേർന്ന് അദ്ദേഹം മാന്ത്രിക ദൃശ്യങ്ങൾ ഒരുക്കി. ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേഗതയും ഒഴുക്കും നൽകി. ഓരോ സാങ്കേതിക വിഭാഗത്തെയും കഥയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്.

മണിരത്നം സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ശക്തരും സ്വതന്ത്രരുമാണ്. അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും നിലപാടുകളുമുണ്ട്. വെറും നായികമാർ എന്നതിലുപരി കഥയുടെ ഗതിയെ സ്വാധീനിക്കുന്നവരാണവർ. റോജയിലെ റോജയും ബോംബെയിലെ ശൈലാബാനുവും അലൈപ്പായുധയിലെ ശക്തിയും ഇതിനുദാഹരണങ്ങളാണ്. സ്ത്രീകളെ യാഥാർത്ഥ്യ ബോധത്തോടെയും ബഹുമാനത്തോടെയും അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മണിരത്നം സിനിമകൾക്ക് അതിന്റേതായ ഒരു താളമുണ്ട്, ഒരുതരം കവിതയുടെ താളം. അതദ്ദേഹത്തിന്റെ തിരക്കഥയിലും സംഭാഷണങ്ങളിലും സംഗീതത്തിലും എന്തിന് ഓരോ ഷോർട്ട് സെലക്ഷനിലും നമുക്ക് അനുഭവിക്കാൻ കഴിയും. മിനിമലിസ്റ്റ് ശൈലിയിൽ സംഭാഷണങ്ങൾ കുറച്ച് ദൃശ്യങ്ങളിലൂടെ കഥ പറയാൻ അദ്ദേഹം ശ്രമിച്ചു. ഇത് പ്രേക്ഷകർക്ക് കഥാപാത്രങ്ങളുടെ മനസ്സിലേക്ക് നേരിട്ടിറങ്ങിച്ചെല്ലാനുള്ള അവസരം നൽകി. അതുകൊണ്ടുതന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ അത്രയേറെ ഉദാത്തമായി മണിരത്നം ചിത്രങ്ങളിൽ നമുക്ക് ദർശിക്കാം.

മണിരത്നം സിനിമകൾക്ക് കാലാതീതമായ ഒരു മൂല്യമുണ്ട്. അവ പുറത്തിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നും പ്രസക്തമാണ്. വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പും അവതരണ ശൈലിയും അദ്ദേഹത്തിന്റെ സിനിമകളെ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നവയാക്കുന്നു. ഓരോ തവണ കാണുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സിനിമകളാണ് അദ്ദേഹത്തിന്റേത്. ഇന്ന് മണിരത്നം സിനിമകൾ കേവലം തമിഴ് സിനിമകളല്ല, അവ ലോക സിനിമയുടെ ഭാഗമാണ്. പ്രണയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും ആഴങ്ങളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾ ഓരോ സിനിമാ പ്രേമിക്കും ഒരു പാഠപുസ്തകമാണ്. ആ ദൃശ്യവിസ്മയങ്ങൾ ഇന്നും തുടരുകയാണ്, പുതിയ കഥകളും പുതിയ സ്വപ്നങ്ങളുമായി.

പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർക്ക് മണിരത്നം ഒരു വലിയ പ്രചോദനമാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ഒരു പാഠപുസ്തകം പോലെയാണ്. എങ്ങനെ ഒരു സിനിമയെ മനോഹരമാക്കാം, എങ്ങനെ കഥ പറയാം, എങ്ങനെ സാങ്കേതികവിദ്യയെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്ന് പഠിക്കാം.

പൊന്നീൻ സെൽവൻ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലൂടെ മണിരത്നം തന്റെ സംവിധാന പാഠവും മറ്റൊരു തലത്തിലേക്കുയർത്തി. തമിഴ് സാഹിത്യത്തിലെ ക്ലാസിക് കൃതിയെ അതിന്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി തിരശീലയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ചരിത്രവും ഭാവനയും സമന്വയിപ്പിച്ച് കാഴ്ചക്കാരെ ചോള സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മണിരത്നം വെറുമൊരു സംവിധായകനല്ല, മറിച്ച് ഒരു കലാകാരനാണ്, ഒരു സ്വപ്നക്കാരനാണ്. ആ സിനിമകളെല്ലാം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണ്. ഇന്നും പുതിയ ആശയങ്ങളുമായി, പുതിയ ദൃശ്യാനുഭവങ്ങളുമായി അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ സിനിമയും ഓരോ ആഘോഷമാണ്, ഓരോ അനുഭവമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖതമി രാത്രിയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അതുപോലെ സമാധാനത്തോടെയും. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ അങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ എല്ലാവർക്കും കഴിയാറില്ല. ഓരോരോ പ്രശ്നങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരുന്നാൽ എന്തു ചെയ്യും, എവിടുന്ന് സമാധാനം കിട്ടാനാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. മനുഷ്യജീവിതം ഒരു പരിധിവരെ അങ്ങനെയാണ്, സുഖ ദുഃഖ സമ്മിശ്രം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് മാത്രമാണ് പ്രശ്നം, അയൽവക്കക്കാരൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന്, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ കരുതി വയ്ക്കുന്നു. എന്നാൽ സത്യം അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും, അവർ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ എന്താ കരുതുന്നത്? അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആർക്കും ഇവിടെ ജീവിക്കാനാവില്ല. എന്നാലാകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കാൻ ആർക്കും കഴിയുകയും ചെയ്യും. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാം ഒരുവിധം ശരിയായി വരികയായിരുന്നു. അതിനിടയിലാണ് ഈ രോഗം വന്ന് പിടിപെട്ടത്. സത്യം പറഞ്ഞാൽ കടങ്ങൾ വരെ തീർത്ത് സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതിയതാണ്. അതിനിടയിലാണ് മകൾ ഡിവോഴ്സും വാങ്ങി കേസും പ്രശ്നങ്ങളുമായി വന്നു കയറിയത്. അധികം ലോണൊന്നുമില്ലാതെയാണ് കഷ്ടപ്പെട്ടൊരു വീട് വെച്ചത്. താമസം തുടങ്ങി കുറച്ചുനാളായില്ല. അതിനു മുമ്പേ ദേ ഭാര്യയ്ക്ക് യൂട്രസ് റിമൂവൽ ഓപ്പറേഷൻ. എല്ലാം അവതാളത്തിലായി. ബയോപ്സിക്ക് അയക്കണം എന്നുകൂടി ഡോക്ടർ പറഞ്ഞതോടെ ആകെ തളർന്നു. തനിക്ക് മാത്രം എന്താണ് ഇങ്ങനൊരു ദുര്യോഗമെന്ന് ചിന്തിക്കാതെയും ഇരുന്നില്ല. ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് ദാ കിട്ടിയത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് പരാതിപ്പെടുന്നവർ എത്രയെത്ര. എനിക്കറിയാം ഇത് കേൾക്കുന്ന പല ശ്രോതാക്കളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. വേണ്ടെന്നേ, പ്രശ്നങ്ങൾ വരും, പരിഹരിക്കുകയാണ് വേണ്ടത്. സങ്കടങ്ങൾ വരും, അതും പരിഹരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടിയിട്ട് എവിടെ പോകാനാണ്? ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആരുമില്ല. നേരത്തെ പറഞ്ഞില്ലേ, പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ആർക്കും കഴിയും. ഒരു പാട്ട് കേട്ടാലോ?

നേരത്തെ പറഞ്ഞു വന്നത് തന്നെ. പെട്ടെന്ന് ഒരു ഉദാഹരണമാണ് മനസ്സിൽ വരുന്നത്. യുദ്ധം കഴിഞ്ഞു, കുരുക്ഷേത്രത്തിന്റെ നിരത്തുകൾ ശൂന്യം. ഓഘവതി നദീതീരത്തിരുന്ന പാണ്ഡവർ കൃഷ്ണനോടൊപ്പം വിജയനിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അശ്വത്ഥമാവ് പാണ്ഡവ പാളയം ആസകലം കൊന്നൊടുക്കി അതിന് തീയുമിട്ടത്. പാണ്ഡവരുടെ മക്കളടക്കം സർവ്വതം വെന്തെരിഞ്ഞു. അതറിഞ്ഞ ധർമ്മപുത്രർ കൃഷ്ണനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 7 സമുദ്രങ്ങൾ കടന്നു കൊണ്ടുവന്ന നിധി ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയതുപോലെ ആയല്ലോ കൃഷ്ണ എന്ന്. ജീവിതത്തിന്റെ ഒരു രീതി അങ്ങനെയൊക്കെയാണ്. സുഖദുഃഖങ്ങൾ മാറി മറിഞ്ഞു വരും. അറിഞ്ഞുകൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കണം. ഒഴിവാക്കാൻ പറ്റുന്ന ദുരന്തങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. സത്യത്തിൽ മനുഷ്യനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന്റെ ഭവിഷ്യത്തോർത്ത് ദുഃഖിക്കുന്നതും മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പരമാവധി ദുരന്തങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. നോക്കൂ, പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കാൻ ആർക്കും സാധിക്കുകയും ചെയ്യും. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന വാക്യം കേട്ടിട്ടില്ലേ? അതുപോലെ ജീവിതത്തിൽ ടെൻഷൻ അടിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ കൈയുയർത്തു എന്ന് പറഞ്ഞാൽ ആരും കൈയുയർത്തുമെന്ന് തോന്നുന്നില്ല. സമ്മർദ്ദം അഥവാ സ്ട്രെസ് അനുഭവിക്കാത്തവരായും ആരുമുണ്ടാവില്ല. എന്തു സ്ട്രെസ് ഉണ്ടായാലും അതെങ്ങനെ അഭിമുഖീകരിക്കുന്നു, എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് കാര്യം. അവനവന് വരുമ്പോഴേ അതിൻ്റെ പ്രയാസം മനസ്സിലാവൂ എന്ന് പഴമക്കാർ പറയും. ശരിയാണത്. മറ്റെല്ലാവർക്കും ആശ്വസിപ്പിക്കാനും സഹതപിക്കാനുമേ കഴിയും. അവരവരുടെ പ്രശ്നങ്ങൾ അവരവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നവ തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും നമ്മളെക്കാൾ സന്തോഷിക്കുന്നവരെ വെച്ചായിരിക്കും. നമ്മളെക്കാൾ ദുഃഖിക്കുന്നവർ എത്രയുപേരുണ്ട്, നമുക്ക് മാത്രമൊന്നുമല്ല ഈ ദുഃഖം, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആരും തയ്യാറാവില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നം നമുക്ക് മാത്രമാണെന്നാണ് കരുതുന്നത്. അങ്ങനെ അല്ലെന്നേ, നമ്മളെക്കാൾ ദുഃഖിക്കുന്നവരുണ്ട്, നമ്മളെക്കാൾ പ്രശ്നമുള്ളവരുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളാനായാൽ ദുഃഖങ്ങൾക്ക് ഏറെക്കുറെ ശമനം കിട്ടും, പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയും. ഒരു പാട്ട് കേട്ടാലോ?

അതെ, ഈ മനുഷ്യൻ കുടുംബമുണ്ടാക്കിയത് എന്തിനാണെന്നറിയുമോ? പരസ്പരം സന്തോഷിക്കാനും ദുഃഖങ്ങൾ പങ്കിടാനുമാണ്. പഴയൊരു ചലച്ചിത്ര ഗാനമാണ് ഓർമ്മ വരുന്നത്, സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. അതിനാണ് രണ്ടുപേർ ഒന്നിക്കുന്നത്. ക്രൈസ്തവ വിവാഹ വിജ്ഞാനീയത്തിൽ ദമ്പതികളെക്കുറിച്ച് പറയുന്നിടത്ത് തക്കതായ തുണയും നല്ലതായ ഇണയും ആയിരിക്കണമെന്ന് പറയുന്നതോടൊപ്പം പരസ്പരം വൈദികരും വൈദ്യരുമായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. വൈദികരായിരിക്കുക എന്നതിനർത്ഥം പരസ്പരം അംഗീകരിക്കാനും ആശീർവദിക്കാനും ആശംസിക്കാനും കഴിയണം എന്നാണ്. വൈദ്യരായിരിക്കുക എന്നതിനർത്ഥം പരസ്പരം ശുശ്രൂഷിക്കാനാകണം എന്നാണ്. അതായത് പരിപാലിക്കാനാകണം എന്നാണ്. അതായത് പരസ്പരം കെയർ ചെയ്യാൻ കഴിയണം എന്നാണ്. ഒരു പാട്ട് കേട്ടാലോ?

കൃത്യനിഷ്ഠയും ആന്തരിക മര്യാദയും എല്ലാ മനുഷ്യനും വേണം. ജ്ഞാനവും വിജ്ഞാനവും വേണം. എന്നാൽ വിനോദമില്ലാത്ത ജീവിതം എത്ര ശുഷ്കമാണെന്ന് ആലോചിച്ച് നോക്കൂ. സംഗീതം, സിനിമ, യാത്ര, കളികൾ, ചിരികൾ, സല്ലാപങ്ങൾ, അങ്ങനെ ജീവിതം എത്ര സമ്മോഹനമായിരിക്കുന്നു. സിനിമ കാണുന്നത് കുട്ടികളെ വഴിതെറ്റിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യാത്രകൾ ചെയ്യുന്നത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ കഷ്ടമാണ് കേട്ടോ. സിനിമ കാണുന്നത് പാപമാണെന്ന് കരുതുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയുണ്ട്. എന്തൊരു അപരിഷ്കൃത ചിന്തയാണത് എന്ന് നോക്കൂ. ഈ ലോകം കലാപൂരിതമാണ്, വിനോദസമ്പുഷ്ടമാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: ജീവിതത്തെ പലരും കരുതി വച്ചിരിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. കൂടുതലും ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നത് പെൺകുട്ടികളെയാണ്. അവനെ അഡ്ജസ്റ്റ് ചെയ്യണം, സഹിക്കണം, എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കും. എന്തൊരു തെറ്റാണെന്നറിയുമോ അത്? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നതിലൂടെ നിങ്ങൾ അവരെ സമ്മർദ്ദപ്പെടുത്തുകയാണ്, അടിച്ചമർത്തുകയാണ്. ഭർതൃഗൃഹത്തിൽ അടിച്ചമർത്തപ്പെടേണ്ടവളാണ് നിങ്ങളുടെ മകൾ എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്കിലത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. കഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചയച്ചത്, എത്ര കടമാങ്ങിയെന്നറിയുമോ, എന്തുമാത്രം ചെലവായി എന്നറിയുമോ, എന്നിട്ട് 8 മാസം കഴിഞ്ഞ് കളഞ്ഞിട്ട് പോരുക എന്ന് വെച്ചാൽ അത് വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ ചിന്തിക്കാവുന്നതിനും അപ്പുറം വിഷമം അവൾ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. അതുകൊണ്ട് പെൺകുട്ടികളോട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം, കടിച്ചു തൂങ്ങി നിൽക്കണം എന്നൊന്നും പറയരുത്. ഒരു പാട്ട് കേട്ടാലോ?

അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പൊ പിന്നെ ആരെങ്കിലും ചോദിക്കാം പിന്നെ എന്താ വേണ്ടതെന്ന്. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അക്സെപ്റ്റൻസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. അതായത് പരസ്പരമുള്ള അംഗീകാരം, അതാണ് ദാമ്പത്യത്തിന്റെ ആരോഗ്യം. അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നിടത്ത് കീഴടങ്ങലുകളുടെയോ കോംപ്രമൈസുകളുടെയോ ഇടമുണ്ട്. രണ്ടിൽ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല തന്നെ. അപ്പോൾ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ന കാര്യം വിട്ടേക്കാം. നമുക്ക് അക്സെപ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കാം. പരസ്പരമുള്ള അംഗീകാരം, അതിൽ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സംഗീതമുണ്ട്. ആ സംഗീതമാണ് ജീവിതത്തിന്റെ ആനന്ദം. അത് അനുഭവിക്കുന്നവർ ഈ ലോകത്ത് വളരെ വിരളമാണ് എന്ന് മാത്രം. അത് അനുഭവിക്കാൻ കഴിയുന്നവരോ അവരെയാണ് യഥാർത്ഥ ഭാഗ്യശാലികൾ എന്ന് പറയേണ്ടത്. ഒരു പാട്ട് കേട്ടാലോ?

പരാതികളും പരിഭവങ്ങളുമില്ലാതെ, വഴക്കുകളും തർക്കങ്ങളുമില്ലാതെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ ജീവിതം നിങ്ങൾ അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അല്ലാത്ത പക്ഷം ജീവിതം നിങ്ങൾ ജീവിച്ച് തീർക്കുകയാണ്. കഷ്ടം, ഒരർത്ഥവുമില്ലാതെയുള്ള യാത്രയാണ് അതെന്ന് ഞാൻ പറയും. അർത്ഥമുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരാനന്ദമില്ലേ? അതുപോലെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കവിതകൾ കേൾക്കുന്നതും ഒരു ആനന്ദമല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ. നാവ് വരണ്ടാഹോ, പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ, തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല. ചണ്ഡാലഭിക്ഷയിലെ വരികൾ, ആത്മാവിനെ നനയ്ക്കുന്ന വരികൾ, അതെപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കും. ജീവിതവും അങ്ങനെയാണെന്നേ, അത് അർത്ഥവത്തായിരിക്കണം, അത് ആത്മാവിനെ നനച്ചുകൊണ്ടേയിരിക്കണം. ശുഷ്കമായി പോകരുത് ഒരാളിൻ്റെയും ജീവിതം. ജീവിതം ശുഷ്കമാകാതിരിക്കണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. ഒരു പാട്ട് കേട്ടാലോ?